ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യൻ പ്രവൃത്തി ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവനാണ്. പുതിയത് പുതിയത് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ടവനാണ്. പുതിയത് പുതിയത് കണ്ടെത്താൻ ചുമതലപ്പെട്ടവനാണ്. നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഓരോ നിമിഷങ്ങളും നമുക്ക് ആവർത്തനമാണെന്ന് തോന്നുമെങ്കിലും അതെല്ലാം പുതിയതാണ്. കാരണം ആ ദിവസത്തിൻ്റെ ആ സമയത്തിൻ്റെ ഒരു നിമിഷം പിന്നീട് ഒരിക്കലും ഉണ്ടായതിൻ്റെ ആവർത്തനമോ അല്ല, ഇനി ഒരിക്കലും ആവർത്തിക്കുന്നതുമല്ല. അതേ ഇഷ്ടത്തോടെയും സന്തോഷത്തോടെയും ആ നിമിഷത്തെ നാം സ്നേഹിക്കേണ്ടതുണ്ട്. നമ്മൾ സാധാരണ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു പരാതിയാണ്, എന്തുകൊണ്ടാണ് നീ പ്രവർത്തിക്കാത്തത് ചെയ്യാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അത് ചെയ്താൽ ശരിയാവുമോ, തെറ്റുപറ്റൂലേ, ഞാൻ ചെയ്താൽ ശരിയാവില്ല, ഇങ്ങനെയൊക്കെയുള്ള മറുപടികൾ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ തെറ്റുപറ്റുക എന്നത് നാം മുന്നോട്ട് സഞ്ചരിക്കുന്നതിൻ്റെ ഒരു സൂചികയാണ്. നാം മുന്നോട്ട് സഞ്ചരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അപ്രതീക്ഷിതമായ പല നിമിഷങ്ങളെയും പല സംഭവങ്ങളെയും തരണം ചെയ്യേണ്ടി വരുന്നത്. ഒരാൾ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാതെ ഒറ്റ കിടത്തയിലാണെങ്കിൽ പിന്നീട് അയാൾക്കൊരു മിസ്റ്റേക്ക് സംഭവിക്കില്ല, കാരണം അയാൾ മുന്നോട്ട് ചലിക്കുന്നതേയില്ല. ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലും തെറ്റുകൾ സംഭവിക്കുന്നത് സഞ്ചരിക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ തെറ്റുകൾ കൂടുതലുണ്ടായാൽ അതിൻ്റെ അർത്ഥം ഞാൻ ആ മേഖലയിലൂടെയൊക്കെ കൂടുതൽ സഞ്ചരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ്. തിരുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണെങ്കിലും ഒരിക്കലും പിഴവ് സംഭവിക്കുമെന്നോർത്ത് അതിൻ്റെ പരാതി ഭയന്ന് നാം ആഗ്രഹിക്കുന്ന ചിലതൊക്കെ ചെയ്യാതിരിക്കുന്നത് മോശമാണ്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.

ശുഭദിന ചിന്തകൾ. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: ചേട്ടൻ നമ്മുടെ ശിവശങ്കര പണിക്കര് കർണാടക സംഗീതം പഠിച്ചതാണോ?
1: എന്താ തനിക്ക് സംഗീതം പഠിക്കണോ?
0: ചേട്ടൻ ഞാൻ കാര്യമായിട്ട് ചോദിച്ചതാ.
1: എന്തേലും ഒരു സംഗതി കേൾക്കുകയോ കാണാതെയോ താൻ ചോദിക്കത്തില്ലെന്ന് എനിക്കറിയാം.
0: ഇന്നലെ ഉച്ചയ്ക്ക് മേപ്പടി ഞാൻ ഇവിടെ വന്നിരുന്നു, വെള്ളം തിളക്കുന്നതേ ഉള്ളായിരുന്നു. അന്നേരം ഒരു ഫോൺ വന്നു, ഫോണിലൂടെ പുള്ളിക്കാരൻ രാഗങ്ങളുടെ പേരൊക്കെ പറഞ്ഞു കൊടുത്തു.
1: പുള്ളിക്കാരൻ പറഞ്ഞത് രാഗങ്ങളാണെന്ന് എനിക്കെങ്ങനെ മനസ്സിലായി?
0: എന്നെ അധികം അങ്ങ് പരിഹസിക്കാതെ, മോഹനം ശങ്കരാഭരണം എന്നൊക്കെ പറഞ്ഞാലേ രാഗത്തിന്റെ പേരാണെന്നൊക്കെ എനിക്കറിയാം.
1: ആർക്കാ പറഞ്ഞു കൊടുത്തത്?
0: അതറിയത്തില്ല, ഏതായാലും സംഗീതം പഠിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കും.
1: വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, സംഗീത കച്ചേരിക്ക് പോകുന്നവര് പോലും സംശയം ചെന്ന് ചോദിക്കാറുണ്ട്.
0: വൃന്ദാവന സാരംഗി എന്ന രാഗമാണെന്ന് പറഞ്ഞിട്ട് ആ രാഗത്തിലുള്ള കീർത്തനത്തിലെ ഒരു നാല് വരി അങ്ങ് പാടിക്കൊടുത്തു. പിന്നെ മധ്യമാവതി, ദേവഗാന്ധാരം എന്നീ രാഗങ്ങളും പറഞ്ഞുകൊടുത്തു.
1: ശങ്കര പണിക്കർക്ക് ഈ രാഗങ്ങളൊക്കെ എങ്ങും പോയി പഠിച്ചതല്ല. പുള്ളിക്കാരന്റെ അമ്മാവൻ അറിയപ്പെടുന്ന ഭാഗവതരായിരുന്നു, അദ്ദേഹത്തിന്റെ കൈ നീട്ടിയ അറിവാ ഇതൊക്കെ.
0: ഇത്രയും ഭംഗിയായിട്ട് രാഗങ്ങൾ വിസ്തരിക്കാൻ അറിയാവുന്ന ആൾ എന്താ ചേട്ടാ സംഗീതം പഠിക്കാതിരുന്നത്?
1: ഓ, അന്നത്തെ കാലത്ത് അതിനൊന്നും ശ്രമിച്ചില്ല. സംഗീതം പഠിച്ച് തിരിച്ചുവിടാനും ആരുമില്ലായിരുന്നു.
0: പിന്നെ ഒരു ഗുണമുണ്ട്, ഇതൊക്കെ അറിയാവുന്നുള്ള ഒരു ഭാവം പുള്ളിക്കാരനില്ല.
1: സംഗീതം മാത്രമല്ല, കഥകളിപ്പതിവ് ഏത് കേട്ടാലും അത് ഏത് യാത്രക്കഥയിലാണെന്നും ഏത് സന്ദർഭമാണെന്നും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അതിന്റെ രാഗവും പറയും.
0: ഇവരെ പോലുള്ളവരെ നാട്ടിലെ സാംസ്കാരിക പ്രവർത്തകരെ വിളിച്ച് ആദരിക്കാത്തതെന്താ? അതൊന്നും ആരും ചെയ്യത്തില്ല.
2: അമ്മാവാ, കടുപ്പത്തിലൊരു ചായ താ.
0: കടുപ്പത്തിൽ ചായ തരാം, അതിന് ചോദിക്കുന്നതിന് ഇത്രയും കടുപ്പം എന്തിനാ?
2: ഒന്നുമില്ല.
1: എന്താടാ, നിന്റെ മുഖം കണ്ടാൽ അറിയാമല്ലോ ഏതാണ്ട് പ്രശ്നം ഉണ്ടല്ലോ.
0: പെണ്ണുമ്പിള്ളായിട്ട് വഴക്കിട്ടോടാ.
2: അങ്ങനെ വഴക്ക് കിടന്നാലും 5 മിനിറ്റുള്ളിൽ ഞങ്ങൾ അങ്ങ് ഒത്തുതീർപ്പാവും.
0: എന്തുവാടാ ചെറുക്കാ പ്രശ്നം, ഞങ്ങളെ കൊണ്ട് തീർക്കാവുന്നതാണ്, ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കി തരാം.
2: അമ്മാവി, കിഴക്കേക്കര ഒരു സംഘടനയുടെ 10th വാർഷികത്തിന് പ്രസംഗിക്കാൻ നമ്മുടെ സേതുമാധവൻ സാറിനെ ഒന്ന് ഏർപ്പാടാക്കാൻ എന്റെ അടുത്ത സുഹൃത്ത് രഘു വിളിച്ചു പറഞ്ഞായിരുന്നു.
1: സേതുമാധവൻ സാർ അങ്ങനെ എല്ലായിടത്തും കൂടി നടന്ന് പ്രസംഗിക്കുന്ന കക്ഷിയല്ല. പ്രസംഗിക്കുന്നതിന് കാശും മേടിക്കത്തില്ല, വണ്ടിക്കൂലും ഒരു മേടിക്കത്തില്ല.
2: അതല്ല എനിക്ക് ഭംഗിയായിട്ട് അറിയാവുന്നതല്ലയോ. രഘു അടുത്ത സുഹൃത്തായതുകൊണ്ട് ഞാൻ സേതുമാധവൻ സാറിനെ കണ്ട് സംസാരിച്ച് സംഗതിയെല്ലാം ഉറപ്പിച്ചു.
1: വരാവുന്ന സാർ ഏറ്റാൽ വരും, അതും യോഗ നടപടികൾ ആരംഭിക്കുന്നതിന് 1.5 മണിക്കൂർ മുമ്പ് എത്തുകയും ചെയ്യും.
0: അതേസമയം വേറെ ചില കക്ഷിക്കാരുണ്ട്, ഒരു കാര്യം ഇല്ലെങ്കിലും 1.5 മണിക്കൂർ താമസിച്ചേ എത്തു, തിരക്കുണ്ടെന്ന് നാട്ടുകാരെ അറിയിക്കാന്.
2: കൃത്യസമയത്തെത്തി 1 മണിക്കൂർ നേരം പ്രസംഗിക്കുകയും ചെയ്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു.
1: അതിനാണോ നീ മുഖം കരുപ്പിച്ചോണ്ട് വന്നത്?
2: അമ്മാവ, 2 ദിവസത്തിന് മുമ്പ്

0: ഭാരവാഹികൾ കമ്മിറ്റി കൂടി കണക്ക് അവതരിപ്പിച്ചപ്പോ സേതുമാധവൻ സാറിന് പ്രസംഗിച്ച വകയിൽ കൊടുത്ത കാശ് എഴുതി വെച്ചിരിക്കുന്നു.
1: സാർ കാശ് മേടിക്കത്തില്ലല്ലോ.
0: ഭാരവാഹികളിൽ ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞ് മേപ്പടിയാന സംശയം സേതുമാധവൻ സാറ് കാശ് മേടിക്കാൻ തുടങ്ങി വന്നു.
1: നീ ഒന്ന് അന്വേഷിക്കാൻ എന്താ?
0: അന്വേഷിച്ച് മേടിച്ചില്ല.
1: കണക്ക് അവതരിപ്പിച്ചതാരാ?
0: തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വന്ന് വീടും വസ്തുവും ഒക്കെ മേടിച്ച് താമസിച്ച ചന്ദ്രശേഖരൻ സാറിന്റെ മോൻ കിഷോർ.
1: അവനായിരുന്നു കാശിന്റെ കാര്യം മൊത്തം കൈകാര്യം ചെയ്തത്?
0: അല്ല, പ്രസംഗത്തിനുൾപ്പെടെ അന്നത്തെ ചെലവിനുള്ള കുറെ തുക ആ കൊച്ചനെ ഏൽപ്പിച്ചായിരുന്നു. മറ്റു പ്രാസംഗികർക്കെല്ലാം കൊടുത്ത് ഒരാൾ മാത്രം മേടിച്ചില്ല. കണക്കെഴുതിയപ്പോ സേതുമാധവ സാറിനും കൊടുത്തതായിട്ട് എഴുതി വെച്ച്.
1: നിന്നെ വിളിച്ചറിയിച്ചേക്കുവിന് സംശയം തോന്നാൻ കാര്യം എന്താ?
0: അത് സേതുനാഥ സാറിന് കാശിട്ട കവർ കൊടുക്കാൻ ചെല്ലുന്നതും സാറ് കാശ് വേണ്ടാന്ന് പറയുന്നതും ഒക്കെ ഒരാള് കണ്ടായിരുന്നു. അയാൾ അത് രഘുവിനോട് പറഞ്ഞു.
2: കഴിയുന്നതും വേഗം കമ്മിറ്റി കൂടി കിഷോറിനെ എടുത്ത് ദൂരെ കളഞ്ഞോ.
1: പൊതുപ്രവർത്തനത്തിന് ഇറങ്ങുന്നവരില്ലേ, ചിലര് കരട് കാണും.
2: പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാനുള്ള മാർഗമാണെന്ന് ആ വിചാരം.
1: ഈ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഈ വിവരമൊക്കെ അറിഞ്ഞോ?
0: ഒരു സൂചന ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇനി എന്ത് വേണമെന്ന് അവര് തീരുമാനിക്കട്ടെ.
2: തീരുമാനിക്കാനൊന്നുമില്ല, കമ്മിറ്റി കൂടുക, അവനെ ഡിസ്കണക്ട് അടിക്കണം. കൂരിരുട്ടിൽ ചെയ്യുന്ന കള്ളവും കാലം വിന വെളിച്ചത്ത് വന്നിടും.
3: നെല്ലും പതിരും തയ്യാറാക്കി അവതരിപ്പിച്ചത് വടക്കുംതല ശ്രീകുമാർ. ശബ്ദം നൽകിയവർ വടക്കുംതല ശ്രീകുമാർ, താമരക്കുളം മണി, വിദ്യാസാഗർ.

ഗുഡ് മോർണിംഗ്. ഇത് എന്റെ റേഡിയോ 91.2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓണാട്ടുകര പാസഞ്ചർ. കൂടെ ഉള്ളത് ഞാൻ RJ സുമയാണ്. അപ്പം ദാണ്ടെ പുതിയൊരാഴ്ചയിൽ പുതിയൊരു ദിവസം തുടക്കത്തിൽ, ഇതാ ഇന്ന് 25 തിങ്കളാഴ്ചയാണ്. നമ്മൾ ദാണ്ട ഒരു ദിവസം ഇങ്ങനെ, ഒരാഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ. ഇന്നലെ ഞായറാഴ്ചയൊക്കെ ആയിരുന്നു, എല്ലാവരും ഒന്ന് ഫ്രീ ഒക്കെ ആയിട്ട് ഇന്ന് എല്ലാവരും ദാണ്ട ജോലിക്ക് പോകാറിനുള്ള തയ്യാറെടുപ്പുകളും അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ദാണ്ട ഇങ്ങനെ പോവുകയാണ്. അപ്പം തുടക്കം നന്നായിരിക്കും ട്ടെ. ഇന്ന് നല്ലൊരു ദിവസം എല്ലാവർക്കും നേർന്നുകൊണ്ട് നമുക്ക് ഇന്ന് ഒരു വിഷയത്തെ പറ്റിയിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യാമല്ലോ എന്നിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഇതാണ്ട് നമുക്കൊരു നമ്മുടെ ഒരു നൊസ്റ്റാൾജിക് ആ ഒരു സമയത്തിലോട്ട് യാത്ര ചെയ്തുകൊണ്ട് പോകുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ടൊന്ന് നമുക്ക് ചർച്ച ചെയ്യാമെന്ന് ഇങ്ങനെ വിചാരിച്ച് ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടൊക്കെ വന്നിരിക്കുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും, അതായത് ഇപ്പം എന്ത് കാര്യങ്ങളും ഇപ്പം നമുക്ക് ചുറ്റും ഇങ്ങനെ നടന്നാലും നമ്മുടെ കാരണവന്മാരും നമ്മുടെ മുതിർന്നവരും ഒക്കെ നമ്മളോട് പറയത്തില്ലേ, പണ്ട് അങ്ങനെയായിരുന്നു, പണ്ട് ഞങ്ങൾ ഇങ്ങനെയായിരുന്നു, പണ്ട് ഞങ്ങൾ അങ്ങനെ പോയിരുന്നതാണ്, ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പം ആ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതായത് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ കളിക്കളങ്ങളും ഇന്നത്തെ കുട്ടികളും. അതായത് പണ്ട് എല്ലാവരും പാടത്തും വരമ്പത്തും അതേപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ക്രിക്കറ്റ് കളിച്ചും അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്ന ആ ഒരു സമയം ഇപ്പം വളരെയധികം വിരളമായിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുന്നത് അല്ലേ. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പം അഭിപ്രായങ്ങൾ പറയാൻ മറക്കണ്ട. അഭിപ്രായങ്ങൾ പറയേണ്ട നമ്പർ 9544709912. ഇത് എൻ്റെ റേഡിയോ 91.2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ RJ സുമയ്യ.

0: വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. ഭീകരതയെ നേരിടുന്നതിൽ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും സമാന അഭിപ്രായമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഗോത്രസമൂഹങ്ങളെ ഏകീകൃത സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കാൻ പ്രത്യേക വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. CBSE 12 ക്ലാസ് ഉത്തരക്കടലാസുകളുടെ പകർപ്പിനായി അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടി. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 40 റൺസിന് പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാര വിതരണം. ആകെ 131 പത്മ പുരസ്കാരങ്ങളാണ് ഈ വർഷം പ്രഖ്യാപിച്ചത്. പുരസ്കാര ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. 2 പത്മവിഭൂഷൺ, 6 പത്മഭൂഷൺ, 58 പത്മശ്രീ എന്നിവയുൾപ്പെടെ 66 പുരസ്കാരങ്ങളാണ് രാഷ്ട്രപതി ഇന്ന് വിതരണം ചെയ്യുക. ബാക്കിയുള്ളവ പിന്നീട് നൽകും. കേരളത്തിൽ നിന്നും KT തോമസ്, P നാരായണൻ, VS സച്ചിദാനന്ദൻ, മമ്മൂട്ടി എന്നിവരുൾപ്പെടെ 8 പേരാണ് പുരസ്കാരത്തിന് അർഹരായത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, ഊർജ്ജം, മൊബിലിറ്റി, പ്രാദേശിക സുരക്ഷ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന മേഖലകളെക്കുറിച്ച് ചർച്ച ചെയ്തു. കടൽ മാർഗമുള്ള സുരക്ഷിതവും സുഗമവുമായ വാണിജ്യം ഉറപ്പാക്കുന്നതിൽ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും ഒരേ നിലപാടാണുള്ളതെന്ന് പശ്ചിമേഷ്യൻ സാഹചര്യം സൂചിപ്പിച്ചുകൊണ്ട് ശ്രീ ജയശങ്കർ പറഞ്ഞു. സംഭാഷണത്തിനും നയതന്ത്രത്തിനും മുൻഗണന നൽകണമെന്നും അദ്ദേഹം ആവർത്തിച്ചു. ഭീകരതയെ എല്ലാ തലങ്ങളിലും നേരിടുന്നതിൽ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും സമാന അഭിപ്രായമാണുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്നലെ ന്യൂഡൽഹിയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ 250 സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ സന്ദർശനം ഇന്ത്യ യുഎസ് ബന്ധത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നതായി ശ്രീ ജയശങ്കർ പറഞ്ഞു. അമേരിക്കയുടെ 250 സ്വാതന്ത്ര്യ വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ ഇന്നലെ നടന്ന പരിപാടിക്കിടെ യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോണിൽ സംസാരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നല്ല സൌഹൃദമാണെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഇതിനു മുൻപ് ഇത്രയും അടുത്തിട്ടില്ലെന്നും ട്രംപ് പറഞ്ഞു. എല്ലാ ഗോത്രസമൂഹങ്ങളെയും ഏകീകൃത സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കാൻ പ്രത്യേക വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ ജൻജാതി സംസ്കൃതി സമാഗമത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഏകീകൃത സിവിൽ കോഡ് ഒരു ഗോത്രാവകാശങ്ങളെയും ലംഘിക്കില്ലെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: UCC से कोई वनवासी अधिकारों का अतिक्रमण नहीं होने वाला है. 2 राज्यों में हमने UCC को लागू किया है, गुजरात और उत्तराखंड. UCC से कोई वनवासी भाई कोई जनजाति का परंपराओं के साथ खिलवाड़ नहीं होने वाला है.
0: ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള വൈ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നീ രാജ്യങ്ങളിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകി. വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ആഫ്രിക്കയുടെ രോഗനിവാരണ പ്രതിരോധ കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യ അടിയന്തര വൈദ്യസഹായ കിറ്റുകൾ അയച്ചു. കേരളത്തിലും സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. കോംഗോയുടെ കിഴക്കൻ മേഖലയിൽ എബോള എന്ന് സംശയിക്കപ്പെടുന്ന കേസുകളുടെ എണ്ണം 900 കടന്നതായി കോംഗോ ഭരണകൂടം. 904 കേസുകളും 119 മരണങ്ങളുമാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കോംഗോയിൽ വളരെ ഉയർന്ന അപകട സാധ്യതയുള്ള രോഗം ആഗോളതലത്തിൽ പടരാനുള്ള സാധ്യത കുറവാണെന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞു. ഇറാനുമായി കരാറിൽ ഏർപ്പെടാൻ തിടുക്കം കാണിക്കരുതെന്ന് തന്റെ പ്രതിനിധികളോട് നിർദ്ദേശിച്ചതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 60 ദിവസത്തേക്ക് വെടിനിർത്തൽ നീട്ടുക, ഹോർമൂസ് കടലിടുക്ക് തുറക്കുക, ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ എന്നിവ കരാറിൽ ഉൾപ്പെടുന്നു. ഇക്കഴിഞ്ഞ February 28 അമേരിക്കയും ഇസ്രായേലും ഇറാനിൽ വ്യാപകമായ ആക്രമണങ്ങൾ നടത്തിയതാണ് പശ്ചിമേഷ്യയിലുടനീളം സംഘർഷത്തിന് കാരണമായത്. CBSE 12 ക്ലാസ് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പിനായി അപേക്ഷിക്കാനുള്ള സമയപരിധി ഒരു ദിവസം കൂടി നീട്ടി. അപേക്ഷകൾ നൽകാനുള്ള വിദ്യാർത്ഥികൾക്ക് ഇന്നുകൂടി സൌകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതേസമയം ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകുമെന്നും അപേക്ഷിച്ച എല്ലാവർക്കും പകർപ്പുകൾ ലഭ്യമാക്കുമെന്നും ബോർഡ് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയിച്ച BJP സ്ഥാനാർത്ഥി ദേവാംശു പാണ്ഡെയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. പശ്ചിമബംഗാളിന്റെ പുരോഗതിക്കായി തുടർന്നും പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ മാസം 28 നടത്താൻ നിശ്ചയിച്ചിരുന്ന CUET UG പരീക്ഷകൾ മാറ്റിവച്ചതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ബക്രീദ് അവധിയിലുണ്ടായ മാറ്റം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് NTA അറിയിച്ചു. പുതുക്കിയ പരീക്ഷാ തീയതികൾ ഉടൻ പ്രഖ്യാപിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 01140759000 എന്ന നമ്പറിലോ CUET UGINTA.AIC.IN എന്ന ഇമെയിൽ വിലാസത്തിലോ ബന്ധപ്പെടാവുന്നതാണ്. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 40 runs പരാജയപ്പെടുത്തി. ഇന്നലെ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഡൽഹി ക്യാപിറ്റൽസ് നിശ്ചിത ഓവറിൽ 5 wicket നഷ്ടത്തിൽ 203 runs നേടി. എന്നാൽ മറുപടി ബാറ്റിംഗിനിറങ്ങിയ കൊൽക്കത്തയ്ക്ക് 18.4 ഓവറിൽ 163 runs നേടാനേ കഴിഞ്ഞുള്ളൂ. മുംബൈയിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസിനെ 30 runs പരാജയപ്പെടുത്തി. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. മനുഷ്യനെ ഒന്നിപ്പിക്കുന്ന ജനകീയ കായിക ഇനമായ ഫുട്ബോളിന്റെ ശക്തിയും സൌന്ദര്യവും വാക്കുകൾക്കതീതമാണ്. മൈതാനങ്ങളെ ത്രസിപ്പിച്ച അമരന്മാരായ ഫുട്ബോൾ വിസ്മയങ്ങളെ സ്മരിക്കാനുള്ള അവസരം കൂടിയാണ് ഈ ദിനം. ദിവസേനയുള്ള വ്യായാമവും ശാരീരിക പ്രവർത്തനങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിന് ഫിഫയും ലോകാരോഗ്യ സംഘടനയും നയിക്കുന്ന ആഗോള ക്യാമ്പയിനോടനുബന്ധിച്ച് സജീവമായി തുടരൂ എന്ന പ്രമേയത്തിലാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: രാജ്യത്തിന്റെയും വർണ്ണത്തിന്റെയും വംശീയതയുടെയും സമ്പത്തിന്റെയും അതിർവരമ്പുകളെല്ലാം മറന്ന് ജനങ്ങൾ ഒന്നിക്കുന്ന ലോകത്തിലെ ഭൂരിഭാഗം മനുഷ്യർക്കും ജീവശ്വാസമായ കായിക വിനോദമാണ് ഫുട്ബോൾ. 1924 May 25 പാരീസിൽ നടന്ന വേനൽക്കാല ഒളിമ്പിക്സ് ഗെയിംസിനിടെ നടന്ന ആദ്യ അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഓർമ്മയ്ക്കായാണ് UN ലോക ഫുട്ബോൾ ദിനം പ്രഖ്യാപിച്ചത്. 2 ആഴ്ചകൾക്കപ്പുറം ലോകം ഒരു കാൽപന്തായി ചുരുങ്ങി ഭൂമിയോളം വികസിക്കുന്ന ഫിഫ ലോകകപ്പിന്റെ പടിവാതിക്കലെത്തി നിൽക്കെ ഈ ഫുട്ബോൾ ദിനം ഏറെ സവിശേഷമാകുന്നു.
0: അടുത്ത മാസം ആരംഭിക്കുന്ന ഫുട്ബോൾ ലോകകപ്പിന് മുന്നോടിയായി ബേസ് ക്യാമ്പ് അമേരിക്കയിൽ നിന്നും മെക്സിക്കോയിലേക്ക് മാറ്റാൻ തീരുമാനിച്ച ഇറാൻ ഫുട്ബോൾ ടീം. ഇക്കാര്യത്തിൽ ഇറാന് ഫിഫയുടെ അംഗീകാരം ലഭിച്ചു. പശ്ചിമേഷ്യയിലെ പ്രാദേശിക സംഘർഷങ്ങൾക്കിടെ 5 ദിവസത്തെ വാർഷിക ഹജ്ജ് തീർത്ഥാടനം ഇന്ന് ആരംഭിക്കുന്നു. ലോകമെമ്പാടുമുള്ള 1.6 ദശലക്ഷത്തിലധികം പേരാണ് മക്കയിൽ നിന്നും സൌദി അറേബ്യയിലെ മിനായിൽ ഒത്തുകൂടാനുള്ള യാത്ര ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും 1,75,000 തീർത്ഥാടകർ ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഈ മാസം 28 വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ തുടർച്ചയായ 2ാം ദിവസമായ ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള മഞ്ഞ ജാഗ്രതയാണ്. ഇന്നലെ ഓറഞ്ച് ജാഗ്രതയുണ്ടായിരുന്ന എറണാകുളം ജില്ലയിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വയനാട് ജില്ലയിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കുമുണ്ട്.
0: തൃശൂർ അതിരപ്പിള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഗതാഗതത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. തമിഴ്നാട് ഭാഗത്തുനിന്നും അതിരപ്പിള്ളി ചാലക്കുടി ഭാഗങ്ങളിലേക്ക് മലക്കപ്പാറ വഴി വരുന്ന വാഹനങ്ങളെ മലക്കപ്പാറ ചെക്ക്പോസ്റ്റിലും ചാലക്കുടി അതിരപ്പിള്ളി ഭാഗത്തുനിന്നും മലക്കപ്പാറ വാൽപ്പാറ ഭാഗങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങളെ വാഴച്ചാൽ ചെക്ക്പോസ്റ്റിലും തടയും. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. ഭീകരതയെ നേരിടുന്നതിൽ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും സമാന അഭിപ്രായമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ഗോത്രസമൂഹങ്ങളെ ഏകീകൃത സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കാൻ പ്രത്യേക വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. CBSE 12ാം ക്ലാസ് ഉത്തരക്കടലാസുകളുടെ പകർപ്പിനായി അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടി. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 40 runs പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻജെ മാളിൽ തുടങ്ങാൻ പോകുന്നു.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എച്ചാൻജെ മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജെ മാളിൽ പോകും പോകും പോകും.
1: താൻ ഒറ്റയ്ക്ക് പോവോ?
0: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം May 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
3: വിശുദ്ധയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
2: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
4: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പേരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
5: ചേട്ടാ, നമുക്ക് വാട്ടർ ഫിൽട്ടർ വാങ്ങട്ടെ?
6: പിന്നെ തീർച്ചയായും വാങ്ങണം.
5: എവിടെ നിന്ന് വാങ്ങാനാ?
6: എന്താ സംശയം? 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയേഴ്സ് ഉണ്ടല്ലോ. അവിടെ ആകുമ്പോ നമ്മുടെ വെള്ളവും ടെസ്റ്റ് ചെയ്ത് ഫിൽട്ടർ വെക്കാം.
5: അത് ശരിയാ. വെള്ളത്തിലടങ്ങിയിരിക്കുന്ന രാസജൈവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അവിടെ അത്യാധുനിക വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറിയും ഉണ്ട്.
6: മാത്രമല്ല, നല്ല പ്രാഗൽഭ്യമുള്ള ടെക്നീഷ്യന്മാരും ഉണ്ട്. ജീവന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ആൻഡ് ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽട്ടറുകൾ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.

0: പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
1: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
2: കെഎംസി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
3: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
4: എയർ കണ്ടീഷൻ കെ ജിവിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
3: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
5: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111-82-8081.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.

0: കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
1: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
2: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ച് ആൻഡ് എം മാളിൽ തുടങ്ങാൻ പോകുന്നു.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എച്ച് ആൻഡ് എം മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം കൊണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ജോയിസിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ജോയിസിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ജോയിസിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ച് ആൻഡ് ജെ മാളിൽ പോകും പോകും പോകും.
3: താൻ ഒറ്റയ്ക്ക് പോവോ?
2: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം May 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
5: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
6: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
7: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി 3 സ്മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
8: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
9: തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ലോണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ RJ സുമയാണ്. അപ്പം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയമെന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയ നമ്മളുടെ പഴയ കളിക്കളങ്ങളും ഇന്നത്തെ കുട്ടികളും തമ്മിൽ എന്താണ് വ്യത്യാസം. പണ്ടത്തെ നമ്മുടെ വൈകുന്നേരങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അപ്പം ആ വൈകുന്നേരങ്ങളൊക്കെ എന്ന് പറയുന്നത് എന്ത് മനോഹര ആയിട്ടുള്ള വൈകുന്നേരങ്ങളൊക്കെ ആയിരുന്നു അല്ലേ. അതായത് പാടത്തും പറമ്പിലും ഒക്കെ ഇങ്ങനെ കളിക്കാൻ പോകുന്നതും പന്ത് തട്ടികളിയും ക്രിക്കറ്റ് കളിയൊക്കെ കളിക്കുന്നത് വളരെയധികം കുറച്ചും കൂടി പിറകിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടു മുമ്പുള്ള ആ ഒരു ജനറേഷനൊക്കെ ഭയങ്കര അധികം ഓർമ്മയുള്ള സംഭവങ്ങളൊക്കെയാണ്. അപ്പം പക്ഷേ ഇന്നത്തെ കുട്ടികളുടെ ഒരു വീഡിയോ ഗെയിം, ഫോൺ ഗെയിംസ് അങ്ങനെയൊക്കെയുള്ള വൈകുന്നേരങ്ങളിലൊക്കെ തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ടല്ലോ. അതായത് പഴമയുള്ള ആ വൈകുന്നേരങ്ങളും ഇപ്പോഴത്തെ ആ ഒരു വൈകുന്നേരങ്ങളും ഒക്കെ തമ്മിലുള്ളൊരു വ്യത്യാസമൊക്കെ ഉണ്ടല്ലോ. അതെങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ 9544709012 എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് പെട്ടെന്ന് നിങ്ങൾ മറന്നുപോയ എന്തെങ്കിലും ഒരു കളിയെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ആ ഒരു വൈകുന്നേരങ്ങളിലുള്ള ആ ഒരു സമയങ്ങളെ പറ്റിയിട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ച് പറയുക. അതായത് നമുക്കൊരു 5 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുറ്റത്ത് പറമ്പിലൊക്കെ ഉയർന്നിരുന്ന ആ ഒരു ബഹളങ്ങളൊക്കെ എവിടെ പോയി എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലേ. ഇന്ന് വൈകുന്നേരങ്ങളിൽ നമ്മളുടെ വീട്ടുപറമ്പിലൊക്കെ എന്താ ഇത്ര ഒരു നിശബ്ദത ഉണ്ടായിരുന്നതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? പണ്ടൊക്കെ ഒന്ന് കളിച്ചു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അമ്മമാരൊക്കെ വന്ന് ഇങ്ങനെ വടിയൊക്കെ എടുത്ത് വടിയൊക്കെ വെട്ടി ഓടിച്ച് അടിച്ച് വീട്ടിനകത്തേക്ക് കയറ്റിയാലായിരുന്നു കുട്ടികളൊക്കെ കയറുന്നത്. ഇപ്പോൾ ആ ഒരു സ്ഥിതിയൊക്കെ മാറി. അതായത് നമ്മുടെ നാടൻ കളികളൊക്കെ ഉണ്ടല്ലോ, കുട്ടിയും കോലും കള്ളനും പോലീസും ഗോലി കളി അങ്ങനെയൊക്കെയുള്ളൊരു നാടൻ കളികളൊക്കെ മാറിയിട്ടൊന്നും ഫുള്ള് എന്താ പബ്ജി പിന്നെ ഫ്രീ ഫയർ അതിൻ്റെയൊക്കെ പുറകിലാണ് കുട്ടികളെന്ന് പറയുന്നത്. പണ്ടൊക്കെ എല്ലാ വീടിനടുത്തുള്ള എല്ലാ കുട്ടികളും ഒക്കെ ചേർന്നായിരുന്നു ഈ ഒരു നമ്മുടെ വൈകുന്നേരങ്ങളിലൊക്കെ സമയം ചിലവഴിച്ചിരുന്നെങ്കിൽ അടിയും പിടിയും ഇണക്കവും പിണക്കവും ഒക്കെ ഇതിനകത്തുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കൂടുതലും നമ്മളുടെ ഓൺലൈൻ സുഹൃത്തുക്കളാണ് നമ്മുടെ കുട്ടികൾക്ക് കൂടുതലായിട്ടും ഉള്ളത്. പുറത്തിറങ്ങി നമ്മൾ ഈ കുട്ടികളൊക്കെ ഓടി ആ ഒരു ഗ്രൗണ്ടിലൊക്കെയും ആയിത്തും പറമ്പിലും ഒക്കെ ഇങ്ങനെ ഓടിച്ചാടി നടക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ഫിറ്റ്നസ് ഉണ്ട്, തോൽവികളൊക്കെ അംഗീകരിക്കാനുള്ള ഒരു മനസ്സുണ്ട്, അതുപോലെ തന്നെ ഗ്രൂപ്പായി ജോലി ചെയ്യാനൊക്കെ ഉള്ള ഒരു ചുറുചുറുക്കൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് അതെല്ലാം ഒരു 4 ചുവരിനകത്തുള്ളിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മളുടെ കുട്ടികൾക്കൊക്കെ ഉള്ളത്. അപ്പം എനിക്ക് നിങ്ങളോട് ചോദിക്കാനായിട്ടുള്ളത്, നിങ്ങൾ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ കളിച്ചിരുന്ന ഇന്ന് കാണാനേ ഇല്ലാത്ത ആ ഒരു കളി ഏതാണ്? അല്ലെങ്കിൽ കളിച്ചതിൻ്റെ പേരിൽ അച്ഛനോ അമ്മയോടോ ഒക്കെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു അടിയുടെയൊക്കെ ആ ഒരു ചൂടൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അതേപോലെ തന്നെ ഇന്നത്തെ കുട്ടികൾക്ക് പണ്ടത്തെ പോലെ കളിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കാറുണ്ടോ എന്നും കൂടി നമ്മൾ ആലോചിച്ചുകൊള്ളുക. അതോ

പഠിത്തം പ്ലസ് എന്ന ഒരു മൊബൈൽ എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടോ? അപ്പൊ ഇതെല്ലാം ഒരു ചോദ്യങ്ങളാണ്, ഇതെല്ലാം ഒരു വിഷയങ്ങളായി തന്നെ നമുക്ക് ഇന്ന് എടുത്തുകൊണ്ട് ചർച്ച ചെയ്യാം. അപ്പൊ നിങ്ങൾ അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, 9544700012. ഇത് എന്റെ റേഡിയോ 91.2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓണാട്ടുകര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

0: തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ലോണാട്ടിയ പാസഞ്ചർ കൂടെ ഉള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പം നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മളുടെ പഴയ കളിസ്ഥലങ്ങൾ, നമ്മൾ പാടത്തും പറമ്പത്തും ഒക്കെ വളരെയധികം സന്തോഷമായിട്ടും കൂട്ടുകാരോടൊപ്പം ചേർന്നും നമ്മളുടെ അയൽവക്കത്തുള്ള കുട്ടികളൊക്കെ ആയിട്ട് ചേർന്ന് കളിച്ചുകൊണ്ടിരുന്ന ആ ഒരു സമയം, അതും ഇപ്പോഴത്തെ കുട്ടികളും തമ്മിലുള്ളൊരു വ്യത്യാസത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ പണ്ട് നമ്മളിങ്ങനെ ഈ ഒരു പാടത്തും പറമ്പിലും അയ്യത്തും ഒക്കെ ഇങ്ങനെ കളിക്കാനൊക്കെ പോകുമ്പം എല്ലാവരുമായിട്ടും ഒരു സൗഹൃദം ഉണ്ടായിരുന്നു അല്ലേ. എല്ലാവരെയും നമുക്കറിയായിരുന്നു, ആരാരുടെ വീട്ടിലുള്ളതാണ്, ആരാരുടെ മക്കളാണ് എന്നിവയെ പറ്റിയിട്ടൊക്കെ ഒരു ധാരണയൊക്കെ നമുക്കുണ്ടായിരുന്നു. എല്ലാ നമുക്ക് അയൽക്കാരെ ആയാലെങ്കിലും നമ്മുടെ പരിസരത്തുള്ളവരെയൊക്കെ ആണെങ്കിലും നമുക്കൊരു പരിചയമുണ്ട്, പുതുക്കലുണ്ട്, അതെല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ശാസിക്കാനായിട്ടുള്ളൊരു ഒരു അവകാശം, ഒരു അവകാശം കൂടി ഉണ്ടായിരുന്നു. അതായത് അവരുടെ വീട്ടിലെ കുട്ടികളാണല്ലോ എന്നോർത്തിട്ട് അങ്ങനെ ശാസിക്കാനായിട്ടുള്ള ഒരു അവകാശം കൂടി ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ആ ഒരു കാര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാം നമ്മളിൽ നിന്ന് വളരെയധികം അന്യം നിന്ന് പോയ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. ആർക്കും ആരെയും പരിചയമില്ല, എല്ലാവരും ഈ പറഞ്ഞ നാല് ചുവരിനുള്ളിൽ ഒരു മൊബൈൽ ഫോണൊക്കെ ആയിട്ട് ഇങ്ങനെ കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. ആർക്കും ആരെയും അങ്ങനെ വലുതായിട്ട് പരിചയമോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. അതേപോലെ തന്നെ കണ്ടാൽ സംസാരിക്കുക എന്ന് ഒഴിച്ച് ബാക്കി കാര്യങ്ങളുമായിട്ടൊന്നും ആർക്കും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തയ്യാറല്ല എന്നൊക്കെയുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് ഇങ്ങനെയൊക്കെ എത്തിയൊക്കെ നിൽക്കുകയാണ്. അപ്പം ഇതെല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ തമ്മിൽ അടുക്കുമ്പോഴാണ് ചില വീടുകൾ തമ്മിലുള്ളൊരു ബന്ധം കൂടി ഉണ്ടാകുന്നത് അല്ലേ. അവരവരുടെ വീട്ടിലെയാണ്, അവർ ഇന്ന വീട്ടിലെയാണ്, അവരപ്പുറത്തെയാണ്, ഇപ്പുറത്തെയാണെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴാണ് അവിടെ ഒരു ബന്ധമുണ്ടാവുന്നത്, അവിടെ ഒരു ബന്ധങ്ങൾക്ക് തുടക്കം വിടുന്നത്. പക്ഷേ ഇപ്പം ആ ഒരു കാര്യമില്ലാത്തത് കൊണ്ട് തന്നെ എല്ലാം നമ്മളിൽ നിന്നിങ്ങനെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ളൊരു തോന്നലാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നേരത്തെ ഞാൻ ചോദിച്ചു വെച്ച കുറച്ചധികം ചോദ്യങ്ങളുണ്ടായിരുന്നു. നിങ്ങൾ പഴയകാലത്തെ കളികളെക്കുറിച്ചിട്ട് നിങ്ങൾ മറന്നുപോയ ഏതെങ്കിലും കളികളൊക്കെ നിങ്ങളിങ്ങനെ ഓർത്തെടുക്കാനായിട്ട് നിങ്ങളിങ്ങനെ ശ്രമിക്കുന്നുണ്ടോ ഒക്കെ എന്നൊക്കെയുള്ളൊരു ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ആദ്യം നമുക്ക് ദാണ്ട് ഒരു പാസഞ്ചർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം.
1: നമസ്കാരം. എല്ലാ കേൾക്കുന്ന ശ്രോതാക്കൾക്കും നമസ്കാരം.
0: നമസ്കാരം.
1: സുമയല്ലേ?
0: അതെ അതെ.
1: ഇന്നത്തെ സബ്ജക്ട് അയൽക്കാരും കുട്ടികളുടെ ഒക്കെ കുറിച്ചുള്ള ഒരു ബന്ധത്തെ കുറിച്ചല്ലേ സംസാരിക്കുന്നത്? അപ്പൊ ഇന്നത്തെ സിറ്റുവേഷൻ നോക്കുവാണെങ്കിൽ എല്ലാരും എല്ലാവരും നകന്നു പോവുകയാണ്. അതായത് ഇന്നത്തെ നമ്മളെ ടൗണിലുള്ള ജീവിതം തന്നെ, നമ്മളെ സിറ്റിക്കകത്തുള്ള ജീവിതം തന്നെ ഇപ്പൊ നമ്മളെ ഗ്രാമങ്ങളിലും ചേക്കേറിയിരിക്കുന്നു. അതായത് നമ്മള് ഇപ്പൊ എല്ലാവരും ഒരു സാധാരണ ചെറിയൊരു വീടാണെങ്കിൽ നമ്മള് പൈസയൊക്കെ ഒപ്പിച്ച് കടമൊക്കെ മേടിച്ച് നല്ല മനോഹരമായൊരു വീടൊക്കെ പണിത് നാല് വർഷം മതിലൊക്കെ കെട്ടി ഗേറ്റൊക്കെ ഇട്ട് നല്ലൊരു നഴ്സറിയൊക്കെ വീട്ടിന്റെ ഫ്രണ്ടില്, ചെടികളെ ഇപ്പൊ ആൾക്കാർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങി. കോവിഡ് സംബന്ധമായിട്ട് നല്ല നല്ല ചെടികളൊക്കെ വെച്ച് അത് വീട്ടിനകത്തായി ഒതുങ്ങിക്കൂടുകയാണ് അവരെല്ലാവരും. അതായത് അയൽബന്ധമൊന്നുമില്ല, ജസ്റ്റ് മതിലിന്റെ അപ്പുറത്ത് എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ മാത്രം ഒന്ന് ഒരു വാക്ക് പറയും. അപ്പുറത്ത് എന്ത് നടന്നാലും ഇപ്പുറത്ത് നടന്നാലും ആരും ഒന്നും അറിയാറില്ല. അതേപോലെ കുട്ടികളും അങ്ങനെ തന്നെ മുന്നോട്ട് പോവാണ്. നമ്മുടെ എന്റെ കുട്ടിക്കാലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സന്തോഷമുള്ളൊരു കുട്ടിക്കാലമായിരുന്നു. എന്നുവെച്ചാൽ എന്റെ വീട് കൊല്ലത്തായിരുന്നു. അതായത് അന്ന് അവിടെ വയലായിരുന്നു. മാടനട എന്ന് പറഞ്ഞാൽ ഏറ്റവും വയലായിൽ നിന്നാണ് അവിടെ അറിയപ്പെടുന്നത്. പക്ഷെ അവിടെ വയലങ്ങളൊന്നും ഇല്ല. അപ്പൊ ഞങ്ങള് ഈ നെല്ലൊക്കെ കൊയ്യുന്ന സമയത്ത് ഞങ്ങളോട് പോയി നോക്കി നിൽക്കാറുണ്ട്. പാടങ്ങളും പക്ഷികള് പറവുകളൊക്കെ അതൊരു മനോഹരമായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് നമ്മളെ മുകേഷ് സാറിന്റെ വീട്ടിനടുത്താണ്, വട്ടത്താനം സെന്റ് ഡി പി സ്കൂളിലാണ് ഞങ്ങൾ പഠിച്ചത്. അങ്ങനെ ഞങ്ങൾ ആഞ്ഞിലിക്കൊക്കെ സാറിന്റെ വീട്ടിൽ പോയി പറക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകൾ ഞങ്ങൾക്ക്. ഇപ്പൊ സന്തോഷമായിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങളുടെ ജീവിതം. വളരെ സന്തോഷമായിരുന്നു എന്ന് വെച്ചാൽ എല്ലാം നല്ല രീതിയിലായിരുന്നു. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് അതൊന്നും ലഭിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എല്ലാരും മൊബൈലിലാണ്, മൊബൈലിൽ കാണുന്നതാണ് അവർക്ക് ഇഷ്ടം. അതുമല്ല ഇപ്പൊ നമ്മുടെ വീട്ടിനടുത്ത് ആ വീട്ടിൽ എന്ത് നടന്നാലും ആരും അറിയത്തില്ല, ഒരു സംഭവങ്ങൾ ആരും അറിയാറുമില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ പരസ്പരമുള്ള ബന്ധങ്ങളും ഐക്യതകളെല്ലാം നിലനിന്ന് പോവുകയാണ്. പക്ഷേ അത് നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കഴിയുന്നതും ഫോണിൽ നിന്നുള്ള കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. ഇത് നമ്മുടെ അയലത്തുള്ള ചേച്ചിയാണ് അല്ലെ ചേട്ടനാണ് ഇവരെ കാണുമ്പോൾ ഒരു പുഞ്ചിരി.
0: അതെ
1: നമ്മളെല്ലാവരും ഒരു പ്രകാശത്തിൽ നിന്ന് വന്ന് പ്രകാശത്തിലേക്ക് പോവേണ്ടവരാണ്. അപ്പൊ നമുക്ക് കൊടുക്കാനുള്ള ഒരു സമ്മാനം ചിരി മാത്രമേ ഉള്ളൂ. ഒരു പുഞ്ചിരിച്ചുകൊണ്ട് പോകുന്ന ഒരു ജീവിതം അത് ഏറ്റവും മനോഹരതയാണ്. അപ്പൊ നമ്മുടെ കുട്ടികളെ നമ്മളത് പറഞ്ഞ് പഠിപ്പിക്കുക.
0: അപ്പൊ ഒരു
1: ആരെങ്കിലും
0: ചോദ്യം
1: കാണുമ്പോൾ
0: ചോദിച്ചോട്ടെ ട്ടാ. അപ്പൊ ഈ ഒരു കോവിഡ് വന്നതിന് ശേഷമാണ് ആളുകൾക്കിടയിലുള്ളൊരു ബന്ധം കുറഞ്ഞത് എന്നൊരു അഭിപ്രായം ഉണ്ടോ?
1: ഇല്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ എന്റെ ഒരു ലൊക്കാലിറ്റിയിൽ എന്ന് വെച്ചാൽ നമ്മള് കാണുമ്പോൾ ഞാൻ എന്റെ ഒരു പൊസിഷൻ എന്ന് വെച്ചാൽ ഞാനിപ്പോ ആരെ കണ്ടാലും ചിരിക്കാറുണ്ട്. ഇപ്പൊ ഒരു പരിചയമില്ലാത്ത ഒരാൾ വന്നാലും അവർ എന്നോട് ചോദിച്ചിരിക്കും, മോളെ എവിടെ പോകുന്നു? പക്ഷെ ഞാൻ പറയാം, അമ്മ എവിടെ പോകുന്നു, അമ്മയ്ക്ക് സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ ആ വ്യക്തി പിന്നെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ എന്റെ ഓടിയിലടുത്ത് വരും അവര്. മനസ്സിലായേ? ഞാനിപ്പോ അറിയാത്ത ഏത് ലൊക്കേഷനിൽ പോയാലും ഞാൻ ഒരുപാട് അവരെ കെയർ ചെയ്യാൻ പോത്തില്ല. എന്നെ കാണുമ്പോൾ ഞാൻ എന്താ അടുത്തിപ്പോ നമ്മളുടെ ആളൊരു പ്രായം ചെന്നൊരു സ്ത്രീ ഇരുന്നാലും ഞാൻ പെട്ടെന്ന് വീട്ടു കൊടുക്കുക. പക്ഷെ അതല്ല എന്റെ മക്കളെ ഞാൻ പഠിപ്പിച്ച്. കോവിഡ് ഒന്നുകൊണ്ടല്ല, കോവിഡ് വരുന്നതിന് മുമ്പ് അങ്ങനെയൊക്കെ ഏകദേശം ആയി കഴിഞ്ഞു. ഇപ്പൊ കോവിഡ് അപ്പൊ കോവിഡ് വന്നിട്ട് ഇപ്പൊ 7-8 വർഷം 7-8 വർഷമായി കാണും അല്ലെ. 8 വർഷം, ഈ 8 വർഷത്തിന് മുമ്പും ആൾക്കാർ നല്ല വലിയ അതേ ഇങ്ങനെ ചുരുണ്ടുകൂടുവാ. എല്ലാവരും അവരുടേതായ സിറ്റികളിൽ കാണുന്ന അതേ. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ വിദേശത്ത് കാണുന്ന കാര്യങ്ങൾ തന്നെ ഇവിടെ ചെയ്യുന്നുണ്ട്. ഫുഡിലായാലും വസ്ത്രധാരത്തിലായാലും എല്ലാത്തിനും നമ്മൾ വിദേശികളെ അനുഗമിക്കുക, ഇവിടുത്തെ മലയാളീസുകൾ. മനസ്സിലായ? പക്ഷെ അവര് നമ്മൾ അനുഗമിക്കാറില്ല. അവരുടെ ഭാഷ സംസാരിക്കുന്നു, അവരുടെ കാര്യങ്ങൾ തന്നെ ചെയ്യുന്നു. നമ്മൾ എന്തും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് നമ്മുടേതായ ഭാഷയുണ്ട്, നമ്മുടെ സ്ഥാനങ്ങളുണ്ട്, സ്ഥാനമാനികളുണ്ട്, മറ്റുള്ളവരെ ബഹുമാനിക്കുക, സ്നേഹിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ കേരളത്തിൽ കൂടുതൽ നടക്കുന്നത്. ഗ്രാമീണ ജീവിതമായിരുന്നു നമ്മുടെ കേരളം. ദൈവത്തിന്റെ സ്വന്തം നാട്, സ്വർഗീയ സ്വർഗത്തിന്റെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കുന്ന തന്നെ കേരളത്തെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും മറ്റുള്ളവര് വിദേശികളെ അനുഗമിക്കുന്നു. അതായത് കുറച്ച് വിദേശത്ത് പോയി കുറെ പണങ്ങളൊക്കെ ഉണ്ടാക്കി അവിടുത്തെ ചുരത്തിൽ കുറെ ആൾക്കാർ ജീവിക്കുമ്പോൾ ആ സമ്പ്രദായം ഇവിടെ കൊണ്ടുപോയി കേരളത്തിലോട്ട് കൊണ്ടുവരുന്നു. അത് കുറെ ആൾക്കാർ അതിനെ അനുഗമിക്കുന്നു. പക്ഷെ നമുക്ക് എപ്പോഴും നമ്മുടെ കേരളം ഒരു മനോഹരമാണ്. നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്ന നമുക്ക് സന്തോഷമാണ്. നമ്മുടെ ഭാഷ, നമ്മുടെ സംസ്കാരം, നമ്മുടെ ഇത് എല്ലാം നല്ല രീതിയിലാണ്. അത് അങ്ങനെ തന്നെ പോണം. അതാണ് നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലത്തെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ സ്ഥാനമാനങ്ങളുണ്ട്, മറ്റുള്ള രാജ്യം പോലെ. അത് എന്തുകൊണ്ട് അവര് നമ്മളെ പോലെ ആവുന്നില്ല ചിന്തിക്കുക, അപ്പോഴും ചിന്തിക്കണ്ട. അപ്പോഴും കുട്ടികളെ അതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് മറ്റുള്ള അയൽക്കാരോടുള്ള ബന്ധം വേണം, മറ്റുള്ള കാണുമ്പോ സ്നേഹിക്കണം. ഇതെല്ലാം നമ്മൾ
0: വിഷയം എന്ന് പറയുന്നത് ഇത്താം. നമ്മള് പണ്ട് കാലത്ത് ഇതേപോലെ തന്നെ നമ്മള് അയ്യത്തും പറമ്പിലും ഒക്കെ ഈ കുട്ടികള് അയൽവക്കത്തെ കുട്ടികളൊക്കെ ഒരുമിച്ച് കൂടിയിരുന്ന കളികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് നമ്മളിൽ നിന്നിങ്ങനെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതെ, അപ്പം ഇപ്പോഴത്തെ കുട്ടികളിൽ നിന്ന് ആ ഒരു ഗ്രൗണ്ടിലേക്ക് കുട്ടികളെ വിടുന്ന ഒരു കാഴ്ച ഈ പേരൻസിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പൊ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു?
1: തീർച്ചയായിട്ടും നമ്മളെ ഗ്രൗണ്ടുകളിൽ നമ്മളെ കുഞ്ഞുങ്ങളെ കളിക്കാൻ തന്നെ വിടണം. അവരത് മനസ്സിലാക്കണം. ഗ്രൗണ്ടിൽ ചെല്ലുമ്പോഴാണ് പല കുട്ടികളും പല സിറ്റുവേഷനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. അവർ ഒന്നിച്ചിരിക്കുന്ന കാര്യങ്ങൾ കെയർ ചെയ്യുന്നു, അവരുടെ ദുഃഖങ്ങൾ പങ്കുവെക്കുന്നു. പല കുട്ടികളും പരസ്പരം വീട്ടിൽ പറയാത്ത കാര്യങ്ങൾ സുഹൃത്തുക്കളോട് പറയാറുണ്ട്. മനസ്സിലായോ? അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആ കുട്ടിക്ക് കെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ചെറിയ കുട്ടികൾ അച്ഛനും അമ്മയും വീട്ടിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണെങ്കിൽ അവരോട് കാര്യങ്ങളൊന്നും പറയാറില്ല. ഞാനിപ്പോ കണ്ടിരുന്ന ഒരു പൊസിഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ മിക്ക കുട്ടികളും വീട്ടിൽ പറയാത്ത കാര്യങ്ങൾ സുഹൃത്തുക്കളോട് പറയാറുണ്ട്. പിന്നെ ഒരു കൗൺസിലിംഗ് അടങ്ങുമ്പോൾ അതിൽ കൂടി ആ സംഭവം പുറത്തു വരുന്നുണ്ട്. മനസ്സിലായ? അപ്പൊ രക്ഷാകർത്താക്കൾ അത്രത്തോളം ഭയപ്പെടുന്ന കുട്ടികളും ഉണ്ട്. പിന്നെ രക്ഷാകർത്താക്കളെ വളരെ കെയർ ആയിട്ട് കൂട്ടുകാരെ പോലെ കാണുന്ന കുട്ടികളും ഉണ്ട്. അപ്പോഴും പലപ്പോഴും പല സിറ്റുവേഷനിലാണ്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കാതിരിക്കണമെങ്കിൽ ഗ്രൗണ്ടുകളിൽ കൊച്ചുങ്ങളെ കളിക്കാൻ വിടണം, തീർച്ചയായിട്ടും വിടണം. വിട്ട് കഴിയുമ്പോൾ അവിടുത്തെ ലൊക്കാലിറ്റി, അവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയൊക്കെയാന്ന് മനസ്സിലാക്കി അവർക്ക് ഓരോ പോയിന്റ്സ് അവരുടെ കൈകളിൽ കിട്ടും. അങ്ങനെ ആകുമ്പോഴത്തേക്ക് അവരുടെ ജീവിതം കെയർ ആകുകയാണ്. നമ്മൾ ആരെയും കുട്ടികളെ പിടിച്ചു വെക്കാറില്ല. അവർക്ക് കളിക്കണം, ആ കളിക്കേണ്ട സമയത്ത് കളിക്കണം, ചിരിക്കേണ്ട സമയത്ത് ചിരിക്കണം. അതിനെയൊന്നും വിലങ്ങട മാതാപിതാക്കൾ നമുക്ക് ആർക്കും അവകാശമില്ല. നമ്മുടെ കുട്ടിക്കാലത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കൂ. നമ്മൾ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കും. ഇപ്പൊ ഒരു കുട്ടി SSLC പരീക്ഷയ്ക്ക് പിന്നെ നമ്മൾ ചിലപ്പം വളരെ താഴെയായിരിക്കാം മാർക്ക് വരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു പോയിന്റ്സ് ഉണ്ട്, കുട്ടികൾക്ക് ഗ്രേഡാണല്ലോ, പ്ലസ് എത്ര A+ കിട്ടിയെന്ന കുട്ടികളോട് ചോദിക്കാറ്. പക്ഷെ A+ലൊന്നും വലിയ കാര്യമില്ല. ഇന്ന് 10 A+ മേടിക്കുന്നവൻ നാളെ 1 A+ മേടിക്കുന്നതിന്റെ മുമ്പ് താഴെ കസേര ഇരിക്കാൻ അവസ്ഥ വരും. മനസ്സിലായി? അങ്ങനത്തെ സിറ്റുവേഷൻ ആണ്. അപ്പൊ നമ്മൾ നമ്മളെ കുട്ടികളെ കളക്കി കളിക്കാൻ തന്നെ വിടണം. അവരുടെ കാര്യങ്ങൾ പ്രാക്ടിക്കൽ ആയിട്ട് അവർക്ക് കുറച്ച് സ്വാതന്ത്ര്യം കൊടുക്കണം. എല്ലാം മാക്സിമം, എല്ലാത്തിനും ലിമിറ്റ് ഉണ്ടല്ലോ. ആ ലിമിറ്റിൽ നമ്മൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് എല്ലാവരെയും മനസ്സിലാക്കാൻ പറ്റും. അവരുടെ ജീവിതം സന്തോഷകരമായിരിക്കും. എല്ലാവരും മൊബൈൽ എപ്പോഴും മൊബൈൽ, ഒരു ജനിക്കുന്ന ഒരു കൊച്ചിന് 3 വയസ്സാകുമ്പോഴേ മൊബൈൽ കൊടുക്കുക. അപ്പൊ അതിന് ഒരു 10 വയസ്സാകുമ്പോൾ മൊബൈലിന്റെ കംപ്ലീറ്റ് കാര്യം തന്നെ അറിയാം, എന്തോ കാണണം, എങ്ങനെ പോകണം എന്നൊക്കെ ആ കുട്ടികൾ പഠിച്ചു കഴിഞ്ഞു. മനസ്സിലായി. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനാണ്. അപ്പൊ അതുകൊണ്ട് അതിനെയെല്ലാം മതി കണ്ടെന്നുകൊണ്ട് കുഞ്ഞുങ്ങളെ കളിക്കാൻ വരണം, അവർക്ക് എല്ലാ കാര്യങ്ങളും ഇതാക്കി കൊടുക്കണം.
0: അതെ അതെ, അതാണ്. അതായത് ഇപ്പൊ നമ്മൾ ഒരു ഈ കുട്ടികൾക്ക് വേണ്ട ആ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് അതിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കൂ എന്നുള്ളതാണ്. അതായത് ആദ്യം നമ്മൾ തുടക്കം നമ്മളുടെ ഒരു വിദ്യാലയം, നമ്മളുടെ ഓരോരുത്തരുടെയും വിദ്യാലയം എന്ന് പറയുന്നത് വീടുകളാണ് അല്ലേ, അവനവൻ താമസിക്കുന്ന വീടുകളാണ് എന്ന് പറയുന്ന ആദ്യത്തെ പഠന സ്ഥലം എന്ന് പറയുന്നത്. അപ്പം അവിടുന്ന് ആ ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് വേണ്ട അവർക്ക് വേണ്ട പ്രോത്സാഹനമായിക്കോട്ടെ, അവർക്ക് വേണ്ട കാര്യങ്ങളായിക്കോട്ടെ, അത് ലഭിക്കുകയുള്ളൂ, കിട്ടുകയുള്ളൂ എന്ന് പറയാം. ഇപ്പം നമ്മളൊരു കുട്ടി, നമ്മളുടെ വീട്ടിലൊരു കുട്ടി നമ്മൾ കണ്ട അപ്പുറത്ത് അയ്യത്ത് കളിക്കാൻ പോവുകയാണ്, പറമ്പിൽ കളിക്കാൻ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു വെച്ചിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് കാര്യം. നമ്മൾ അവനെ കളിക്കാൻ വിടുക. അവൻ്റെ ആ ഒരു പ്രായത്തിൽ, ഇപ്പം വളരെയധികം ചെറുപ്പകാലത്തിലൊക്കെ ആണെങ്കിൽ അവരെ കളിക്കാൻ വിടുക. അവരുടെ ഇപ്പോഴത്തെ കുട്ടികളുടെ ആ ഒരു ബോഡി നേച്ചർ എന്നൊക്കെ പറയുന്നത് പണ്ട് നമ്മൾ പാടത്തും പറമ്പത്തും കൃഷിപ്പണിയൊക്കെ ചെയ്തുമുണ്ടാക്കുന്ന ആ ഒരു ശരീരപ്രകൃതി അല്ല ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ളത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. കാരണം അവർക്ക് ഓടിയും ചാടിയും അവർ ഒരിത്തിരി വെയിലും മഴയും മഴയൊക്കെ നനഞ്ഞൊക്കെ ചെന്നാൽ മാത്രമേ അവരുടെ ആ ഒരു ശരീരത്തിന് തന്നെ അവർക്കൊരു ഉറപ്പ് കിട്ടൂ എന്നുള്ളൊരു കാര്യമുണ്ട്. അവരൊന്ന് ഓടിച്ചാടി കളിക്കട്ടെ എന്ന് തന്നെ നമ്മൾ വിചാരിക്കുക. അതിന് നമ്മളിങ്ങനെ തടയിടേണ്ട കാര്യമില്ല എന്ന് തന്നെ നമുക്ക് വിചാരിക്കും. നമുക്ക് തന്നെ ചിന്തിക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. ഇപ്പം നമുക്ക് തന്നെ അറിയാമോ, വീട്ടിലൊക്കെ നമ്മൾ എത്ര നേരം ഇരുന്ന് കഴിഞ്ഞാലൊക്കെയാണ് നമുക്ക് തന്നെ ഒരു ബോറടിയും നമുക്ക് തന്നെ ഒരു ഒരു ഒരു വളരെയധികം എന്താ വളരെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മുടെ മൂഡൊക്കെ മാറുന്ന ഒരു ഇതാണ് നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനെ ഒരു ഇങ്ങനെ ബോറടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓടിച്ചാടി നടക്കാനായിട്ട് ഇങ്ങനെ സന്തോഷിച്ച് ഇങ്ങനെ ഇരിക്കാനായിട്ട് ഇരിക്കുന്ന കുട്ടികളെ നമ്മളിങ്ങനെ പിടിച്ചു വെക്കുന്നത് ശരിയാണോ എന്ന് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയേണ്ട നമ്പർ 9544700912. ഇത് എൻ്റെ റേഡിയോ 91.2-ൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ RJ സുമയ്യ. പെട്ടെന്ന് ഒരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻജി മാളിൽ തുടങ്ങാൻ പോകുന്നു.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വില കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എച്ചാൻജി മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വില കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജി മാളിൽ പോകും പോകും പോകും.
1: താൻ ഒറ്റയ്ക്ക് പോവോ?
0: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം May 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
3: വിശുദ്ധയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
4: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
5: പഴയ പൊന്നു മാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
6: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
7: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
9: എയർ കണ്ടീഷൻ കെ ജി വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
8: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
2: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111-82-8081.

0: തിരികെ എത്താം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പം നമ്മൾ ഇന്ന് സംസാരിച്ചു കൊണ്ടിരുന്നത് പഴയ നമ്മുടെ കളിസ്ഥലങ്ങളെ കുറിച്ചിട്ടുള്ള ഓർമ്മകളും നമ്മൾ കളിച്ച, നമ്മൾ കുട്ടിക്കാലങ്ങളിൽ കളിച്ച കളികളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് സംസാരിച്ചു കൊണ്ടിരുന്നത്. നമ്മുടെ അന്നത്തെ കൂട്ടുകാരെയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടി ദാണ്ട തരികയാണ്. അന്നത്തെ ആ കുട്ടിക്കാലത്ത് കളിച്ച കൂട്ടുകാരെ ആരെയൊക്കെ നിങ്ങളെയൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യങ്ങളോടെയൊക്കെ ദാണ്ട നമ്മൾ വെക്കുകയാണ്. അപ്പം പെട്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 9444709912 എന്ന നമ്പറിലേക്ക് പെട്ടെന്ന് വിളിച്ചിട്ട് നിങ്ങളുടെ ഓർമ്മകളും നിങ്ങളുടെ അനുഭവങ്ങളും ഒക്കെ ഒന്ന് പങ്കുവെക്കുക. കൂടെ നമ്മുടെ ഇപ്പോഴത്തെ തലമുറയെ എങ്ങനെയാണ് ഇതൊരു തിരിച്ച് ബാധിച്ചേക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്, അതുകൂടി നിങ്ങൾ പങ്കുവെക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ പണ്ട് കാലത്തെ കളികളെയൊക്കെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതായത് നമ്മുടെ ഈ പിന്നൊക്കെ ഇട്ടിട്ട് ചൂട് തണുപ്പ് എന്നൊക്കെ പറയുന്ന കളികളെയൊക്കെ കുറിച്ചുണ്ടോ? ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞോളൂ. നമുക്കൊരു പാസഞ്ചർ കൂടെയുണ്ട്, ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: നമസ്കാരം ആർജെ സുമയ്യ.
0: നമസ്കാരം അക്ക, പറഞ്ഞോളൂ.
1: ആരാണ്?
0: പറഞ്ഞോളൂ.
1: നമുക്ക് പുതിയ തലമുറയും പഴയ തലമുറയും നമ്മുടെ സൗഹൃദങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. അത്
0: സൗഹൃദമല്ല നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പണ്ട് കാലത്ത് നമ്മൾ പാടത്തും പറമ്പിലും ഗ്രൗണ്ടിലും ഒക്കെ
1: നമ്മൾ ജീവിച്ചത് അത് അതിൽ നിന്ന് ഇന്നത്തെ കാലഘട്ടത്തിലെ ജീവിതം അല്ലേ?
0: അല്ല, നമുക്ക് അങ്ങനെ ഒരുപാട് കളിസ്ഥലങ്ങളും ഇങ്ങനെ നമ്മള് കൂട്ടം കൂടിയുള്ള കളികളും ഒക്കെ നമ്മുടെ ഗ്രൗണ്ടിലൊക്കെ
1: ഉണ്ടായിരുന്നത്. അതിപ്പോ ഞങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് ഈ കാണുന്ന കണക്കുള്ള അമ്പലചുംബികളായ സൗദങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഞങ്ങൾക്ക് ഞാനിപ്പോ തന്നെ താമസിക്കുന്ന ഒരു വയൽ പ്രദേശം. അപ്പൊ ഇന്നിപ്പോ നമ്മുടെ കുട്ടികൾക്ക് ഒരു നെൽമണി കാണണം, നെൽക്കതിർ കാണണം, അവര് പാലക്കാട് പോകണ ഒരു സ്ഥിതി വിശേഷം. റയറങ്ങാണം നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളെങ്കിലേ ഉള്ളൂ. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പാടത്തും പരമ്പരും ഒക്കെ ഇവിടെ നടന്ന് നട്ടയ്ക്ക പറക്കി ഈ പഴങ്ങളും മാങ്ങയും ഒക്കെ എറിഞ്ഞു വിട്ടും അല്ലാതെ ഒക്കെ കഴിച്ചും കളിച്ചും കളിച്ചും ഒക്കെ പോയൊരു കാലഘട്ടം. ഇവിടുന്ന് നമ്മുടെ ശാസ്ത്ര സാങ്കേതിക മേഖലകളുടെ വളർച്ച കൊണ്ട് പെട്ടെന്നൊരു മാറ്റത്തേക്ക് നമ്മൾ മാറി. ഏതാണ്ടൊരു 75 കാലഘട്ടത്തിന് ശേഷം, മനസ്സിലായില്ലേ? അപ്പൊ ആ മാറ്റത്തെ നമ്മള് വൈദേശികമായി ഉണ്ടായ ആ ഒരു മാറ്റങ്ങളിലൂടെ നമ്മളും വളർന്നു. അപ്പൊ ഈ അത് നമ്മുടെ ജീവിതത്തിന്റെ ശൈലികളും ഒക്കെ മാറി മാറിയിട്ട് അപ്പൊ ഇന്നിപ്പോ ഞാനിങ്ങനെ വിളിക്കുക സംസാരിക്കുകയൊക്കെ ചെയ്യേണ്ട ഒരു സംഭവത്തിൽ നമ്മളെത്തി. പണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ വലിയ റേഡിയോ മാത്രമേ ഉള്ളൂ. പിന്നാണ് കറക്കുന്ന ആന്റീനകളുടെ ടി വി വന്നത്. പിന്നെ ഇപ്പം നമുക്ക് ലൈവായിട്ട് ലോകത്ത് നടക്കുന്ന എന്തിനേയും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യാനുള്ള ശാസ്ത്ര സാങ്കേതിക മേഖലകൾ നമ്മൾ വളർന്നു. ആ ഒരു വളർച്ചയെ പിൻപറ്റിക്കൊണ്ടാണ് നമ്മുടെ കുട്ടികളും വളർന്നു വരുന്നത്. പക്ഷേ അപ്പൊ അത് നമുക്ക് എത്രത്തോളം അവരിൽ നിന്ന് പഴമയിലേക്ക് അവരെ കൊണ്ടുപോകാൻ കഴിയും സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട് സുമയ്യ. എന്താണ് പറയുന്നത്? നമ്മളുടെ കുട്ടികളുടെ റോൾ മോഡൽ എപ്പോഴും നമ്മള് രക്ഷകർത്താക്കളാണ്, പിന്നെ അധ്യാപകർ, പിന്നെ സ്കൂള്. ഇത് മൂന്നും ചെയ്യുമ്പോഴേ നമ്മുടെ കുട്ടികൾക്ക് അവർക്ക് നമുക്ക് ഒരു എന്തെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുക്കാനോ എടുക്കാനോ ഒക്കെ നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്കിപ്പം അങ്ങനെ. പിന്നെ രണ്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ഒരുപാട് മക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് രക്ഷകർത്താക്കളൊക്കെ അങ്ങനെ രാവിലെ പണിക്കുമൊക്കെ ഇറങ്ങി. ഇപ്പം അതെല്ലാം ന്യൂക്ലിയർ ഫാമിലി ആയി, 1, 2, 3 അതിനകത്ത് ഒതുങ്ങിയിട്ട് അവരെ നമുക്ക് എങ്ങനെ വലിയ നിലയിലേക്ക് എത്തിക്കണം എന്നൊരു ബോധത്തോടു കൂടി ഓരോ രക്ഷകർത്താവും ജീവിക്കുകയാണ്. അപ്പം അച്ഛനും അമ്മയ്ക്കും ജോലി കാണും, രാവിലെ അവരങ്ങിറങ്ങിപ്പോവും, സായന്ത്രങ്ങൾ വീട്ടിൽ വന്നണയും, അണയുമ്പം അണഞ്ഞു കഴിഞ്ഞാൽ അവരവരെ ജോലി ചോദിക്കട്ടെ, അവരും ഫോണിലേക്ക്, മക്കളും ഫോണിലേക്ക്. അങ്ങനെ അവര് തമ്മിൽ പോലും ഒരു മിങ്കിലിംഗ് ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അതിനെ നമുക്ക് മാറ്റം വരണമെങ്കിൽ വരുത്തണമെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ മക്കളോട് സമയം കണ്ടെത്തി അവരുമായിട്ട് കുറച്ചൊക്കെ സംസാരിച്ച് നമ്മൾ അതിലൊക്കെ നിന്ന ആളുണ്ട് അവരുമായിട്ടും ഒന്ന് ബന്ധപ്പെടാം. പക്ഷെ ആരും കഴിയുന്നില്ല, അത് ജീവിതത്തിന്റെ തിരക്കിൽ ഇങ്ങനെ പാഞ്ഞു പോവാണ്. എല്ലാവരുടെയും ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ മക്കളെ, തന്റെ കുടുംബത്തെ നല്ല നിലയിലേക്ക് എത്തിക്കുക എന്നതുകൊണ്ട് ആ ഒരു പരക്കം പാടില്ല. പക്ഷെ നമുക്ക് കിട്ടുന്ന പല സൗഹൃദങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, പല സ്നേഹങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതൊക്കെ തന്നെയാണ് കുട്ടികളെ വളർത്തിക്കുകയും ചെയ്യുന്നത്. ഇപ്പൊ തന്നെ ഞാൻ സംബന്ധിച്ച് പറഞ്ഞില്ല, എത്രയോ നാളായി ബാങ്കിലൊന്ന് പോയിട്ട് കൊണ്ടുവരുന്ന കാര്യമില്ല, കാരണം നമ്മുടെ ഫോണിലൂടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത കടകളിൽ പോകണ്ട, കാരണം അതിപ്പോ സ്വിഗ്ഗിയിലോ സ്വിഗ്ഗിയിലോ ഒക്കെ വിളിച്ച് പറഞ്ഞാൽ ഫുഡ് വരും, പിന്നെ മറ്റു സാധനങ്ങൾ അല്ലാതെ വരും. അങ്ങനെ മനുഷ്യൻ അങ്ങ് ആന്തരികമായി ഒതുങ്ങിയിട്ട് ആ ഫോണിലും ഇങ്ങനെയൊക്കെ ജീവിച്ചു പോവുകയാണ്. അതിൽ നിന്ന് മാറണമെങ്കിൽ നമ്മൾ ഓരോ കുടുംബങ്ങളും ഓരോ രക്ഷകർത്താക്കളും നമ്മൾ മോളായി കാണിച്ചു കൊടുക്കണം, സൗഹൃദങ്ങൾ എങ്ങനെയാണ് കാണിച്ചു കൊടുക്കണം, നമ്മുടെ കുട്ടികളുടെ മക്കളുടെ കൂട്ടുകാരെ നമ്മൾ അറിയണം, അവരുടെ കുടുംബങ്ങളെ നമ്മൾ അറിയണം. പക്ഷെ അന്നേരം ചിലപ്പം ചിലർക്ക് പരസ്പരം അറിയാൻ കുഴപ്പമില്ല, ഈഗോ ഉണ്ടാവും, ഏ അവര് മോശമാണ്, അവര് മറ്റൊരാണ്, അവര് മോശക്കാരാണ്, നമുക്ക് അവരോട് ബന്ധം വേണ്ട. പക്ഷെ അവരെ മോശമായിട്ട് കാണുന്ന ഒരു പക്ഷേ എങ്കിൽ സാമ്പത്തികമായി ഒക്കെ ആയി അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പരമായി, പക്ഷെ അവർക്ക് നല്ലൊരു മനസ്സുണ്ടാവും, അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ നമ്മൾ അധ്യാപകരും രക്ഷകർത്താക്കളും നമ്മൾ നമ്മുടെ കുട്ടികളെ നമുക്ക് നല്ലൊരു രൂപത്തിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിച്ചാൽ ഒരു പരിധി വരെ നടക്കും. അതാണ് എന്താ പിന്നെ നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞാൽ അതൊന്നും ഇനി തിരിച്ചു കിട്ടില്ല. പഴയകാലത്തിന്റെ ഓർമ്മകളും ആ നന്മ നിറഞ്ഞ നാളുകളും ഒന്നും തിരിച്ചിട്ടില്ല. അതിന്റെ ഒരു വലിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ അന്ന് ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നുമില്ല, ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ നമുക്ക് കൂട്ടുകാരൊന്നുമില്ല. ഇന്ന് അതൊക്കെ സ്ഥാപിച്ചെടുക്കാൻ അതിന്റെ അന്ധകാരയുടെ പ്രവർത്തനമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയാത്ത ഒരു കാലഘട്ടത്തിലൂടെ ജീവിക്കുകയാണ്. പക്ഷെ അങ്ങനെ ജീവിക്കുമെന്ന് നമുക്കൊരു കാര്യമുണ്ട്, കൊറോണ പോലുള്ള വിഷയങ്ങളൊന്നും, അതിപ്പം പുതിയൊരു വൈറസ് വരാൻ പോകുന്നു, മനോരമയിലുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോവുകയാണ്. നേരെ മറിച്ച് നമ്മൾ ഇതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്തരമാണ് നമ്മൾ ഈ സൗഹൃദങ്ങളും സ്നേഹങ്ങളും ഒക്കെ ആഗ്രഹിക്കുന്നത്. നേരെ മറിച്ചല്ല, നമ്മളെ നിലനിർത്തി പോകാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയും. പുറത്തുള്ളവനെ ഒരു കഷ്ണം റൊട്ടിക്കൊക്കെ കാത്തു നിൽക്കുന്ന നമ്മൾ എത്രയോ കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. അപ്പൊ സമ്പത്തിനും ഒക്കെ അപ്പുറത്ത് മീതെ സൗഹൃദത്തിനും സ്നേഹത്തിനും ഒക്കെ വിലയുണ്ടെന്ന് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സമൂഹമൊക്കെ നന്നാവും, അത്തരത്തിലുള്ള നല്ലൊരു സമൂഹമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകളും ചേർന്നുകൊണ്ട് നിർത്തുന്നു.
0: അതെ, അതായത് നമുക്ക് സൗഹൃദം സ്നേഹം എന്നൊക്കെ പറയുന്ന വാക്കുകൾ ഈ പറഞ്ഞതിന്റെ കൂട്ട് നമുക്ക് കുറെ കൂടി കൂടുതൽ അതിന് നമുക്ക് ഉറപ്പ് നൽകണം, അല്ലെങ്കിൽ കുറെ കൂടി കൂടുതൽ കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് ചേർക്കണമെങ്കിൽ നമ്മൾ പരസ്പരമുള്ള ആൾക്കാരെ അറിഞ്ഞിരിക്കുക, നമ്മുടെ അടുത്തുള്ളവരാരാണെന്നറിയുക, നമ്മളുടെ കൂട്ടുകാരാരാണെന്നറിയുക, നമ്മളുടെ കൂട്ടുകാരുടെ പേരൻസ് ആരാണെന്നറിയുക, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഇപ്പോൾ വീടിനകത്ത് നാല് ചുവരിലിരുന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഫോൺ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവുകയില്ല. പകരം നമ്മളത് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് വെളിയിലേക്ക് ഇറങ്ങിയ ആൾക്കാരുമായിട്ടൊക്കെ സഹകരിച്ച് നമ്മുടെ ആ ഒരു കുട്ടിക്കാലത്തിലൊക്കെ, ഇപ്പം കുട്ടികളായിരിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്, കുട്ടികളായിരിക്കുമ്പോൾ കൂടുതൽ കളിക്കുക ചെയ്യുന്നത്, കൂടുതൽ അവരുമായിട്ട് കൂട്ടുകൂടാനാണ് ചെയ്യുന്നത്. അപ്പം അത് ചെയ്യുക, അത് അവരുടെ പ്രായസമപ്രായക്കാരുമായിട്ട് ഒക്കെയുള്ള ആ ഒരു കളിയും ആ ഒരു ചിരിയും അവരെ അവരുടെ ആ ഒരു സമയവും അവരുടെ ആ ഒരു സൗഹൃദവും എന്നൊക്കെ പറയുന്നത് നമ്മൾ അതിനെ നമ്മൾ തടയിടാൻ ഒരിക്കലും നമ്മൾ തടയിടാൻ പാടില്ല. കാര്യം തടയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ കുട്ടികൾക്ക് ആരാരെയും മനസ്സിലാവത്തില്ല, ആരാരെയും അറിയത്തില്ല എന്നുള്ളൊരു രീതിയിലേക്കൊക്കെ പോകും. അപ്പം നമ്മുടെ പരസ്പരം നമ്മളുടെ ബന്ധങ്ങൾ അറിഞ്ഞിരിക്കാനും നമ്മളത് നിലനിർത്തിക്കൊണ്ട് പോകാനുമൊക്കെ ഈ ഒരു കാര്യങ്ങൾ അവരെ അതിന് അനുവദിക്കുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം അതാണ്ട് അതിനുള്ള അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ ആരും മറന്നിട്ടില്ലെന്ന് ഞാൻ കരുതുന്നു. 9544700912. ഇത് എൻ്റെ റേഡിയോ 91.2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓണാട്ടേറെ പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ RJ സുമയ്യ.

0: പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: എന്താ ചൂട്, ഒരു AC വാങ്ങിയാലോ? എവിടെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
2: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ AC കൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ AC കൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും, 5 വർഷത്തെ ഫുൾ വാറന്റിയും, കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
1: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിന് ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നിൽക്കാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
4: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
5: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻജി മാളിൽ തുടങ്ങാൻ പോകുന്നു.
4: അപ്പൊ പഴയ ചോയ്സോ?
5: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
4: എച്ചാൻജി മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
5: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
4: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന്, ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
5: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
4: എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജയ മാളിൽ പോകും പോകും പോകും.
5: താൻ ഒറ്റയ്ക്ക് പോവോ?
4: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം May 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
6: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
7: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
8: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി, ആക്സസറീസ്, അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ. അപ്പോ റെഡി ആയിക്കോളൂ, സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.

0: തിരികെ എത്താം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ലോണാട്ടേറെ പാസഞ്ചർ. കൂടെ ഉള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പം നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം എന്ന് പറയുന്നത്, നമ്മൾ ചർച്ച ചെയ്ത വിഷയം എന്ന് പറയുന്നത്, പണ്ടത്തെ നമ്മളുടെ കളിസ്ഥലങ്ങൾ, പണ്ടത്തെ നമ്മളുടെ കൂട്ടുകാർ ഒന്നിച്ചിരുന്ന് എല്ലാവരും കൂടി ഒന്നിച്ച് ഒത്തൊരുമിച്ചിരുന്ന കളികളും കാര്യങ്ങളും അതിനെയൊക്കെ പറ്റിയിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് കളിസ്ഥലങ്ങൾ തന്ന ലൈഫ് ലെസൺസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാമല്ലോ. അതായത് തോൽവി സമ്മതിക്കൽ, അതായത് ഒരു സ്പോർട്സ്മാൻഷിപ്പ് ഉണ്ടായിരുന്നു അല്ലേ. അതായത് കളിയിൽ തോറ്റാൽ അടുത്ത കളിയിൽ ജയിക്കാമെന്ന മൈൻഡ് വരുന്നത് ഈ കളിക്കളങ്ങളിൽ നിന്നാണ്. എന്നാൽ ഇത് ഫോണിൽ നമ്മൾ ഗെയിം തോറ്റാൽ എന്താ, കുട്ടികൾക്ക് ഭയങ്കര കലിപ്പാവും, ഫോൺ എറിഞ്ഞു പൊട്ടിക്കും, അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം.
1: നമസ്കാരം.
0: നമസ്കാരം. ആ സമയം ഇത്തിരി വൈകി.
1: അപ്പൊ ശരിയാണ്, പണ്ട് അയൽ വീടുകൾ തമ്മിൽ നല്ല സൗഹൃദമായിരുന്നു. എന്നാലും ഞാനേ വേദിയൊക്കെ കിട്ടി ജീവിച്ചൊരു
0: വീട്ടിലേക്കാണ്.
1: വെച്ചാൽ ഞങ്ങൾ മൂന്നാല് പെൺകുട്ടികളുള്ള വീടായിരുന്നു. അപ്പൊ അതൊക്കെ കൊണ്ട് നാല് വശം വേദിയൊക്കെ, അന്നേരം അതിൽ വസ്തില്ലല്ലോ. അപ്പൊ ഈ വേദി അത് നല്ല ചെമ്പരത്തിയൊക്കെ വെച്ച് ഇങ്ങനെ സ്കൂളിൽ പോലും ഞങ്ങൾ അറിയപ്പെടുന്ന ചെമ്പരത്തിയുള്ള വീട്ടിലേന്നാ. അപ്പൊ നാല് വയസ്സ് ഇങ്ങനെ വേദിയൊക്കെ കെട്ടി അങ്ങനെയൊക്കെ ജീവിച്ചു വന്നത്. എന്നാലും അയലുമായിട്ട് ബന്ധങ്ങളുണ്ട്, പിന്നെ ഇവിടെ ഇഷ്ടംപോലെ ജോലികൾ ഉണ്ടാകും, അതുകൊണ്ട് നമുക്ക് പുറത്ത് അടുത്ത് പോയാലും സഹകരിക്കാൻ അന്നും ഇന്നുമില്ല സമയം. അപ്പൊ കാണുമ്പോ എല്ലാരോടും സംസാരിക്കണം, അതുകൊണ്ട് ഞാനിപ്പോ എന്റെ എല്ലാ ജോലിയും ഉപേക്ഷിച്ചിട്ട് ഇൻഷുറൻസ് ഫീൽഡിൽ നിൽക്കുകയാണ്. കാരണം ആൾക്കാരായിട്ട് നല്ല മെയിൻറ്റെയിനും അവരുടെ കുറെ അനുഭവങ്ങൾ കേൾക്കാനും നമ്മുടെ അനുഭവങ്ങൾ പറയാനും ഒക്കെ നല്ല. ഇപ്പൊ ഞാൻ എല്ലാ ജോലിയും വിട്ട് അങ്ങനെ ഫീൽഡിൽ നിൽക്കുകയാണ്. അത് കേൾക്കണം ഇവരൊക്കെ ആയിട്ട് പ്രകടിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ്. പിന്നെ കുട്ടികളുടെ രീതി, കുട്ടികൾ കളിച്ചു തന്നെ വളരെ, അത് കുട്ടിയുടെ വികാസം കൂടി അതിനകത്ത്. നന്നായിട്ട് കളിക്കാനുള്ള സമയം കുട്ടികൾക്ക് കൊടുക്കുക. നമ്മൾ ഓരോ മുറിയിൽ അടച്ചിട്ട് പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ല അവരെ കുറച്ച് നേരം അവർ ഓടി ഒന്ന് തടി വരുമ്പോഴത്തേക്ക് നിന്നെ പകുതി നേരം
0: പഠിക്കണം.
1: ബ്രെയിന്റെ ഒരു വികാസം അതിനകത്ത് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് പലരും പ്രായമാകുന്നവരും പ്രായമാകുന്നവരും ഇങ്ങനെ എങ്ങും ഉറച്ചിരിക്കാതിരിക്കുക. കാരണം എന്ന് വെച്ചാൽ നമുക്ക് പല പല അസുഖങ്ങളും ഉണ്ടാകുന്ന സമയമാണ്. പഴയ ഒരു ശരീരീയ ശക്തികളൊന്നും നമുക്ക് ഇല്ലാതെ വരുമ്പോ അത് അസുഖങ്ങളിലേക്ക് നമ്മൾ പോകും. അപ്പൊ അതുണ്ടാകാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. നടക്കുക, ഇഷ്ടമുള്ളവർ കാര്യങ്ങൾ ഞാൻ റേഡിയോയിലാണ് കേട്ടതെന്ന് തോന്നുന്നു. നമുക്ക് ഇഷ്ടമുള്ളവരുമായിട്ട് നടക്കുക, അത് നമുക്ക് ബ്രെയിനിൽ എന്തൊക്കെയോ ഉത്പാദിപ്പിക്കപ്പെട്ടു തോന്നുന്നു, അത് പേരൊക്കെ അത് നമുക്ക് ഒത്തിരി നല്ലത് തരുമെന്ന് പറയുന്നത്. മാനസികമായിട്ടും ശാരീരികമായിട്ടും നമുക്ക് ഒത്തിരി നല്ല ചെയ്തിട്ട് ഉണ്ടാക്കുന്നു
0: കൂട്ടമായിട്ട്
1: നടക്കുക, അതൊക്കെ നല്ലതാണെന്നാ
0: പറയുന്നത്.
1: അപ്പം എല്ലാവരും നന്നായിരിക്കട്ടെ, ചെറിയ ആൾക്കാരും വലിയ ആൾക്കാരും
0: എല്ലാവരും നന്നായിരിക്കട്ടെ. അതെ, അതായത് നമ്മൾ ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ കളിക്കുകയും അവരുമായിട്ട് നടക്കാനൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മുടെ ബുദ്ധിയിലുണ്ടാകും, നമ്മൾ ഭയങ്കര ബ്രെയിൻ ഭയങ്കര റിഫ്രഷിംഗ് ആയിരിക്കും എന്നുള്ളൊരു കാര്യമൊക്കെയാണ് ചേച്ചി പറഞ്ഞു വെക്കുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ ഈ ഷെയറിങ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട് അല്ലേ, പങ്കുവെക്കൽ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഒരു മിഠായി ഉണ്ടെങ്കിൽ അത് കളിക്കുന്ന എല്ലാവർക്കും കൂടി കടിച്ചു കൊടുത്തിരുന്നൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു. അതെന്നൊക്കെ പറയുന്നത് വളരെയധികം നമ്മളുടെ മനസ്സിൽ, അതായത് പെട്ടെന്നൊരു മിഠായി കിട്ടിയാൽ ആ എൻ്റെ കൂടെയുള്ള എൻ്റെ കൂട്ടുകാരികൾക്ക് കൊടുക്കണം അല്ലെങ്കിൽ കൂട്ടുകാരന്മാർക്ക് കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഓടുന്ന ഒരു സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പ്രതിസന്ധികളെ നേരിടാനും കളിക്കിടെ

വീണ് മുറിവേറ്റാല് അമ്മ കാണാതെ നമ്മളിങ്ങനെ ഉപ്പുവെള്ളമൊക്കെ ഒഴിച്ച് അത് അടുത്ത ദിവസം വീണ്ടും അതേ ആവേശത്തോടുകൂടി തന്നെ കളിക്കാൻ പോയിരുന്ന ആ ഒരു മനക്കരുത്തുകൾക്കൊക്കെ ഇന്ന് ഇന്നത്തെ കുട്ടികൾക്ക് വളരെയധികം കുറവാണ് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഇന്ന് നമ്മളുടെ നാട്ടിൽ കുട്ടികൾ പുറത്തിറങ്ങി കളിക്കുന്ന ഏതെങ്കിലും ഒരു കളിസ്ഥലം നമുക്കുണ്ടോ? അതായത് കൂടുതലും ടർഫുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോവുകയാണ്. അതും ഒരു വളരെയധികം എൻകറേജിങ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ടർഫുകൾ എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ പാടത്തും പറമ്പിലും ഒക്കെ കളിക്കുന്നത് വളരെയധികം കുറവാണ്, താരതമ്യേന കുറവാണെങ്കിലും ടർഫുകൾ എന്ന് പറയുന്നത് കുറച്ചും കൂടി കൂടുതൽ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം അത് തന്നെ കുറച്ച് നമ്മളുടെ കുട്ടികൾക്ക് അവരുടെ അതിഷ്ടമുള്ള ഗെയിംസ് സ്പോർട്സ് ഒക്കെ പോകാനൊക്കെ ആയിട്ട് വളരെയധികം നല്ലൊരു കാര്യം കൂടിയായിട്ട് ഈ ടർഫുകളുടെ ഒരു പ്രാതിനിധ്യം കൂടി നമ്മളുടെ ഇടയിലേക്ക് കയറി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദാണ്ട ഇന്ന് നമ്മളുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. 9 മണിയായിട്ടുണ്ട്. അപ്പം നാളെ പുതിയൊരു വിഷയമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയോടെ എല്ലാ കുട്ടികളും വളരെയധികം ആരോഗ്യത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും ഒക്കെ ഇരിക്കട്ടെ. അവർക്ക് നല്ല പഠിക്കാനും വളരാനും ഒക്കെ നല്ല ബുദ്ധിയൊക്കെ കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദാണ്ട നമ്മുടെ പാസഞ്ചർ ഒരു സൈഡിലോട്ട് നിർത്തുകയാണ്. നാളെ തിരികെ കാണാം എന്ന പ്രതീക്ഷയോടെ കേട്ടുകൊണ്ടേ ഇരിക്കൂ ഇത് എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻജെ മാളിൽ തുടങ്ങാൻ പോകുന്നു.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എച്ചാൻജെ മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജെ മാളിൽ പോകും പോകും പോകും.
1: താൻ ഒറ്റയ്ക്ക് പോവോ?
0: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം മെയ് 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
3: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയുമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
5: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
4: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
6: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
7: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
8: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
9: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
10: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻജെ മാളിൽ തുടങ്ങാൻ പോകുന്നു.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എച്ചാൻജെ മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജെ മാളിൽ പോകും പോകും പോകും.
1: താൻ ഒറ്റയ്ക്ക് പോവോ?
0: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം മെയ് 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.

0: വാട്ടർ ഫിൽട്ടർ രംഗത്ത് 20 വർഷം പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയേഴ്സ് ഇപ്പോൾ വാട്ടർ ടെസ്റ്റിംഗ് ലാബോടുകൂടി ജലത്തിലടങ്ങിയിരിക്കുന്ന രാസജൈവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അത്യാധുനിക ലബോറട്ടറി സംവിധാനവും സാങ്കേതിക പരിജ്ഞാനവുമുള്ള ടെക്നീഷ്യന്മാരുടെ സേവനത്താൽ ഒരേ ലാബിൽ തന്നെ എല്ലാ പരിശോധനയും. ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽറ്ററുകൾ, ഹൈസ്കൂൾ ജംഗ്ഷനു കിഴക്ക് വശം, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
1: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111828081.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: എന്താ ചൂട്, ഒരു AC വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
4: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ AC കൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ AC കൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും, 5 വർഷത്തെ ഫുൾ വാറന്റിയും, കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
3: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനീവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161615.
5: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
6: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം H&J മാളിൽ തുടങ്ങാൻ പോകുന്നു.
5: അപ്പൊ പഴയ ചോയ്സോ?
6: വിലക്കുറവിൽ 1st നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
5: H&J മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
6: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
5: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
6: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
5: എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ H&J മാളിൽ പോകും പോകും പോകും.
6: താൻ ഒറ്റയ്ക്ക് പോവോ?
5: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം May 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
7: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
8: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
9: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
10: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
11: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി, ആക്സസറീസ്, അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.

ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എൻ്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. നമ്മളങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുടെ കഥകൾ പറഞ്ഞ് പാട്ട് കേട്ട് ഒന്നായി ഒന്ന് ചേർന്ന് ഒരേ മനസ്സിൽ ഒരേ താളത്തിൽ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കാനായിട്ട് പോവുകയാണ്. രണ്ടു മൂന്ന് ദിവസമായിട്ട് ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു. ഇപ്പോൾ രാവിലെ കുറച്ച് ആശ്വാസമുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ വന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര മഴ പെയ്താലും വെള്ളത്തിലകപ്പെടാത്ത കുറേ സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നിങ്ങൾ എല്ലാവരും യാത്ര ചെയ്യുന്ന എല്ലാവരും ദയവായിട്ട് ശ്രദ്ധിക്കുക. കുഴികൾക്കൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. വെള്ളം കൊണ്ടങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ കുഴി ഏതാ വഴി ഏതാ എന്ന് നമുക്കറിയില്ല. ജാഗ്രതയോടുകൂടി തന്നെ നിങ്ങൾ വണ്ടി ഓടിക്കുക. മഴക്കാലത്ത് നമുക്ക് അതിജീവിക്കേണ്ടതായിട്ടുണ്ട്. മഴ പൊളിയാണ്, കളറാണ്, അടിപൊളിയാണ്. അതേസമയം തന്നെ ഒരുപാട് അപകടങ്ങൾ പതിയിരിക്കുന്നത് കൂടിയാണെന്നൊരു ഓർമ്മ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു അടിപൊളി ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ റേഡിയോ ജംഗ്ഷൻ ഞാനിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് പാട്ടുകൾക്ക് ശേഷം ഒരു വളവിൽ വെച്ച് നമ്മളങ്ങനെ കണ്ടുമുട്ടും. എല്ലാവരും കൂടെ അവിടെ നിന്ന് നമ്മളിങ്ങനെ കറങ്ങി തിരിഞ്ഞ് അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ ചുരുളഴിയാത്ത രഹസ്യങ്ങൾ തേടി, കഥകൾ തേടി, കുഞ്ഞു കുഞ്ഞു പരദൂഷണങ്ങളൊക്കെ പറഞ്ഞ് പാട്ടും കേട്ടിങ്ങനെ നടക്കാനായിട്ട് പോവുകയാണ്. ഇതാ വരുന്നു പാട്ടുകൾ. സ്റ്റേ ട്യൂൺ 91.2 റേഡിയോ.

ഇഷ്ടംപോലെ പാട്ടുകളുമായി നിങ്ങളുടെ കാതോരത്ത് എന്റെ റേഡിയോ 91.2 അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

Once again, welcome back to Radio 91.2. റേഡിയോ ജംഗ്ഷൻ, കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. അങ്ങനെ നമ്മൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുടെ കഥകൾ പറഞ്ഞു പാട്ട് കേട്ട് ഒന്നായി ഒന്ന് ചേർന്ന് ഒരേ മനസ്സിൽ ഒരേ താളത്തിൽ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കാനായിട്ട് പോവാണ്. ഈ വേനൽക്കാലത്തോടൊക്കെ വിട പറഞ്ഞിട്ട് മഴക്കാലം തയ്ത്തിക്കഴിഞ്ഞു. ഒന്ന് രണ്ട് മഴ കൊണ്ട് തന്നെ നമ്മൾ മുങ്ങി തപ്പുകയാണ്. അപ്പോൾ കാറുകൾക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ട സമയം കൂടിയാണ് ഈ ഒരു മഴക്കാലം കേട്ടോ. ഏറ്റവും കൂടുതൽ റോഡ് അപകടങ്ങൾ സംഭവിക്കുന്ന സമയമാണ് മഴക്കാലം. മഴക്കാലത്ത് ഉണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കുന്നതിനും മഴയ്ക്ക് മുന്നേ നമ്മുടെ കാറിന് ചെറിയൊരു എന്താ പറയുക ഒരു പരിചരണമൊക്കെ കൊടുത്താൽ ഒരുപക്ഷെ വലിയ അപകടങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും. പ്രധാനമായിട്ടും ടയർ, ബ്രേക്ക്, വിൻഡ്ഷീൽഡ്, വൈപ്പർ, ഹെഡ്ലാമ്പ് തുടങ്ങിയവയെല്ലാം ഒരല്പം കൂടുതൽ കരുതൽ നൽകേണ്ട സമയം കൂടിയാണ് കേട്ടോ. മൺസൂൺ തുടങ്ങുന്നതിന് മുൻപ് സർവീസിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അറിയാവുന്ന കാര്യങ്ങളാണ്, എന്നിരുന്നാലും ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയുകയാണ് കേട്ടോ. ഈ മഴക്കാലത്ത് കാറുകളിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാറിൻ്റെ മാത്രമല്ല ടയറ് തന്നെയാണ് കേട്ടോ. തേഞ്ഞു തീരാറായ ടയറുകൾ പണി തരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. ഇല്ല, അപ്പം മഴ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ടയറൊക്കെ ഒന്ന് പരിശോധിച്ച് മാറ്റേണ്ടതാണെങ്കിൽ ഒന്ന് മാറ്റുക. ത്രെഡ് കുറവാണെങ്കിൽ നനഞ്ഞ പ്രതലങ്ങളിൽ ബ്രേക്ക് പിടിക്കുമ്പോൾ തെന്നിപ്പോകുമെന്നുള്ളൊരു സാമാന്യ ബുദ്ധിയൊക്കെ നമുക്കുള്ള കാര്യമാണ്. എന്നാലും ഇതെപ്പോഴും ഓർക്കുക, ABS ഉള്ള മോഡലുകളിൽ 4 ടയറുകളിലും വിട്ടുവിട്ടാണ് ബ്രേക്ക് അപ്ലൈ ചെയ്യുക. ത്രെഡ് ഇല്ലാത്ത ടയറുകളാണെങ്കിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ തെന്നിപ്പോകാൻ ചാൻസ് ഉണ്ട്. ടയർ പ്രഷർ കൃത്യമാക്കുകയും എപ്പോഴും ക്ലീൻ ആക്കിയിരിക്കുകയും വേണം കേട്ടോ. ആ കാര്യം പറഞ്ഞതുപോലെ അടുത്തതായിട്ട് ഓയിലിലേക്ക്. മഴക്കാലത്ത് ഓയിലിലേക്ക് ഉണ്ടെങ്കിൽ തിരിച്ചറിയാൻ നമുക്ക് പറ്റില്ല. ദീർഘദൂരം യാത്രകൾക്ക് പോകുമ്പോൾ ഓയിൽ ലെവൽ എപ്പോഴും പരിശോധിക്കുക. ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നീട് ശ്രദ്ധിക്കേണ്ടത് എന്താണ്, നമ്മുടെ ബ്രേക്ക്. ബെല്ലും ബ്രേക്കും ഇല്ലാത്ത വണ്ടി പോലെ എന്നൊക്കെ ചിലപ്പോഴൊക്കെ നമ്മുടെ റേഡിയോ ജംഗ്ഷനെ പറയാറുണ്ട്. എന്നാലും നമ്മുടെ ഇവിടുത്തെ ബ്രേക്കിന് കുറച്ച് ശ്രദ്ധ കൊടുക്കണം കേട്ടോ. ബ്രേക്ക് ചെയ്യുമ്പോൾ പിടുത്തം എത്രത്തോളം ഉണ്ടെന്ന് ഡ്രൈവ് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ബ്രേക്ക് പാഡിന് തേയ്മാനം ഉണ്ടെങ്കിൽ ബ്രേക്ക് ഷൂ അഴിച്ചു നോക്കണം. ഡ്രൈവിംഗ് രീതി അനുസരിച്ച് ബ്രേക്ക് പാഡിലെ തേയ്മാനത്തെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. പ്രധാനമായും നഗരത്തിലോടുന്ന വാഹനങ്ങൾ തേയ്മാനം കൂടുതലായിരിക്കും. ഇവയെല്ലാം മഴക്കാലത്തിന് മുൻപ് പരിഹരിക്കണം. നിങ്ങൾ 4-വീലറുകാരെ മാത്രമല്ല ഞാൻ പറഞ്ഞു, 2-വീലറുകാരോടും കൂടി പറയുകയാണ്. ഈ സൈഡിലൂടെയൊക്കെ പോകുമ്പം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഓട ഏതാ, കുഴി ഏതാ, വഴി ഏതാ ഒന്നും അറിയത്തില്ല. കാൽനടയാത്രക്കാരും പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തായിട്ട് വിൻഡ്ഷീൽഡ് ഗ്ലാസുകളിൽ കാണുന്ന വെള്ളത്തിൻ്റെ സ്റ്റെയിൻസ് ക്ലീൻ ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. രാത്രി യാത്രകളിൽ നല്ല കാഴ്ച കിട്ടില്ല ഇത് കാരണം. ഗ്ലാസുകളിൽ ഉണങ്ങിപ്പിടിച്ചിരിക്കുന്ന പാടുകളാണ് സ്റ്റെയിൻസ്. ക്ലോറിൻ്റെ അംശം കൂടുതലുള്ള കഠിനജലം ഉപയോഗിച്ച് കാർ കഴുകുമ്പോഴാണ് ഗ്ലാസുകളിൽ വെള്ളപ്പാടുകൾ പറ്റി പിടിച്ച് ഇരിക്കുന്നത്. ചില ആളുകൾ ഷാമ്പു ഉപയോഗിച്ച് കാർ കഴുകിയ ശേഷം നനവില്ലാത്ത തുണി ഉപയോഗിച്ച് തുടയ്ക്കാറില്ല. വിൻഡ്ഷീൽഡ് ഗ്ലാസുകളിലും റിയർ ഗ്ലാസിലും വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഇതുകൊണ്ട് രാത്രി യാത്രകളിലും പുറം കാഴ്ചയും നമുക്ക് കൃത്യമായി കാണാനായിട്ടൊന്നും സാധിക്കില്ല. വൈപ്പ് ചെയ്താലും നല്ല കാഴ്ച ലഭിക്കില്ലെന്ന് സാരം. അതുകൊണ്ട് തന്നെ വിൻഡ്ഷീൽഡ് ഹാർഡ് വാട്ടറിംഗ് ലിക്വിഡ് ഉപയോഗിച്ച് സ്ക്രബ്ബ് ചെയ്ത് ക്ലീൻ ആക്കിയാൽ മാത്രം മതി കേട്ടോ. ഈ മഴക്കാലത്ത് വാഹനം വെള്ളക്കെട്ടിൽ അകപ്പെട്ടാലോ? ഡ്രൈവ് ചെയ്യരുതെന്നാണ് പൊതുവെ പറയാറ്, പക്ഷെ നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോഴുള്ളവ സെൻസർ ടൈപ്പ് വാഹനങ്ങളാണ്. ടയർ ലെവലിന് മുകളിൽ ഫ്ലോർ ലെവലിൽ വെള്ളം കയറിയാൽ എയർ ഫിൽറ്ററിലൂടെ എഞ്ചിൻ കമ്പാർട്ട്മെന്റിലേക്ക് വെള്ളം കയറും. അതുകൊണ്ട് തന്നെ വെള്ളക്കെട്ടിലൂടെയുള്ള യാത്ര പരമാവധി ഒഴിവാക്കുക. മഴക്കാലത്തെ പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഗ്ലാസുകളിൽ മിസ്റ്റ് ഉണ്ടാകുന്ന ഒരു അവസ്ഥ. അത് രണ്ടുതരം മിസ്റ്റ് ഉണ്ട്, പുറമെയുള്ള മിസ്റ്റും അകത്തെ മിസ്റ്റും. ഔട്ട്സൈഡ് മിസ്റ്റ് ആണെങ്കിൽ ഫ്രഷ് എയർ എടുത്ത ശേഷം ഒരു ഹീറ്റർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മിസ്റ്റ് അങ്ങ് പോകും. ഇൻസൈഡ് മിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഔട്ട്സൈഡ് എയർ എടുക്കുക. അപ്പോൾ അകത്തെയും പുറത്തെ വണ്ടിക്കുള്ളിലെ എയർ 1 മിനിറ്റ് റീസർക്കുലേറ്റ് മോഡിൽ ഇടുക. ടെമ്പറേച്ചർ ഹീറ്റ് ചെയ്യുക, അപ്പോൾ വിൻഡ്ഷീൽഡിന്റെ മിസ്റ്റ് അങ്ങ് മാറി കിട്ടും. ഡിഫോഗർ ഓൺ ചെയ്താൽ റിയർ ഗ്ലാസ്സിലെ മിസ്റ്റ് മാറും. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്തിനാണ് ഞങ്ങളോട് പറഞ്ഞ, ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ എന്ന് പറയും. പക്ഷേ ചില കാര്യങ്ങൾ പറയേണ്ടത് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്തമായതുകൊണ്ട് തന്നെയാണ് കൂടുതൽ വീണ്ടും ഇങ്ങനെ കതോരത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടേയിരിക്കുന്നത്. നമ്മുടെ വണ്ടി സർവീസിന് കൊടുക്കുമ്പോൾ കാറിന്റെ വീൽ അലൈൻമെന്റ് ആൻഡ് ബാലൻസിങ് എപ്പോഴും പരിശോധിക്കണം. അലൈൻമെന്റ് തെറ്റിപ്പോയാൽ ഡ്രൈവ് ചെയ്യുമ്പോൾ വശങ്ങളിലേക്ക് ഒരു വലിവ് അനുഭവപ്പെടും. സ്റ്റിയറിംഗിൽ നിന്ന് കൈയെടുത്താൽ ഏതെങ്കിലും ഒരു വശത്തേക്ക് ടയർ തിരിഞ്ഞു പോകും. മോശം റോഡുകളിലൂടെയുള്ള ഡ്രൈവിംഗ് ആണ് പ്രധാനമായിട്ടും അലൈൻമെന്റ് പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം. എല്ലാ 5000 കിലോമീറ്റർ കഴിയുമ്പോഴും അലൈൻമെന്റ് പരിശോധിക്കുമല്ലോ അല്ലേ. ഇനി 2-വീലറുകാരോട് പറയണം ഓവർ സ്പീഡൊന്നും വേണ്ട, നമുക്ക് പിടിച്ചാൽ കിട്ടുന്ന തരത്തിലായിരിക്കണം പോകുന്നത്. ഇതൊക്കെ ഞാൻ ഇവിടുന്ന് എങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് എൻ്റെ സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരും എൻ്റെ സാറുമാരും ഒക്കെ പറയും സ്വാതിയേ എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ ഷെയർ ചെയ്തത്. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. മഴക്കാലം രോഗങ്ങളുടെ കൂടി കാലമായതുകൊണ്ട് ദയവായിട്ട് ശ്രദ്ധിക്കുക, ആരോഗ്യം പരിചരിക്കുക. അടുത്ത ജംഗ്ഷനിൽ നമുക്ക് കേട്ടുമുട്ടാം കലക്കൻ പാട്ടുകളുമായി. സ്റ്റേ ട്യൂൺ 91.2.

0: കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻഡ് മാളിൽ തുടങ്ങാൻ പോകുന്നു.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എച്ചാൻഡ് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജയ മാളിൽ പോകും പോകും പോകും.
1: താൻ ഒറ്റയ്ക്ക് പോവോ?
0: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം May 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
3: വിശുദ്ധയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
2: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
4: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
5: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
6: ചെങ്ങന്നൂരിലെ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
7: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ, മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
8: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ KG മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
9: എയർ കണ്ടീഷൻ KG വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ KG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
8: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
10: കലക്കൻ പാട്ടുകളുമായി ഇത് എന്റെ റേഡിയോ 91.2.
11: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിന് വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതിമത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എന്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
2: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-76684. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2 ഇത് റേഡിയോ ജംഗ്ഷൻ. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. അങ്ങനെ നമ്മൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുടെ കഥകൾ കേട്ട് പാട്ട് കേട്ട് ഒന്നായി ഒന്ന് ചേർന്ന് ഒരേ മനസ്സിൽ ഒരേ താളത്തിൽ ഇങ്ങനെ സഞ്ചരിക്കാനായിട്ട് പോവുകയാണ് ഈ ഒരു ജംഗ്ഷനത്തെ. ഇപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് കുറച്ച് ആരോഗ്യപരമായിട്ടുള്ള ഔഷധ ഗുണങ്ങളുള്ള കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഓ, കേൾക്കണ്ടായോ? ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇന്ന് നമ്മുടെ കഥയിലെ നായകൻ ഗ്രാമ്പു ആണ് കേട്ടോ. അടുക്കളയിൽ ഉപയോഗിക്കുന്ന സുഗന്ധദ്രവ്യമായിട്ടുള്ള ഗ്രാമ്പൂവിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് കേട്ടോ. രാവിലെ വെറും വയറ്റിൽ ഗ്രാമ്പു ചേർത്ത് വെള്ളം കുടിക്കുന്നത് അടിപൊളിയാണെന്നാണ് പറയുന്നത്. 10 ദിവസം തുടർച്ചയായിട്ട് ഇത്തരത്തിൽ ഗ്രാമ്പു വെള്ളം കുടിച്ചാൽ എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാവുന്നതെന്ന് നോക്കാം. ആ പിന്നെ ഗ്രാമ്പുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. നമ്മുടെ ദഹനം മെച്ചപ്പെടുത്താൻ ഗ്രാമ്പു ചേർത്ത വെള്ളം സഹായിക്കും എന്നാ പറയുന്നേ. ഉമിനീരിന്റെ ഉത്പാദനം വർദ്ധിപ്പിക്കുകയും ഇത് ഭക്ഷണം വിഘടിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും. ഗ്രാമ്പു വെള്ളം പതിവായിട്ട് കുടിക്കുന്നത് അസിഡിറ്റി, ഗ്യാസ് പ്രശ്നങ്ങൾ, വയറുകൾ ഇങ്ങനെ തടിച്ചിരിക്കൽ, മലബന്ധം അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും പമ്പ കിടക്കും എന്നാ പറയുന്നേ. ആന്റി ഓക്സിഡന്റുകൾ ഗ്രാമ്പൂവിൽ ധാരാളം ഉണ്ട്. ഇത് ഫ്രീ റാഡിക്കലുകളെ പ്രതിരോധിക്കുകയും രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. പതിവായിട്ട് ഗ്രാമ്പു ചേർത്ത വെള്ളം കുടിക്കുന്നത് ജലദോഷം, ചുമ, ഇവ വരാനുള്ള സാധ്യത കുറയ്ക്കും കേട്ടോ, കുറയ്ക്കും. ഗ്രാമ്പൂവിൽ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട്. അത് വായുടെ ആരോഗ്യം മെച്ചപ്പെടുത്തും, വായ്നാറ്റം അകറ്റുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. മാത്രമല്ല മോണയ്ക്കുണ്ടാകുന്ന വീക്കത്തിനും പല്ലുകൾക്കുണ്ടാകുന്ന വേദനയും അസ്വസ്ഥതയും ഒക്കെ ആശ്വാസമാകും നമ്മുടെ ഗ്രാമ്പു. ഗ്രാമ്പൂലെ സീക്രട്ടുകൾ തീരുന്നില്ല. അപ്പൊ എന്തായാലും കൂടുതൽ കാര്യമൊക്കെ പറയാം കേട്ടോ. ഒറ്റയടിക്ക് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സുഖം ഉണ്ടാവില്ല. അടുത്ത ജംഗ്ഷനിലേക്ക് ഒരു കാത്തിരിപ്പ്, ഈ കാത്തിരിക്കുന്നതിന് ഭയങ്കര ഒരു സുഖമല്ലേ അല്ലേ. അപ്പോ നിങ്ങളെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് സമയം കൊടുക്കാനായിട്ട് മറന്നു പോവല്ലേ. നിങ്ങളെ അത്രത്തോളം കാത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിൽ കുറച്ച് നേരം അവർക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം കേട്ടോ. അവരെ ഒന്ന് സ്നേഹിക്കാനും അവരോട് കുറച്ച് കുശലമൊക്കെ ചോദിക്കാനും ഒക്കെ നമ്മൾ സമയം കണ്ടെത്തുക തന്നെ വേണം. സമയം കണ്ടെത്തിയാലേ സമയം കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത ജംഗ്ഷനിൽ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് കേട്ടുമുട്ടാം. ഈ മഴക്കാലത്ത് നമ്മൾ ഈ പറഞ്ഞ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ചിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഓക്കെ, ഇതാ വരുന്നു കലക്കൻ പാട്ടുകൾ സ്റ്റേറ്റ് 91.2.

0: ടാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ച് ആൻഡ് എം മാളിൽ തുടങ്ങാൻ പോകുന്നു.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എച്ച് ആൻഡ് എം മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ച് ആൻഡ് ജെ മാളിൽ പോകും പോകും പോകും.
2: താൻ ഒറ്റയ്ക്ക് പോവോ?
1: ഏയ്, നമ്മള് ഒരുമിച്ച് പോകും മനുഷ്യ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം മെയ് 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
3: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
4: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
5: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
0: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
6: ഒരു കാതലും ഒരു കഥയായി ഒരു നിലവായി താനിരിക്കരുത്. അൻപിൻ വായത്തൊടലില്ലാതെ ഇതേ ഒന്നും ഇല്ല അല്ലവാ. അന്ത കാതലും ഇനിമയും വലിയും നമ്മുടെ മിക അഴകാകെ കൊണ്ടുവന്നത് താൻ തമിഴ് തിരയി പാടലുകൾ. സിരിപ്പും വലിയും കാതലിൻ ഒവ്വൊരു തരുണവും ഇസയിലും വരികളിലും നം മനതിൽ ആഴമാകെ പതിച്ചു വിട്ടന. കാതലിൻ സിറിയ സിറിയ നിലവുകളോടും നികഴ്വുകളോടും ഇസൈ ആർ ജെ ഐശ്വര്യയുടെ ഒവ്വൊരു സെവ്വായി വ്യാഴക്കിഴമയും 20:10 മറക്കാമൽ ട്യൂൺ ചെയ്യുക. എന്റെ റേഡിയോ 91.2.
7: ഇഷ്ടം പോലെ പാട്ടുകളുമായി നിങ്ങളുടെ കാതോരത്ത് എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2 ഇത് റേഡിയോ ജംഗ്ഷൻ. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. ഈ മഴക്കാലത്ത് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എല്ലാ വീടുകളും, പ്രത്യേകിച്ച് ഈ ഒരു സമയത്തും ദയവായിട്ട് എല്ലാ വീടുകളിലും വിരുന്ന് പോവാതിരിക്കുക എന്നുള്ളതാണ് നല്ലത് കേട്ടോ. ചില നാളുകൾക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞില്ലെങ്കിലും ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ? കാരണം അവിടെ ഇവിടെയൊക്കെ തുണി ഇങ്ങനെ മടക്കി അല്ലെങ്കിൽ ഉടക്കാനായിട്ട് ഇട്ടിരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ. മാത്രമല്ല പണ്ടൊന്നും ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഇത്രയും അങ്ങ് വെള്ളക്കെട്ടൊന്നും ആവില്ലായിരുന്നു ഈ സ്ഥലങ്ങളൊക്കെ. എല്ലാ സ്ഥലങ്ങളും ഇപ്പോൾ വെള്ളക്കെട്ടിലാണ്. ഇതൊക്കെ നമ്മളൊന്ന് ആലോചിക്കുക, നമ്മൾ തമാശയ്ക്കാണ് പറയുന്നതെങ്കിലും നമ്മുടെ നാട്ടിൽ വികസനത്തോടൊപ്പം തന്നെ വെള്ളപ്പൊക്കവും ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ജംഗ്ഷനിൽ നിന്ന് ജംഗ്ഷനിലേക്ക് ഒരു ബോട്ട് പിടിച്ചു പോകേണ്ട അവസ്ഥയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറയാതെ നിവൃത്തിയില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു മഴക്കാലത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു. ഈ ഒരു മഴക്കാലത്ത് ജോലിക്ക് പോകുന്നവരുടെ കാര്യമുണ്ടല്ലോ, അടിപൊളിയാന്ന് ആലോചിച്ച് നോക്കി. ഡ്രസ്സെല്ലാം പ്രത്യേകിച്ച് ബസ്സിലാണെങ്കിലും ടൂ വീലറിലാണോ ആണെങ്കിലും ഒക്കെ പോകുന്ന ആളുകൾക്ക് അവിടെ ചെന്ന് ഇറങ്ങുമ്പോഴത്തേന് നനഞ്ഞു കുതിർന്ന്. പിന്നെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു മറ്റൊരു കാര്യം പറയട്ടെ. ഒരു സ്ഥലം എനിക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ഭയങ്കര മഴയത്തായിരിക്കും ഇങ്ങനെ വരുന്നത്. വന്ന് കോട്ടയ്ക്കിട്ട് ചിലപ്പോൾ കൂട്ടിടാതെയൊക്കെ വരും. വരുന്ന ഒരു സ്ഥലം എത്തിക്കഴിഞ്ഞാൽ അടുത്ത ജംഗ്ഷൻ തൊട്ട് മഴ കാണില്ല. പിന്നീട് അങ്ങനെയാണ്, ഞാൻ മാത്രം കൂട്ടിട്ടുണ്ട്, ഞാൻ മാത്രം നനഞ്ഞു കുളിച്ച് പോകുന്ന അവസ്ഥ. ഈ കണ്ടീഷനിലൂടെ ഈ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടോ? എന്താണെങ്കിലും ഈ ഒരു മഴക്കാലം കുറേ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാനും ചിരിക്കാനും ഉണ്ടെന്നുള്ളതാണ്. വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ മഴ അടിപൊളി തന്നെയാണ് കേട്ടോ. നല്ല ഫുഡൊക്കെ വെച്ചിട്ട് നല്ല കട്ടനൊക്കെ അടിച്ചിങ്ങനെ പുറത്ത്. കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വെറുതെ ഇങ്ങനെ മഴ പെയ്യുന്ന ഞായറാഴ്ചകൾക്ക് വല്ലാത്തൊരു ഭംഗിയാണ്. മഴ, പാട്ട്, ഇഷ്ടപ്പെട്ട ഭക്ഷണം, വീട്ടുകാരാഹ, എന്ത് രസം. തിങ്കളാഴ്ച ആവല്ലേ ഇത് പോലും ചിന്തിച്ചു പോവും. പക്ഷേ തിങ്കളാഴ്ച ആയേ പറ്റൂ, നമ്മൾ ഓടിയേ പറ്റൂ, മുന്നോട്ട് പോകുമ്പോഴല്ല ജീവിതത്തിനൊരു ഭംഗി ഉണ്ടാവും. എല്ലാ കാലഘട്ടങ്ങളും നമ്മൾ ആസ്വദിക്കാനുള്ളതാണ്, എല്ലാ ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാനുള്ളതാണ്. പക്ഷേ എൻജോയ് ചെയ്ത് പോവുക. ഏത് സിറ്റുവേഷൻ ആണെങ്കിലും അതിൽ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കാനും ചിരിക്കാനുമുള്ള കാര്യങ്ങളുണ്ടാവും. അതിലൂടെ തന്നെ യാത്ര ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമ്മൾ കഴിഞ്ഞ ജംഗ്ഷനിൽ നമ്മുടെ ഗ്രാമ്പൂവിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ടാണ് കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങോട്ടേക്ക് തന്നെ പോയാലും നമ്മുടെ ഗ്രാമ്പു വെള്ളം ഉണ്ടല്ലോ, ഉപാപചയ പ്രവർത്തനം വർദ്ധിക്കാനായിട്ട് സഹായിക്കും. ഇത് നമ്മുടെ ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കും. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ഗ്രാമ്പു വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ആരോഗ്യകരമായിട്ടുള്ള ശരീരഭാരം നിലനിർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഗ്രാമ്പു ചേർത്ത വെള്ളം കുടിക്കുന്നത് ഏറെ ഗുണം ചെയ്യും. അപ്പം ഇന്ന് മുതൽ ഗ്രാമ്പു നമ്മൾ ഓവറാക്കി ചിലവാക്കണ്ട, നല്ല ഉപയോഗിക്കണം കേട്ടോ. ഇനി ഗ്രാമ്പു വെള്ളം എന്ന് പറയുന്നവർക്ക് ഇനി അടുത്ത ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജ് ആയിട്ട് വരാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. എങ്ങനെയായിരിക്കും നമ്മൾ ഗ്രാമ്പു വെള്ളം സെറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും അല്ലേ? സ്വാഭാവികം, ഒരു ഗ്ലാസ് വെള്ളത്തിൽ 2 ഗ്രാമ്പു ഇട്ട് ഒരു രാത്രി കുതിർക്കാൻ വയ്ക്കുക. പിറ്റേന്ന് രാവിലെ ഈ വെള്ളം തിളപ്പിച്ച് അരിച്ച ശേഷം ചൂടോടുകൂടി കുടിക്കാവുന്നതാണ് കേട്ടോ. ആരോഗ്യ ഗുണങ്ങൾ ഗ്രാമ്പുവിന് ഏറെയുണ്ടെങ്കിലും, ശ്രദ്ധിക്കൂ, ഏറെയുണ്ടെങ്കിലും എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉള്ളവർ ഇതങ്ങ് ഓവറാക്കി ചളവാക്കരുത്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് അധികമായാൽ അമൃതും വിഷമാണ്. ആ സമയത്ത് ഏതെങ്കിലും വൈദ്യനിർദ്ദേശം തേടിയതിന് ശേഷം മാത്രമേ ഗുണമാണ് ഏത് കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഏത് കാര്യം വേണമെങ്കിലും അമിതമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണെന്നേ. യാത്രയ്ക്കും ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ആരോഗ്യം, ഔഷധം, ഉപദേശം ഇത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നില്ലേ അല്ലേ? വിഷമിക്കേണ്ട, ഈ റേഡിയോ ജംഗ്ഷൻ ഇങ്ങനെയാണ്. വളവുകളായ വളവുകളൊക്കെ കറങ്ങി തിരിഞ്ഞ് പോകുന്ന കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു, കഥ പറയും, കുഞ്ഞു പരദൂഷണം പറയും, കുറച്ച് കാര്യങ്ങൾ, അപ്പുറത്തെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടാണ് പോകുന്നത്. പക്ഷേ ഈ ജംഗ്ഷൻ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എവിടെയെങ്കിലുമൊക്കെ ഇന്ന് കൊണ്ടുപോകണ്ടായോ, വാ നമുക്ക് പോകാം കേട്ടോ. മഴ നനഞ്ഞ വഴികളും മൂടൻമഞ്ഞിറങ്ങുന്ന മലനിരകളും തണുത്ത കാറ്റും ചേർന്ന യാത്രകൾ ആരാണ് ആഗ്രഹിക്കാത്തത്? കടലും ബീച്ചും കാടും മലയൊക്കെ ആയിട്ട് ഓരോ യാത്രയ്ക്കും ഓരോ പ്രത്യേകതയുണ്ടെങ്കിലും സാഹസികത ഇഷ്ടപ്പെടുന്ന യാത്രാപ്രേമികളുടെ ലിസ്റ്റിൽ ഇടം പിടിക്കുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. കുറച്ച് സാഹസിക യാത്ര നമുക്ക് ചെയ്താലോ? എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും കൊണ്ട് ഞാനിതാ പോകുന്നു സാഹസികമായിട്ടുള്ളൊരു യാത്രയ്ക്കായിട്ട്. കൊളുക്കുമലയിലോട്ടാണ് പോകുന്നത് കേട്ടോ. നമ്മുടെ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ടി എസ്റ്റേറ്റുകളിൽ ഒന്നായി അറിയപ്പെടുന്ന കൊളുക്കുമല തമിഴ്നാട് കേരള അതിർത്തിക്ക് സമീപമുള്ള മനോഹരമായിട്ടുള്ളൊരു ഹിൽ സ്റ്റേഷനാണ്. പ്രത്യേകിച്ച് സൂര്യോദയം കാണാനായിട്ട് ഇവിടെ എത്തുന്ന യാത്രക്കാരുടെ എണ്ണം വർഷം തോറും കൂടുകയാണ്. ഏതെങ്കിലും ഒരു നല്ല സ്ഥലമെന്ന് കേട്ട് കഴിഞ്ഞാൽ അവിടെ പിന്നെ ആളുകൾ കൂടുന്നതല്ല പ്രശ്നം. അവിടെ എന്താ പറയുക, പരിസര ശുചിത്വം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വലിച്ചെറിയുന്ന പ്രവണതയൊന്നും ചെയ്യരുതേ, അരുതേ, നശിപ്പിക്കരുതേ എന്ന് വീണ്ടും റേഡിയോ ജംഗ്ഷൻ ഓർമ്മിപ്പിക്കുകയാണ്. കൊളുക്കുമലയിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ കാണാൻ്റെ സ്വാതി എന്ന് ചോദിക്കുന്നവരോട്, കൊളുക്കുമലയുടെ ഏറ്റവും വലിയൊരു ആകർഷണം അവിടുത്തെ സൺറൈസ് വ്യൂ തന്നെയാണ്. പുലർച്ചെ മൂടൽമഞ്ഞ് നിറഞ്ഞ മലനിരകൾക്കിടയിലൂടെ സൂര്യനെ കാണുന്നൊരു അനുഭവം പലരുടെയും ജീവിതത്തിൽ മറക്കാനാവാത്തൊരു നിമിഷമാണ്. മേഘങ്ങളുടെ മുകളിൽ നിൽക്കുന്ന പോലെ തോന്നിക്കുന്ന ആ ഒരു കാഴ്ച സോഷ്യൽ മീഡിയയിൽ പല യാത്രാപ്രേമികളും അപ്ലോഡൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ നേരിട്ട് പോയിട്ട് ഇത് കാണാനായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ്. സൂര്യോദയം കാണാൻ സാധാരണയായി പുലർച്ചെ തന്നെ ജീപ്പ് ട്രക്കിങ്ങിലൂടെ സഞ്ചാരികൾ മുകളിലെത്തും. കല്ലും മണ്ണും നിറഞ്ഞ ഓഫ് റോഡ് യാത്ര തന്നെയാണ് ഈ ട്രിപ്പിൻ്റെ ഏറ്റവും വലിയൊരു സാഹസികത. ആഹാ, കണ്ടോ, ഞാൻ എങ്ങും കൊണ്ടുപോയില്ലെന്ന് പറയരുതേ ഇനി. അപ്പോൾ ഈ കൊളുക്കുമലയെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. വളവുകളായ വളവുകളിലൊക്കെ കറങ്ങിത്തിരും. ജീപ്പിൽ ഇപ്പോൾ തൽക്കാലം വരുന്നു കേട്ടോ. എന്നിട്ട് ഞാനൊരു വളവൊക്കെ ഇന്ന് കഴിഞ്ഞിട്ട് വന്നിട്ട് ബാക്കി കഥ പറയാം. സ്റ്റേഡിയം 91.2.

0: നീ ഇതെന്തു ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? മസാലയും പിടിച്ചിട്ടില്ല, വെന്തതുമില്ല.
1: അയ്യോ, ഞാനിത് നല്ലോണം വേവിച്ചതാണല്ലോ, അത് വെന്തില്ലേ?
0: നീ വല്ല നൂഡിൽസ് വല്ല ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. എന്ന് ഓരോ പരീക്ഷണങ്ങളൊക്കെ നടത്തി എന്റെ വയറും ചീത്തയാക്കും. ഒരു രുചിയില്ല, ഒരു മണവും ഇല്ല.
1: പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാനുണ്ടോ? എന്ന് ഓരോന്ന് ഇങ്ങനെ പരീക്ഷിച്ച് എനിക്ക് മടുത്തു.
0: ഇനിയിപ്പോ നീ സങ്കടപ്പെടുന്ന കാര്യമൊന്നും ഇല്ല. നീ ആ റേഡിയോ ഒന്ന് ഓൺ ചെയ്തേ.
1: റേഡിയോയോ? അതിപ്പോ എന്തിനാ?
0: എടി, ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് രുചിതാളം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. നീ അത് കേട്ടിട്ട് അതേപോലെ ഒക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാല് ഈ പരാതി ഉണ്ടാവത്തില്ല.
1: എന്നാ പിന്നെ ആ രുചിരഹസ്യം ഞാനും ഒന്ന് അറിയട്ടെ. ഇനി റേഡിയോ തന്നെ ശരണം.
0: രുചിതാളം എല്ലാ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് നിങ്ങളുടെ സ്വന്തം എന്റെ റേഡിയോ 91.2 ആദ്യ ഐശ്വര്യോടൊപ്പം.
2: You're listening to Enter Radio 91.2.

0: പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻഡ് എം മാളിൽ തുടങ്ങാൻ പോകുന്നു.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എച്ചാൻഡ് എം മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻഡ് എം മാളിൽ പോകും പോകും പോകും.
1: താൻ ഒറ്റയ്ക്ക് പോവോ?
0: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം മെയ് 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
3: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: ആദ്യത്തെ കൺമണിക്ക് ഇനിയും കാത്തിരിക്കണം. അമ്മയും അച്ഛനും എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലലബി ഫെർട്ടിലിറ്റി സെന്ററിൽ എക്സ്പേർട്ട് ഡോക്ടേഴ്സിനും അത്യാധുനിക സൗകര്യങ്ങൾക്കുമൊപ്പം ഏറ്റവും ഫലപ്രദമായ ചികിത്സാ രീതികളും.
2: കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻഡ് എം മാളിൽ തുടങ്ങാൻ പോകുന്നു.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എച്ചാൻഡ് എം മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻഡ് എം മാളിൽ പോകും പോകും പോകും.
1: താൻ ഒറ്റയ്ക്ക് പോവോ?
0: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബ്ലേസ്. മെയ് 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
5: ഇഷ്ടം പോലെ പാട്ടുകളുമായി നിങ്ങളുടെ കാതോരത്ത് എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

അങ്ങനെ അങ്ങനെ വളവുകളായ വളവുകളൊക്കെ കറങ്ങി തിരിഞ്ഞ് പാട്ട് കേട്ടോ ഒന്നായി ഒന്ന് ചേർന്ന് ഒരേ മനസ്സിൽ ഒരേ താളത്തിൽ ഇത് റേഡിയോ ജംഗ്ഷൻ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. അങ്ങനെ നമ്മളെല്ലാവരോട് കുളുക്കുമലയിലേക്ക് ഓയോ ഓയോ ഓയോ ഓയോ അല്ല യോയോ യോയോ ആയിട്ടിങ്ങനെ നടക്കുകയാണ്. ലലലലല നല്ല പാട്ടുകളും നമ്മുടെ കൂടെയുണ്ട്. ആഹാ, ചില്ലായിട്ട് നടക്കണം, ആകെ ഒരു ലൈഫേ ഉള്ളൂ കേട്ടോ. യാത്ര ചെയ്യാൻ മറന്നുപോലെ, യാത്ര ചെയ്യാൻ മറന്നു പോയാലും വരാതിരുന്നാലും ഞാൻ നിങ്ങളെ പിടിച്ചെടുത്ത് അങ്ങ് കൊണ്ടുപോകും. അല്ല പിന്നെ കുളുക്കുമലയിലേക്കുള്ള വഴികൾ സാധാരണ അത്ര എളുപ്പമല്ല കേട്ടോ വാഹനങ്ങൾക്ക്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ ജീപ്പ് ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നത്. സൂര്യനെല്ലി ഭാഗത്തു നിന്നൊരു പ്രത്യേക ജീപ്പുകളിലാണ് ഇവിടെ മുകളിലേക്ക് എത്തുന്നത് കേട്ടോ. കുത്തനെയുള്ള വഴികളും കല്ലുമലയിലൂടെ നീങ്ങുന്ന ജീപ്പ് റൈഡും അഡ്വഞ്ചർ പ്രേമികൾക്ക് വേറിട്ടൊരു അനുഭവമാണ്. അഡ്വഞ്ചർ ഇഷ്ടപ്പെടാത്തവരും തന്നെ തല്ലിക്കൊല്ലും. എന്നാലും മലമുകളിൽ ഇങ്ങനെ എത്തുമ്പോൾ ഉള്ളൊരു കാഴ്ചയുണ്ടല്ലോ, നിങ്ങൾ നോക്കി കണ്ണെത്താ ദൂരത്ത് ഇങ്ങനെ നിൽക്കുന്ന പച്ചപ്പും ചായത്തോട്ടങ്ങളും ഒക്കെ നമുക്ക് കാണാം. പഴമയുടെ സ്പർശം ഇന്നും നിലനിൽക്കുന്ന ടീ ഫാക്ടറികളും നമ്മളെ ഇങ്ങനെ മാടി വിളിക്കുകയാണ്. തണുത്ത കാറ്റിനൊപ്പം ചൂട് ചായ ഊതി ഊതി ഊതി കുടിച്ചുകൊണ്ട് മലനിരകൾ നോക്കി നിൽക്കുന്ന ഒരു അനുഭവം, ആഹാ എത്ര സുന്ദരമാണ്. നമുക്ക് കുളുക്കുമലയിൽ അങ്ങ് താമസിച്ചാലോ? റെഡിയാണോ? കുളുക്കുമലയിൽ ടെൻ്റ് അടിച്ച് താമസിക്കാനായിട്ട് സാധിക്കും കേട്ടോ. എന്നാൽ വനമേഖലകളിലോ മലമുകളിലോ സ്വന്തമായി ടെൻറ്റുകൾ കൊണ്ടുപോയി താമസിക്കുന്നത് നിയമപരമായിട്ട് നിരോധിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പം അവിടെ പോയിട്ട് ഞാൻ ടെൻ്റ് അടിച്ച് ഞാൻ ഒറ്റയ്ക്ക് താമസിക്കാൻ എന്നൊന്നും നടക്കില്ല കേട്ടോ. പകരം സൂര്യനെല്ലിയിലുള്ള അംഗീകൃത സ്വകാര്യ ക്യാമ്പ് സൈറ്റുകൾ വഴിയോ ടൂർ പാക്കേജുകൾ വഴിയോ നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ടെൻറ്റുകളിൽ താമസിക്കാവുന്നതാണ്. റെഡിയോ ജംഗ്ഷനിലുള്ള നമുക്ക് എല്ലാം നിസ്സാരമാണ്. ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് വെച്ചിട്ട് ഞാൻ കൊണ്ടുപോകുന്നത്. നമ്മളവിടെ സ്റ്റേ ചെയ്യുകയാണ് കേട്ടോ. യാത്ര പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ കൂടിയുണ്ട്. പുലർച്ചെയോ രാത്രിയോ യാത്ര ചെയ്യുന്നവർ ജാക്കറ്റും തണുപ്പ് പ്രതിരോധിക്കുന്ന വസ്ത്രങ്ങളും കരുതണം കേട്ടോ. നിങ്ങൾ എടുത്തില്ലല്ലേ, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പാവം ഞാൻ. ഓഫ് റോഡ് യാത്രയാകുന്നതിനാൽ കംഫർട്ടബിൾ ഷൂസ് ധരിക്കുന്നതാണ് നല്ലത്. മഴക്കാലത്ത് പോകുമ്പോൾ റെയിൻകോട്ട് കരുതണം. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയരുത്, എറിയരുതേ. സൺറൈസ് കാണണമെങ്കിൽ നേരത്തെ തന്നെ യാത്ര ആരംഭിക്കുക. മഴക്കാലത്ത് ഇവിടെ കാണാനൊരു രക്ഷയിൽ അത്ര ഭംഗി.

ാണ് കേട്ടോ. കുളുക്കുമലയിൽ ഓഹോ നമ്മളിങ്ങനെ കറക്കി തിരിഞ്ഞ് കിടക്കുകയാണ്. മൺസൂൺ ട്രിപ്പ് ആഗ്രഹിക്കുന്നവർക്ക് കെ എസ് ആർ ടി സി കാലക്കൻ ട്രിപ്പുകളാണ് ഒരുക്കിയിട്ടുള്ളത് കേട്ടോ. ഈ കൂട്ടത്തിൽ അതുകൂടി ഞാൻ പറയാതെ ഇങ്ങനെ പോകും. നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്ന ഈ അവസരങ്ങൾ വലിയ ക്യാഷ് ഒന്നും ആവില്ല. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഈ ഒരു യാത്ര പരമാവധി ഉപയോഗിക്കുക കേട്ടോ. നമുക്ക് ഓരോ ജില്ലകളിൽ എന്തൊക്കെ കണ്ടിരിക്കാനും ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. തിരുവനന്തപുരത്താണെങ്കിൽ പൊന്മുടി, മഞ്ഞിൻ, താഴ്വരയിൽ കോവളം, ബീച്ച്, നേപ്പിയർ മ്യൂസിയം ഒക്കെ ഈ ഒരു കെ എസ് ആർ ടി സി ട്രിപ്പുകളിൽ ഒരുക്കുകയാണ്. നമ്മുടെ കൊല്ലത്താണെങ്കിൽ മൺറോതുരത്തിലെ കായൽ സവാരി, ജടായിപ്പാറ, കൊല്ലം ബീച്ച്, പത്തനംതിട്ടയിലാണെങ്കിൽ മഴ നനഞ്ഞ ഗവി കോന്നി, ആനക്കൂട്, ആറന്മുള, ആലപ്പുഴയിലാണെങ്കിൽ മഴത്തുള്ളികൾ വീഴുന്ന പുന്നമടക്കായലും ആതിരപ്പുഴ ബീച്ചും, ഇനി കോട്ടയത്താണെങ്കിലോ ഇലവീഴ പൂഞ്ചിറയിലെ കാറ്റ്, ഇല്ലിക്കൽ, കല്ല്, കുമരകം, ഇടുക്കിയിലാണെങ്കിൽ വാഗമം, മുട്ടക്കുന്നുകൾ, പരുന്തുംപാറ, മൂന്നാർ, എറണാകുളത്താണെങ്കിലോ മറൈൻ ഡ്രൈവ്, ഭൂതത്താൻ കെട്ട്, മാവലക്കണ്ടം. കെ എസ് ആർ ടി സി ട്രിപ്പ് അടിപൊളിയാണ് കേട്ടോ. ഒരിക്കലെങ്കിലും നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം ഈ ഒരു സംഭവം. തൃശ്ശൂരിലോട്ടാണെങ്കിൽ ആർത്തലയ്ക്കുന്ന ആതിരപ്പള്ളി, പീച്ചി ഡാം, ചാവക്കാട്, പാലക്കാട്ടോ നെല്ലിയാമ്പതി, പറമ്പിക്കുളം, മലമ്പുഴ ഡാം, മലപ്പുറത്ത് പോയാലോ നിലമ്പൂർ തെക്ക് മ്യൂസിയം, കടലുണ്ടി ബീച്ച്, കോഴിക്കോട്ടാണെങ്കിലോ മിഠായി തെരുവ്, കോഴിക്കോട് ബീച്ച്, ഇനി വയനാട്ടിലാണെങ്കിലോ എടയ്ക്കൽ ഗുഹ, പൂക്കോട് തടാകം, ലക്കിടി ചുരം, കണ്ണൂരാണെങ്കിൽ പയ്യാമ്പലം ബീച്ച്, ധർമ്മടം ദുരുത്ത്, ഇനി കാസർഗോട്ടാണെങ്കിൽ ബേക്കൽകോട്ട, അഴീത്തല ബീച്ച്. അപ്പോൾ കെ എസ് ആർ ടി സി ഒരുക്കുന്ന ഈ ട്രിപ്പുകൾ നിങ്ങളുടെ അടുത്തുള്ള കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുമായിട്ട് ബന്ധപ്പെടുക. ചില്ലായിട്ട് അങ്ങോട്ട് പോകുക, ഇറങ്ങി തിരിക്കി കുട്ടികളെ. അപ്പോൾ അടുത്ത ജംഗ്ഷനിൽ കേട്ടുമുട്ടാം. സ്റ്റേഡിയം 91.2.

0: പൊന്നുമാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
1: നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

റേഡിയോ ജംഗ്ഷൻ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് അടുത്തതായിട്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യം പറഞ്ഞു തരാനായിട്ട് പോവാണ്. നമ്മുടെ ട്രെയിനില്ലേ, ട്രെയിൻ, നമ്മുടെ ട്രെയിനിൽ ഒരുപാട് യാത്രകൾ പോയിട്ടുണ്ട് അല്ലേ. റേഡിയോ ജംഗ്ഷനിലൂടെ ഇനി പോവാത്ത സ്ഥലങ്ങളില്ല. പക്ഷേ ഇന്ന് ട്രെയിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഈ ട്രെയിൻ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കാറുണ്ടോ, ഓരോ ട്രെയിനിലും പല നിറം. എല്ലാ ട്രെയിനിലും ഒരേ നിറമാണോ, എല്ലാ കോച്ചുകൾക്കും ഒരേ നിറമാണോ? അല്ല. ഇനി പെയിന്റർ പെയിന്ററിന്റെ സൗകര്യത്തിന് ഇഷ്ടപ്പെട്ട അടിച്ചാണോ അത്, എന്താണെന്ന് നമുക്ക് നോക്കാം. പല ട്രെയിനുകൾക്കും പല കളറായിട്ട് നിങ്ങൾക്ക് തോന്നാറില്ലേ, പല കോച്ചുകൾക്കും പല കളർ നിങ്ങൾ കണ്ടിട്ടില്ലേ. എന്താണ് ഇതിന്റെ പിന്നിലെ കാര്യം നമുക്ക് അന്വേഷിച്ചിട്ട് വരാം. ഓരോ ട്രെയിനും നോക്കിയിട്ടുണ്ടല്ലോ, നമ്മുടെ ട്രെയിൻ ഏത് വിഭാഗത്തിലുള്ളതാണ്, ഇതിന് വേഗത സുരക്ഷാ സംവിധാനങ്ങളൊക്കെ തിരിച്ചറിയാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് ട്രെയിനിന്റെ ഉള്ളിലെ നിറങ്ങളെ സൂചനകളെ കുറിച്ച് വ്യക്തമായിട്ട് ധാരണ ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. ഇവിടുന്ന് നമ്മൾ ഇവിടുന്ന് കയറുക, അല്ലെങ്കിൽ ജനറലാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കയറുക, അല്ലെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നിറമൊക്കെ നോക്കി ഇവിടെ സമയം കിട്ടും അല്ലേ. പക്ഷെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക അല്ലേ. ഇനി തൊട്ട് നിങ്ങൾ ചുവപ്പ് നിറത്തിലുള്ള കോച്ചുകൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, ലിങ് ഹോഫ്മാൻ ബുഷ് കോച്ചുകളാണെന്ന് മനസ്സിലാക്കേണ്ടതാണ് കേട്ടോ. എൻ്റെ അമ്മോ, അതായത് രാജധാനി, ശതാബ്ദി തുടങ്ങിയ പ്രീമിയം ട്രെയിനുകളാണ് പ്രധാനമായിട്ട് ഇത്തരം കോച്ചുകൾ ഉപയോഗിക്കുന്നത്. ജർമ്മൻ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച ഇത്തരം കോച്ചുകൾക്ക് വേഗത കൂടുതലായിരിക്കും. അപകടമുണ്ടായാൽ പോലും കോച്ചുകൾ ഒന്നിനു മുകളിൽ മറ്റൊന്ന് കയറില്ലെന്നതാണ് ഇതിന്റെ വലിയൊരു സവിശേഷത. ഇതിന്റെ അപകടത്തിന്റെ ആഘാതം കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നതൊക്കെയാണ് പറയുന്നത്. അടുത്തായിട്ട് നീല ട്രെയിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് നീല ട്രെയിനാണല്ലോ, നീല കോച്ചുകളാണല്ലോ. ഇത് ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നിർമ്മിക്കുന്നവയാണ് കേട്ടോ. ഇന്ത്യൻ റെയിൽവേയിലെ എക്സ്പ്രസ് മെയിൻ ട്രെയിനുകളിലാണ് ഇത് ഉപയോഗിക്കുന്നത്. മണിക്കൂർ 70 മുതൽ 120 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കുന്ന ട്രെയിനുകളാണ് ഈ നീല ട്രെയിൻ. അടുത്തതായിട്ട് വെള്ളയും സിൽവറും കലർന്ന പെയിന്റുള്ള ട്രെയിൻ. രാജ്യത്തെ ഏറ്റവും വേഗതയേറിയ ട്രെയിനുകളായിട്ടുള്ള വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് വെള്ളയും നീലയും അല്ലെങ്കിൽ വെള്ളയും ഓറഞ്ചും കലർന്ന നിറമാണ്. അത്യാധുനിക സൗകര്യങ്ങളുള്ള സെമി ഹൈ സ്പീഡ് ട്രെയിനുകളാണ് ഇവ കേട്ടോ. ഇനി അടുത്തത് പച്ച വണ്ടി, പച്ച കളർ അടിച്ച ട്രെയിനുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. സാധാരണ ശബരി റത്ത് ട്രെയിനുകളാണ് പച്ച നിറം നൽകിയിട്ടുള്ളത്. പരിസ്ഥിതി സൗഹൃദമാണ് ഇതിന് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത് കേട്ടോ ട്രെയിനുകളിൽ. അതുകൊണ്ടാണ് പച്ച നിറം കൊടുക്കുന്നത്. അടുത്തത് മഞ്ഞ ട്രെയിനിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ജനശതാബ്ദി പോലെ പ്രത്യേക സർവീസുകൾ നടത്തുന്ന ട്രെയിനുകളിലാണ് മഞ്ഞ നിറം നൽകിയിട്ടുള്ളത്. മഞ്ഞിൽ വെള്ള വരെയുള്ള കോച്ചുകളും ഇത്തരം ട്രെയിനുകളിൽ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. നമ്മുടെ ഇന്ത്യയിലെ മാത്രമല്ല, കുറച്ച് വിദേശ രാജ്യങ്ങളിലെ ട്രെയിനിന്റെ കളറോടെ നമുക്ക് നോക്കിയാലോ. എന്തായാലും ചെറിയൊരു വിലയ്ക്ക് ശേഷം വേഗം തിരികെ. താം സ്റ്റേറ്റ് 91.2 എൻ്റെ റേഡിയോ.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2. ഇത് റേഡിയോ ജംഗ്ഷൻ. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. പച്ച, മഞ്ഞ, ചുവപ്പ്, അങ്ങനെ പല പല കളറുള്ള ട്രെയിനിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യണം. അതാണ് റേഡിയോ ജംഗ്ഷൻ. റേഡിയോ ജംഗ്ഷനിൽ നമുക്ക് യാത്രയെ ഒരു പ്രശ്നമേ അല്ല. ടിക്കറ്റ് എടുക്കാതെ ലോകത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, നമ്മൾ ഈ ഇന്ത്യയിലെ ട്രെയിനിൻ്റെ കളറുകളൊക്കെ പറഞ്ഞു. ഇനി വിദേശ രാജ്യങ്ങളിലെ കുറച്ച് ട്രെയിൻ വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കിയാലോ. ഫ്രാൻസിലെ അതിവേഗ ട്രെയിനുകളായിട്ടുള്ള TGV പൊതുവെ വെള്ള നീല നിറങ്ങളിലാണ് വരിക കേട്ടോ. ഇവ വേഗതയ്ക്ക് മാത്രമല്ല യാത്രാസുഖത്തിനും സൗകര്യങ്ങൾക്കും കൂടി പ്രസിദ്ധമാണ്. ജർമ്മനിയിലെ പ്രസിദ്ധമായിട്ടുള്ള ICE സർവീസുകൾ വെള്ള നിറത്തിൽ കടും ചുവപ്പ് വരകളോടുകൂടിയ കളറുകളാണ് ഇതിന് കൊടുക്കുന്നത് കേട്ടോ. ഉയർന്ന വേഗതയിലുള്ള ട്രെയിനുകളാണിവ. ബ്രിട്ടനിൽ ഓരോ ഓപ്പറേറ്റർമാർക്കും ഓരോ നിറമാണ്. ഉദാഹരണത്തിന് ഗ്രേറ്റ് വെസ്റ്റേൺ റെയിൽവേക്ക് പച്ച നിറമാണ് നൽകിയിട്ടുള്ളത് കേട്ടോ. ജപ്പാനിലെ പ്രസിദ്ധമായിട്ടുള്ള ബുള്ളറ്റ് ട്രെയിനുകൾക്ക് വെള്ള നിറമാണ്. സർവീസുകളെയും റൂട്ടുകളെയും കാണിക്കാനായിട്ട് നീല, പച്ച, സ്വർണം നിറങ്ങളുള്ള വരകളും ഇതിൽ കാണാനായിട്ട് സാധിക്കും. അമേരിക്കയിലെ ആംട്രാക്ക് ട്രെയിനുകൾ വെള്ള, നീല, ചുവപ്പ് നിറങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യകാലത്ത് ട്രെയിനുകൾക്ക് മെറൂൺ നിറമായിരുന്നു കേട്ടോ, പിന്നീട് അത് നീലയായി. ഇന്ന് ചുവപ്പും വെള്ളയും ഓറഞ്ചും എല്ലാം നിറഞ്ഞ ട്രെയിനുകൾ ട്രാക്കിലൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. കോച്ചുകൾക്ക് മുകളിലെ മഞ്ഞ വരകൾ ഭിന്നശേഷിക്കാർക്കും രോഗികൾക്കുമുള്ള പ്രത്യേക കോച്ചുകൾ എന്ന സൂചനയാണ് നൽകുന്നത്. ഇനി കോച്ചുകൾക്ക് മുകളിൽ വെള്ള വരയാണെന്നുണ്ടെങ്കിൽ ജനറൽ കോച്ചുകളാണെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി മുതൽ എന്റെ യാത്രക്കാർ ഇങ്ങനെ ട്രെയിനിൽ പോകുമ്പോൾ ഈ കളറൊക്കെ ഒന്ന് നോക്കൂ അല്ലേ, എന്നിട്ട് കൂടെയുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ നിറങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള നിറങ്ങളിലൂടെ കളറിലൂടെ റേഡിയോ 91.2 ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. വ്യത്യസ്തമായിട്ടുള്ള എല്ലാവർക്കും, എല്ലാ തരത്തിലും, പാട്ടുകാർക്ക്, പാട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് പാട്ടുകളുടെ പ്രോഗ്രാമായി, കഥകൾ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെയുള്ള, യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക്, ചിന്തകൾ ഇഷ്ടപ്പെടുന്നവർക്ക്, അഭിപ്രായം പറയാനുള്ളവർക്ക്, വ്യത്യസ്തതയാണ് റേഡിയോ 91.2 എപ്പോഴും സുന്ദരമാക്കുന്നത്. അങ്ങനെ റേഡിയോ ജംഗ്ഷനും അതിൻ്റെ പേരുള്ള സമയമായിട്ടുണ്ട്. എല്ലാവരെയും കൊണ്ടുപോയതുപോലെ തന്നെ തിരികെ ഞാൻ എത്തിച്ചിട്ടുണ്ട്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സന്തോഷത്തോടെ ഇരിക്കുക, സമാധാനത്തോടെ ഇരിക്കുക. കൂടെ ഉണ്ടായിരുന്നത് നിങ്ങളുടെ സ്വന്തം സ്വാതി. സ്റ്റേ ട്യൂൺഡ്. 91.2

0: എന്റെ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ ഗോപിക. ബലിപെരുന്നാൾ പ്രമാണിച്ച് സംസ്ഥാനത്ത് രണ്ട് ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചു. May 27-28 തീയതികളിലാണ് അവധി. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കൂടാതെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. 27-നാണ് നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നത്. മാസപ്പിറവി പ്രകാരം 28-നാണ് കേരളത്തിൽ ബലിപെരുന്നാൾ ആഘോഷം. ഇതോടെയാണ് രണ്ട് ദിവസത്തെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സെൻസസ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഫീൽഡ് ട്രെയിനർമാർക്ക് സംഘടിപ്പിച്ച രണ്ടാംഘട്ട പരിശീലനം സമാപിച്ചു. കളക്ട്രേറ്റ് ഐടി ട്രെയിനിംഗ് ഹാളിൽ ജില്ലാ സെൻസസ് ഓഫീസറായ ADM TK Vineet ഉദ്ഘാടനം ചെയ്തു. രണ്ട് ഘട്ടങ്ങളിലായി 87 ഫീൽഡ് ട്രെയിനർമാർക്ക് പരിശീലനം നൽകി. ഹയർ സെക്കൻഡറി അധ്യാപകർ, വകുപ്പുതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവരാണ് ഫീൽഡ് ട്രെയിനർമാർ. ഫീൽഡ് ട്രെയിനർമാരുടെ നേതൃത്വത്തിൽ സൂപ്പർവൈസർ എന്യൂമറേറ്റർ ബാച്ചുകൾക്ക് May 28 മുതൽ June 23 വരെയുള്ള കാലയളവിൽ പരിശീലനം നടത്തും. വലിയ പെരുന്നാളിനോട് അനുബന്ധിച്ച് ആവശ്യ വസ്തുക്കളും സബ്സിഡി സാധനങ്ങളും ഉറപ്പാക്കുന്നതിനായി സപ്ലൈകോയുടെ ബക്രീദ് സ്പെഷ്യൽ കിറ്റുകൾ May 26 വരെ ലഭ്യമാകും. 1001 രൂപ വില വരുന്ന 10 ഭക്ഷ്യധാന്യങ്ങൾ അടങ്ങിയ കിറ്റിന് 850 രൂപയാണ് വില. 3 കിലോഗ്രാം ബിരിയാണി അരി, 1 കിലോ പഞ്ചസാര, 1 ലിറ്റർ ശബരി വെളിച്ചെണ്ണ, 1 കിലോ ശബരി അപ്പം പൊടി, 250 ഗ്രാം ശബരി ഗോൾഡ് ചായപ്പൊടി, 100 ഗ്രാം മീറ്റ് മസാല, 50 ഗ്രാം ഗരം മസാല, 100 ഗ്രാം ചിക്കൻ മസാല, 100 ഗ്രാം കുരുമുളക് പൊടി, ഏലക്കായ, ഗ്രാമ്പൂ എന്നിവ ഉൾപ്പെടുന്ന 50 ഗ്രാം മസാല കൂട്ടുകളും കിറ്റിലുണ്ട്. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മഞ്ഞ മുന്നറിയിപ്പ് തിങ്കളാഴ്ച പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. ചൊവ്വാഴ്ച പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിലുമാണ്. വ്യാഴാഴ്ച വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മോശം കാലാവസ്ഥയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മീൻപിടുത്തം ഒഴിവാക്കണം. കേരളത്തിൽ 26-ന് കാലവർഷം എത്തുമെന്നാണ് കണക്കുകൂട്ടൽ. പ്ലസ് വൺ പ്രവേശനത്തിന് ആവശ്യമില്ലാത്ത സർട്ടിഫിക്കറ്റുകൾക്കായി വിദ്യാർത്ഥികൾ വില്ലേജ് ഓഫീസുകളിലും താലൂക്ക് ഓഫീസുകളിലും കയറിയിറങ്ങുന്നു. പ്ലസ് വൺ പ്രവേശനത്തിന് നേറ്റിവിറ്റി, വരുമാനം, ജാതി സർട്ടിഫിക്കറ്റ് തുടങ്ങിയവ ആവശ്യമില്ലെന്ന് നേരത്തെ സർക്കാരിന്റെ ഉത്തരവുണ്ട്. 2021 October 7 പദ്ധതി നിർവ്വഹണ, വിലയിരുത്തൽ, നിരീക്ഷണ വകുപ്പ് ഇത് സംബന്ധിച്ച് കൃത്യമായ മാർഗനിർദ്ദേശ ഉത്തരവ് ഇറക്കിയിരുന്നു. എന്നാൽ ഇത് അറിയാത്ത പലരും ഇത്തരം സർട്ടിഫിക്കറ്റിനായി എത്തുകയാണ്. നേറ്റിവിറ്റി, ജാതി എന്നിവ തെളിയിക്കുന്നതിന് SSLC ബുക്ക് മാത്രം മതി. സ്കോളർഷിപ്പ് ആനുകൂല്യം ലഭിക്കുന്നതിനായി SC ST OEC വിദ്യാർത്ഥികൾക്ക് മാത്രമേ വില്ലേജ് ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളൂ. പ്ലസ് വൺ ഏകജാലക പ്രവേശന മാർഗനിർദ്ദേശ പ്രകാരം പ്രവേശന സമയത്ത് സർട്ടിഫിക്കറ്റുകളുടെ അസൽ കോപ്പികൾ ഹാജരാക്കിയാൽ മതി. ചുറ്റുവട്ട വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. കാതോർത്തുകൊണ്ടേയിരിക്കൂ KRD കമ്മ്യൂണിറ്റി എന്റെ റേഡിയോ 91.2.
1: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം HNJ മാളിൽ തുടങ്ങാൻ പോകുന്നു.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: HNJ മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യമുണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ HNJ മാളിൽ പോകും പോകും പോകും.
2: താൻ ഒറ്റയ്ക്ക് പോവോ?
1: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം May 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
4: പഴയ പൊന്നു മാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി. ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111-82-8081.
5: നാടിന്റെ താളമായി, ഈണമായി എന്നും നിങ്ങളുടെ കാതോരത്ത് എന്റെ റേഡിയോ 91.2.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. ഇന്ന് വിതരണം ചെയ്യുന്നത് 66 പുരസ്കാരങ്ങൾ. രാജ്യത്ത് ഇന്ധനവില വീണ്ടും കൂടി. പെട്രോളിന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയും വർദ്ധിപ്പിച്ചു. സംസ്ഥാനത്തെ ആശുപത്രികളിൽ രോഗികൾക്ക് നിലത്ത് കിടക്കേണ്ടി വരുന്ന അവസ്ഥയൊഴിവാക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. അട്ടപ്പാടിയിലെ ആദിവാസി യുവാവ് മധുവിന്റെ കൊലപാതകത്തിൽ ഒന്നാം പ്രതി മേച്ചേരൽ ഹുസൈനെ വെറുതെ വിട്ട് ഹൈക്കോടതി. സംസ്ഥാനത്ത് മഴ തുടരും. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. വനിതാ സാഫ് ഫുട്ബോളിന്റെ ആദ്യ ദിനത്തിൽ ഇന്ത്യ ഇന്ന് മാൽദ്വീപ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. 2 പത്മവിഭൂഷൺ, 6 പത്മഭൂഷൺ, 58 പത്മശ്രീ എന്നിവയുൾപ്പെടെ 66 പുരസ്കാരങ്ങളാണ് രാഷ്ട്രപതി ഇന്ന് വിതരണം ചെയ്യുക. ബാക്കിയുള്ളവ പിന്നീട് നൽകും. കേരളത്തിൽ നിന്നും കെ ടി തോമസ്, പി നാരായണൻ, വി എസ് അച്യുതാനന്ദൻ, മമ്മൂട്ടി എന്നിവരുൾപ്പെടെ 8 പേരാണ് പുരസ്കാരത്തിന് അർഹരായത്. രാജ്യത്ത് ഇന്ധനവില വീണ്ടും കൂടി. പെട്രോളിന് ലിറ്ററിന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. രണ്ടാഴ്ചയ്ക്കിടെ ഇത് 4 തവണയാണ് വില വർദ്ധിപ്പിക്കുന്നത്. ഇത്തവണത്തെ സ്കൂൾ പ്രവേശനോത്സവത്തിൽ കുട്ടികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. സൈബർ കെണികൾക്കെതിരെ കുട്ടികളിൽ അവബോധം വളർത്തുന്നത് ലക്ഷ്യമിട്ടാണ് നിർദ്ദേശം. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ്, കേരള പോലീസിലെ സൈബർ ഓപ്പറേഷൻ വിഭാഗവുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആശുപത്രികളിലും മരുന്നുകൾ അടിയന്തരമായി ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരം പ്രസ് ക്ലബിൽ മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആശുപത്രികളിൽ രോഗികൾക്ക് നിലത്ത് കിടക്കേണ്ടി വരുന്ന അവസ്ഥയൊഴിവാക്കും. ഡോക്ടർമാർക്കുറവുള്ള സ്ഥലങ്ങളിൽ നിയമനം നടത്തുമെന്നും എയിംസിനായി കേന്ദ്ര സർക്കാർ പരിശോധിച്ച് നിശ്ചയിക്കുന്ന ഏത് സ്ഥലവും ഏറ്റെടുത്ത് വിട്ടുനൽകുമെന്നും ശ്രീ മുരളീധരൻ പറഞ്ഞു.
1: എയിംസ് വരാൻ വേണ്ടി ഏത് സ്ഥലമാണ് സെലക്ട് ചെയ്യുന്നത്, ആ സ്ഥലം വിട്ടു നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്ക് അതിന് വാശിയൊന്നുമില്ല.
0: അട്ടപ്പാടിയിലെ ആദിവാസി യുവാവ് മധുവിനെ ആൾക്കൂട്ട കൊല ചെയ്ത കേസിൽ ഒന്നാം പ്രതി മേച്ചേരൽ ഹുസൈനെ തെളിവുകളുടെ അഭാവത്തിൽ ഹൈക്കോടതി വെറുതെ വിട്ടു. എന്നാൽ ശിക്ഷാവിധി ചോദ്യം ചെയ്ത് മറ്റു പ്രതികൾ നൽകിയ അപ്പീൽ കോടതി തള്ളി. 16 പ്രതികളിൽ 13 പേരുടെ ശിക്ഷ ശരിവച്ചു. മധുവിനെ ഉപദ്രവിച്ചിട്ടില്ല എന്നും സ്ഥലത്തുണ്ടായിരുന്നതിനാൽ മാത്രമാണ് കേസിൽ ഉൾപ്പെട്ടത് എന്നുമായിരുന്നു ഹുസൈന്റെ വാദം. 2018 ഫെബ്രുവരി 22 മധുവിനെ ഭക്ഷണ സാധനങ്ങൾ മോഷ്ടിച്ചു എന്നാരോപിച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഇന്നു മുതൽ സമർപ്പിക്കാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അതേസമയം രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. CBSE 12 ക്ലാസ് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പിനായി അപേക്ഷിക്കാനുള്ള സമയപരിധി ഇന്നത്തേക്ക് കൂടി നീട്ടി. അതേസമയം ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകുമെന്നും അപേക്ഷിച്ച എല്ലാവർക്കും പകർപ്പുകൾ ലഭ്യമാക്കുമെന്നും ബോർഡ് അറിയിച്ചു. പശ്ചിമേഷ്യയിലെ പ്രാദേശിക സംഘർഷങ്ങൾക്കിടെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കമായി. ലോകമെമ്പാടുമുള്ള 1.6 ദശലക്ഷത്തിലധികം പേരാണ് മക്കയിൽ നിന്ന് സൌദി അറേബ്യയിലെ മിനായിൽ ഒത്തുകൂടുന്നത്. ഇന്ത്യയിൽ നിന്ന് ഏകദേശം 1,75,000 തീർത്ഥാടകർ ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നാളെയാണ് അറഫ സംഗമം. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഇന്ന് വൈകിട്ട് തുറക്കും. നാളെയാണ് പ്രതിഷ്ഠാദിനം. പൂജകൾ പൂർത്തിയാക്കി നാളെ രാത്രി 10 നടയടയ്ക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞജാഗ്രതയാണ്. ഈ മാസം 28 വരെ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തുടർച്ചയായി പെയ്യുന്ന മഴയിൽ കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജലനിരപ്പ് ഉയർന്നു. പമ്പ, അച്ചൻകോവിൽ തുടങ്ങിയ നദികളിൽ ശക്തമായ നീരൊഴുക്കുണ്ട്. അമ്പലപ്പുഴയിൽ കടൽക്ഷോഭവും രൂക്ഷമാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
3: തുടർച്ചയായി പെയ്യുന്ന മഴയിൽ കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജലനിരപ്പ് ഉയർന്നു. പമ്പ, അച്ചൻകോവിൽ തുടങ്ങിയ നദികളിൽ ശക്തമായ നീരൊഴുക്കുണ്ട്. കാറ്റിൽ മരം വീണ് ചേർത്തലയിൽ രണ്ടും മാന്നാറിൽ ഒരു വീടിനും നാശമുണ്ടായി. തുറവൂരിൽ റോഡിന് കുറുകെ മരം വീണ് ഗതാഗതം അല്പനേരം തടസ്സപ്പെട്ടു. അമ്പലപ്പുഴയിൽ കടൽക്ഷോഭവും തലപൊക്കിയിട്ടുണ്ട്. തകർന്ന് തരിപ്പണമായി കിടക്കുന്ന റോഡുകളിലെ വെള്ളക്കെട്ടാണ് നാട്ടുകാരുടെ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. പല റോഡുകളും ഇപ്പോൾ തോടുപോലെ കിടക്കുകയാണ്.
0: നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ ആവർത്തിച്ചുള്ള വീഴ്ചകളിൽ ആശങ്കയറിയിച്ച സുപ്രീംകോടതി. കേന്ദ്ര സർക്കാർ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, സിബിഐ എന്നിവയിൽ നിന്ന് കോടതി പ്രതികരണം തേടി. ആവർത്തിച്ചുള്ള ചോദ്യപേപ്പർ ചോർച്ച 22 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെ ബാധിച്ചെന്ന ഹർജികൾ പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. 1924 പാരീസ് ഒളിമ്പിക്സിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ടീമുകളുടെ പ്രാതിനിധ്യത്തോടെ ചരിത്രത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റ് നടന്നു. ഇതിന്റെ 100-ാം വാർഷികമായ 2024 ടൂർണമെന്റ് നടന്ന മെയ് 25 ഐക്യരാഷ്ട്രസഭ ഫുട്ബോൾ ദിനമായി പ്രഖ്യാപിച്ചത്. ദിവസേനയുള്ള വ്യായാമവും ശാരീരിക പ്രവർത്തനങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിന് ഫിഫയും ലോകാരോഗ്യ സംഘടനയും നയിക്കുന്ന ആഗോള ക്യാമ്പയിനോട് അനുബന്ധിച്ച് സജീവമായി തുടരൂ എന്ന പ്രമേയത്തിലാണ് ഇത്തവണത്തെ ദിനാചരണം. വനിതാ സാഫ് ഫുട്ബോളിന് ഇന്ന് തുടക്കം. ഗോവയിലെ ഫത്തോർദ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ മാൽദീവ്സിനെ നേരിടും. തൃശൂർ അതിരപ്പിള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഗതാഗതത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. പൊതുജനങ്ങളും വിനോദസഞ്ചാരികളും നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ബദൽപാതകൾ ഉപയോഗിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
4: തമിഴ്നാട് ഭാഗത്തുനിന്ന് അതിരപ്പിള്ളി ചാലക്കുടി ഭാഗങ്ങളിലേക്ക് പോകുന്നതിനായി മലക്കപ്പാറ വഴി വരുന്ന എല്ലാത്തരം വാഹനങ്ങളും മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ തടയുകയാണ് ചെയ്യുന്നത്. ചാലക്കുടി അതിരപ്പിള്ളി ഭാഗത്തുനിന്നും മലക്കപ്പാറ വാൽപ്പാറ ഭാഗങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലാണ് തടയുന്നത്. തമിഴ്നാട്ടിൽ നിന്നും തൃശൂർ, എറണാകുളം ഭാഗങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാരും തിരികെ യാത്ര ചെയ്യുന്നവരും ഈ വനപാത ഒഴിവാക്കി പാലക്കാട് മണ്ണുത്തി ദേശീയപാത വഴിയുള്ള ബദൽ റൂട്ടുകൾ ഉപയോഗിക്കാനാണ് നിർദ്ദേശം. റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ പൊതുജനങ്ങളും വിനോദസഞ്ചാരികളും ഈ നിയന്ത്രണങ്ങളോട് പൂർണ്ണമായും സഹകരിക്കും.
0: മുതിർന്ന കോൺഗ്രസ് നേതാവും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനുമായ മംഗളം ഗോപിനാഥിന്റെ സംസ്കാരം ഉച്ചയ്ക്ക് 2 മണിക്ക് മഞ്ചേരി വെട്ടേക്കോട് നടക്കും. അർബുദബാധിതനായി ചികിത്സയിലിരിക്കെ 88-ാം വയസ്സിലായിരുന്നു വിയോഗം. AICC, KPCC അംഗമായിരുന്ന അദ്ദേഹം അല്ലമീൻ, മലബാർ ടുഡേ തുടങ്ങിയ പത്രങ്ങളുടെ പത്രാധിപരായിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 866 പോയിന്റ് ഉയർന്ന് 76,281, നിഫ്റ്റി 243 പോയിന്റ് നേട്ടത്തിൽ 23,962 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 240 രൂപ വർദ്ധിച്ച് 116,880 രൂപയാണ് ഇന്നത്തെ വില. 6 ദിവസത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ക്യാമ്പ് ഐക്യ 2026 ഇന്ന് സമാപിക്കും. തിരുവനന്തപുരം വെങ്ങാനൂർ VPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന പരേഡിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിക്കും. സംസ്ഥാനത്തെ 939 സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. എറണാകുളം ജില്ലയിൽ ഇന്ന് മഴയ്ക്ക് ശമനം. ഇന്നലെ ശക്തമായ മഴ പെയ്തതിനെ തുടർന്ന് ഭൂതത്താൻകെട്ട് ബാരേജിന്റെ ഷട്ടറുകൾ ജലനിരപ്പ് കുറയ്ക്കുന്നതിനായി ഇടയ്ക്കിടെ തുറക്കുന്നുണ്ട്. പ്രാദേശികവാസികൾ ജാഗ്രത പാലിക്കണം. ലക്ഷദ്വീപിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NCPSP നേതൃത്വത്തിൽ ദ്വീപുകളിലെ ഡെപ്യൂട്ടി കളക്ടർമാരുടെ ഓഫീസുകളിലേക്ക് പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. ഇന്ന് വിതരണം ചെയ്യുന്നത് 66 പുരസ്കാരങ്ങൾ. രാജ്യത്തെ ഇന്ധനവില വീണ്ടും കൂടി. പെട്രോളിന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയും വർദ്ധിപ്പിച്ചു. സംസ്ഥാനത്തെ ആശുപത്രികളിൽ രോഗികൾക്ക് നിലത്ത് കിടക്കേണ്ടി വരുന്ന അവസ്ഥ ഒഴിവാക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. അട്ടപ്പാടിയിലെ ആദിവാസി യുവാവ് മധുവിന്റെ കൊലപാതകത്തിൽ 1-ാം പ്രതി മേച്ചേരിൽ ഹുസൈനെ വെറുതെ വിട്ട് ഹൈക്കോടതി. സംസ്ഥാനത്ത് മഴ തുടരും. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. വനിതാ സാഫ് ഫുട്ബോളിന്റെ ആദ്യ ദിനത്തിൽ ഇന്ത്യ ഇന്ന് മാൽദ്വീപ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
1: ഇനി പേടി വേണ്ട, ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഫിറ്റ്നസ് നേടാം. അതെ, കേരളത്തിൽ ആദ്യമായി ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക് വിഭാഗം ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് 2:30 സിനിമാ താരം ശ്രീ നരേൻ നിർവഹിക്കുന്നു.
2: ഡോക്ടർ KM ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ചെങ്ങന്നൂർ.
3: എന്താ ചൂട്, ഒരു AC വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
4: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ AC 19,990 മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ AC വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 വരെ ക്യാഷ് ബാക്കും 5 ഫുൾ വാറണ്ടിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
3: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
5: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161615.
6: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
7: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം H&J മാളിൽ തുടങ്ങാൻ പോകുന്നു.
6: അപ്പൊ പഴയ ചോയ്സോ?
7: വിലക്കുറവിൽ 1 സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
6: H&J മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ടേട്ടാ.
7: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
6: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
7: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
6: എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ H&J മാളിൽ പോകും പോകും പോകും.
7: താൻ ഒറ്റയ്ക്ക് പോകുമോ?
6: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
5: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം 25 തിങ്കളാഴ്ച വൈകുന്നേരം 4:00.
8: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
9: സംഗീതം തുടരും. ഇത് എന്റെ റേഡിയോ 91.2.

0: ഇന്ത്യക്കും യുഎസിനുമുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. നീറ്റ് യു ജി ചോദ്യപേപ്പർ ചോർച്ചയിൽ ആശങ്ക അറിയിച്ച് സുപ്രീംകോടതി. കേന്ദ്ര സർക്കാർ NTA, CBI എന്നിവരിൽ നിന്ന് പ്രതികരണം തേടി. കേരളത്തിൽ എയിംസിനായി കേന്ദ്ര സർക്കാർ പരിശോധിച്ച് നിശ്ചയിക്കുന്ന ഏത് സ്ഥലവും ഏറ്റെടുത്ത് നൽകുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടെ 5 ദിവസത്തെ വാർഷിക ഹജ്ജ് തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കം. IPL ക്രിക്കറ്റിൽ പ്ലേ ഓഫ് മത്സരങ്ങൾ നാളെ മുതൽ. വാർത്തകൾ വിശദമായി. 2026 പത്മപുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ വൈകിട്ട് നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാര വിതരണം. കേരളത്തിൽ നിന്നും 8 പേരാണ് പുരസ്കാരത്തിന് അർഹരായത്. വിശദാംശങ്ങളിലേക്ക്.
1: 2 പത്മവിഭൂഷൺ, 6 പത്മഭൂഷൺ, 58 പത്മശ്രീ എന്നിവയുൾപ്പെടെ 66 പുരസ്കാരങ്ങളാണ് രാഷ്ട്രപതി ഇന്ന് വിതരണം ചെയ്യുക. ബാക്കിയുള്ളവ പിന്നീട് സമ്മാനിക്കും. ഈ വർഷം ആകെ 131 പത്മ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്. 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ അവാർഡുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പുരസ്കാര ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. 16 വ്യക്തികൾക്ക് മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം. കേരളത്തിൽ നിന്നും VS അച്യുതാനന്ദൻ, KT തോമസ്, P നാരായണൻ എന്നിവർക്ക് പത്മവിഭൂഷൺ, മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ എന്നിവർക്ക് പത്മഭൂഷൺ, ഡോക്ടർ AE മുത്തുനായകം, കലാമണ്ഡലം വിമല മേനോൻ, കൊല്ലക്കയിൽ ദേവകിയമ്മ എന്നിവർക്ക് പത്മശ്രീ എന്നിങ്ങനെയാണ് പുരസ്കാരങ്ങൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: എല്ലാ ഗോത്രസമൂഹങ്ങളെയും ഏകീകൃത സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്നൊഴിവാക്കാൻ പ്രത്യേക വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ ജനജാതി സംസ്കൃതി സമാഗമത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഏകീകൃത സിവിൽ കോഡ് ഒരു ഗോത്ര അവകാശങ്ങളെയും ലംഘിക്കില്ലെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഇറാനുമായി കരാറിലേർപ്പെടാൻ തിടുക്കം കാണിക്കരുതെന്ന് US പ്രതിനിധികളോട് നിർദ്ദേശിച്ചതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെടിനിർത്തൽ 60 ദിവസത്തേക്ക് നീട്ടുക, ഹോർമുസ് കടലിടുക്ക് തുറക്കുക, ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ എന്നിവ കരാറിൽ ഉൾപ്പെടുന്നു. ഇറാനുമായി ഭാവിയിൽ ഏർപ്പെടുന്ന ഏതൊരു കരാറിലും യാതൊരു സാമ്പത്തിക ഇളവുകളും ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെനി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. മുൻഗണനാ മേഖലകളിലെ സ്ക്വാഡ് സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് നേതാക്കൾ അഭിപ്രായങ്ങൾ കൈമാറുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ ആവർത്തിച്ചുള്ള വീഴ്ചകളിൽ സുപ്രീംകോടതി ആശങ്ക പ്രകടിപ്പിച്ചു. നേരത്തെയുണ്ടായ ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിൽ നിന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഒരു പാഠവും പഠിക്കാത്തത് ദുഃഖകരമാണെന്ന് കോടതി നിരീക്ഷിച്ചു. കേന്ദ്ര സർക്കാർ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, CBI എന്നിവരിൽ നിന്നും പരമോന്നത കോടതി പ്രതികരണം തേടി. CBSE 12-ാം ക്ലാസ് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പിനായി അപേക്ഷിക്കാനുള്ള സമയപരിധി 1 ദിവസം കൂടി നീട്ടി. അപേക്ഷകൾ നൽകാനുള്ള വിദ്യാർത്ഥികൾക്ക് ഇന്ന് കൂടി സൌകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതേസമയം ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകുമെന്നും അപേക്ഷിച്ച എല്ലാവർക്കും പകർപ്പുകൾ ലഭ്യമാക്കുമെന്നും ബോർഡ് അറിയിച്ചു. ഈ മാസം 28-ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന CUET UG പരീക്ഷകൾ മാറ്റിവച്ചതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ബക്രീദ് അവധിയിലുണ്ടായ മാറ്റം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് NTA അറിയിച്ചു. പുതുക്കിയ പരീക്ഷാ തീയതികൾ ഉടൻ പ്രഖ്യാപിക്കും. കേരളത്തിൽ എയിംസിനായി കേന്ദ്ര സർക്കാർ പരിശോധിച്ച് നിശ്ചയിക്കുന്ന ഏത് സ്ഥലവും ഏറ്റെടുത്ത് വിട്ടുനൽകുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരം പ്രസ് ക്ലബിൽ മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ സർക്കാർ ആശുപത്രികളിലും മരുന്നുകൾ അടിയന്തരമായി ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകിയതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടെ 5 ദിവസത്തെ വാർഷിക ഹജ്ജ് തീർത്ഥാടനം ഇന്ന് ആരംഭിക്കും. ലോകമെമ്പാടുമുള്ള 1.6 ദശലക്ഷത്തിലധികം പേരാണ് മക്കയിൽ നിന്ന് സൌദി അറേബ്യയിലെ മിനായിൽ ഒത്തുകൂടാനുള്ള യാത്ര ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് ഏകദേശം 1,75,000 തീർത്ഥാടകർ ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഭീകരതയെ എല്ലാ തലങ്ങളിലും നേരിടുന്നതിൽ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും സമാന അഭിപ്രായമാണുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ 250-ാമത് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദത്തോട് യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ലെന്ന നിലപാടാണ് ഇരു രാജ്യങ്ങൾക്കുമുള്ളതെന്നും ഇന്ത്യ യുഎസ് ഭീകരവിരുദ്ധ സഹകരണം അതീവ പ്രാധാന്യമർഹിക്കുന്നതാണെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി.
3: India and the United States have a strong interest in combating terrorism in all its forms and manifestations. We must always be clear about zero tolerance for terrorism. And that is why our counter-terrorism cooperation is so important. The people-to-people connect has also been a very special characteristic of our relationship. It has helped build political understanding between our two nations and remains a living bridge.
0: ഡൽഹി, ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ ഇന്ന് ഉഷ്ണതരംഗ സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ,

പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഈ മാസം 28 വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ ധരംശാലയിൽ തുടക്കമാകും. ഒന്നാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. ഈ മാസം 27 എലിമിനേറ്റർ മത്സരവും 29 രണ്ടാം ക്വാളിഫയറും നടക്കും. മെയ് 31 അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. 1924 പാരീസ് ഒളിമ്പിക്സിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ടീമുകളുടെ പ്രാതിനിധ്യത്തോടെ ചരിത്രത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റ് നടന്നു. ഇതിന്റെ 100-ാം വാർഷികമായ 2024 ടൂർണമെന്റ് നടന്ന മെയ് 25 ഐക്യരാഷ്ട്രസഭ ഫുട്ബോൾ ദിനമായി പ്രഖ്യാപിച്ചത്. സജീവമായി തുടരൂ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് ഇന്ത്യ നൽകുന്ന പിന്തുണയെക്കുറിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പ്രസ്താവന നടത്തിയതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം. രാജ്യരക്ഷാമന്ത്രി ഇത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടില്ലെന്നും തെറ്റായ വിവരങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും PIB അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്ലിക്കേഷനിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. ഇന്ന് പെട്രോളിന് ലിറ്ററിന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയും കൂടി. രണ്ടാഴ്ചയ്ക്കിടെ 4-ാമത്തെ വില വർധനവാണിത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 864 പോയിന്റ് ഉയർന്ന് 76,279, നിഫ്റ്റി 245 പോയിന്റ് ഉയർന്ന് 23,964 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവൻ 240 രൂപ വർദ്ധിച്ച് 1,16,880 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് 2-ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3 വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുക. അതേസമയം പ്ലസ് 1 പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഇന്നു മുതൽ സമർപ്പിക്കാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. സൈബർ കെണികൾക്കെതിരെ കുട്ടികളിൽ ബോധവൽക്കരണം നടത്തുന്നത് ലക്ഷ്യമിട്ട് സ്കൂൾ പ്രവേശനോത്സവത്തിൽ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേരള പോലീസിലെ സൈബർ ഓപ്പറേഷൻ വിഭാഗവുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. June 1 പ്രവേശനോത്സവം. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. കേരളത്തിൽ നിന്നും 8 പേർ പുരസ്കാരം ഏറ്റുവാങ്ങും. ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇന്ത്യയ്ക്കും യുഎസിനുമുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയിൽ ആശങ്കയറിയിച്ച് സുപ്രീംകോടതി. കേന്ദ്ര സർക്കാർ, NTA എന്നിവരിൽ നിന്ന് പ്രതികരണം തേടി. കേരളത്തിൽ എയിംസിനായി കേന്ദ്ര സർക്കാർ പരിശോധിച്ച് നിശ്ചയിക്കുന്ന ഏത് സ്ഥലവും ഏറ്റെടുത്ത് നൽകുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടെ 5 ദിവസത്തെ വാർഷിക ഹജ്ജ് തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കം. IPL ക്രിക്കറ്റിൽ പ്ലേ ഓഫ് മത്സരങ്ങൾ നാളെ മുതൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻജെ മാളിൽ തുടങ്ങാൻ പോകുന്നു.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എച്ചാൻജെ മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജെ മാളിൽ പോകും പോകും പോകും.
1: താൻ ഒറ്റയ്ക്ക് പോവോ?
0: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം മെയ് 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
3: വിശുദ്ധയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയുമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
4: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
5: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
1: ഇനി പേടി വേണ്ട, ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഫിറ്റ്നസ് നേടാം. അതെ, കേരളത്തിൽ ആദ്യമായി ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക് വിഭാഗം ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് 2:30 സിനിമാ താരം ശ്രീ നരേൻ നിർവഹിക്കുന്നു.
2: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ചെങ്ങന്നൂർ.
3: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ KG മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
4: എയർ കണ്ടീഷൻ KG വിംഗിൽ 4 താഴെയുള്ള കുട്ടികൾക്ക് പ്രീ KG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
3: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
5: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻജെ മാളിൽ തുടങ്ങാൻ പോകുന്നു.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എച്ചാൻജെ മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജെ മാളിൽ പോകും പോകും പോകും.
1: താൻ ഒറ്റയ്ക്ക് പോവോ?
0: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം May 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
3: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
4: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
5: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പൊ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
6: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം.

0: ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻജെ മാളിൽ തുടങ്ങാൻ പോകുന്നു.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എച്ചാൻജെ മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജെ മാളിൽ പോകും പോകും പോകും.
1: താൻ ഒറ്റയ്ക്ക് പോവോ?
0: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം May 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
3: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
4: ഇനി പേടി വേണ്ട, ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഫിറ്റ്നസ് നേടാം. അതെ, കേരളത്തിൽ ആദ്യമായി ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക് വിഭാഗം. ഉദ്ഘാടനം 2:30 സിനിമാ താരം ശ്രീ നരേൻ നിർവഹിക്കുന്നു.
5: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ചെങ്ങന്നൂർ.
2: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081.
6: നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻജി മാളിൽ തുടങ്ങാൻ പോകുന്നു.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എച്ചാൻജി മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജയ മാളിൽ പോകും പോകും പോകും.
2: താൻ ഒറ്റയ്ക്ക് പോവോ?
1: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം മെയ് 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
3: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

0: ഹായ് ഹലോ, എന്റെ റേഡിയോ 91.2 ചുമ്മാമ്പ് ഡാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് കേട്ടോ ഉള്ളത്. നമ്മളെല്ലാവരും പാടിയിട്ടുള്ള ഒരു പാട്ടിന്റെ ആളാണ് നമ്മളോടൊപ്പം ഉള്ളത്. നന്ദഗോവിന്ദം ഭജൻസ് പാടി ഹിറ്റാക്കിയ ദാരികന്റെ ശിരസ് കൊണ്ട് ഈ ഒരു പാട്ട് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിനെ കാണെത്തിയത്. അപ്പൊ ആ പാട്ടിന്റെ വരികൾ എഴുതിയ ബാബു നാരായണൻ ചേട്ടനാണ് നമ്മളോടൊപ്പം ഉള്ളത്. ചേട്ടാ നമസ്കാരം,
1: സ്വാഗതം.
0: എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: നല്ല വിശേഷങ്ങൾ.
0: അപ്പൊ ഈ ഒരു പാട്ട് എല്ലാവരും പാടാൻ അറിയാത്ത ഞാൻ പോലും പാടി ഒരുപാട് ഇഷ്ടമായതാണ്, മലയാളികളുടെ ഹൃദയത്തിലേക്ക് എത്തിയതാണ്. ശരിക്കും ഈ ഒരു പാട്ട് നന്ദഗോവിന്ദ ഭജൻസ് ആണ് ജനങ്ങളിലേക്ക് അല്ലെ കുറച്ചുകൂടി അറിയപ്പെടാൻ കാരണമായത്. എങ്ങനെയാണ് ആ ഒരു പാട്ട് അവരിലേക്ക് എത്തിയത്? അത് ചേട്ടനറിയോ?
1: അവരിലേക്ക് എത്തി അങ്ങനെ എനിക്ക് കറക്റ്റ് അറിയത്തില്ല. എന്തായാലും ഒരു 20 വർഷത്തിന് മുമ്പുള്ള 20 വയസ്സുണ്ട്
0: ഈ
1: പാട്ടിന്. 2006 എഴുതിയിരിക്കുന്ന പാട്ട്. അതെന്നെ ഞാൻ ഈ വള്ളികുന്നം എന്ന് പറഞ്ഞ അമ്പലം, വള്ളി പഴയവട്ടം, അവിടെ ജോലി ചെയ്ത സമയമാണ്. അപ്പം അവിടെ ജോലി ഏറ്റത് ശുനയുടെ ഹരികുമാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ പാട്ട് ആദ്യമായിട്ട് പാടിയിരിക്കുന്നത്. അപ്പൊ ഞാൻ ചെന്ന വർഷം അവിടുത്തെ മനോജ് സാറുണ്ട് വള്ളികുന്നത്. അപ്പൊ അദ്ദേഹം എല്ലാ വർഷവും ഈ സി ഡി അമ്പലത്തിലേക്ക് ഫ്രീ ആയിട്ട് ചെയ്യുന്നവരെ, ഒരു മനോജ് സാറ് നെടുമ്പുറത്തേക്ക് സാറ് കൂട്ടമായിട്ട് ഇവര് പാട്ട് ചെയ്തു കൊടുക്കും. അങ്ങനെ ആ വർഷത്തെ വഴക്കം വന്നപ്പോഴാണ് അവിടുത്തെ മേൽശാന്തി ആയിരുന്നു നാരായണൻ നമ്പൂതിരി പാവുമ്പ പൗത്രനഗരത്തെ, അദ്ദേഹം പറഞ്ഞു മനോജ് സാറേ നമുക്ക് ഇതൊരു സുഭാന സംഗീതം ചെയ്താലോ. അന്ന് മനോജ് സാർ ശരി എന്താ നോക്കാന്ന് പറഞ്ഞു. നാളെ റെക്കോർഡിംഗ് ആയിരുന്നു, പിറ്റേ
0: റെക്കോർഡിംഗ്
1: ആണ്. ഞാൻ ദീപാരാധനയ്ക്ക് ശേഷം അമ്പലത്തിന് മുമ്പ് ഇരുന്ന് 15 മിനിറ്റ് കൊണ്ട് ഇത് അരിയന്റെ ശിരസ് ഇത് പാട്ട് എഴുതി. പിറ്റേ ഞാനും ഹരികുമാറും കൂടെ ഒറ്റട്ടേക്കിന് പഠിത്തെടുക്കുകയും ചെയ്ത പാട്ടാണ്.
0: ചേട്ടനും
1: പാടിയിരിക്കുന്നത് കൂടെ പാട്ട് തന്നെ.
0: മ്യൂസിക്
1: രചന സംഗീതം ഞാൻ തന്നെ.
0: കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ പിറന്നൊരു പാട്ട് ഇപ്പൊ ജനങ്ങളിലേക്ക് എല്ലാവരിലേക്കും എത്തി അല്ലെ. ഈ ഒരു പാട്ട് നന്ദഗോവിന്ദൻ ഭജൻസിന്റെ ഒരു വേദിയിൽ ചേട്ടൻ പാടിയിട്ടുണ്ടായിരുന്നു, അതെങ്ങനെയാണ്?
1: അത് ഈ കഴിഞ്ഞ 5 ഫെബ്രുവരി 6 അഞ്ചാം തീയതി തന്നെ അമ്പലപ്പുഴ വിജയകുമാർ എന്ന് പറഞ്ഞിട്ട് അറിയപ്പെട്ട ലോകപ്രസിദ്ധ സോപാന സംഗീതജ്ഞനുണ്ട്. എന്നെ വിളിച്ചു ചോദിച്ചു മോനെ നവീൻ വിളിക്കുകയല്ലോ ചെയ്തു. അവർ അമ്പലപ്പുഴ വലിയ പരിപാടി വലിയ വൈറലായിരുന്നു. ആ വേദിയിൽ നിന്നൊക്കെ എല്ലാം പിരിഞ്ഞു പോകണമെന്നൊക്കെ അനൗൺസ് ചെയ്തു.

0: വലിയ രൂപ വാർത്ത ചെയ്തായിരുന്നു. ഞാൻ വലിയ ചേട്ടാ വിളിച്ചില്ലെന്ന് പറഞ്ഞു. അപ്പൊ നിന്നെ വിളിക്കുമെന്ന് പറഞ്ഞ് പുള്ളി നമ്പർ ഇട്ട് കൊടുത്തു. അവളൊരു കെനിയയിലുള്ള ഒരു മനോജർമനി, പുള്ളിയും അവർക്ക് എന്നെ നമ്പർ ഇട്ട് കൊടുത്തായിരുന്നു. അങ്ങനെ ഫെബ്രുവരി 5-ാം തീയതി എന്നെ വിളിക്കുന്നു. 5-ാം തീയതി 4-ാം തീയതി ആണ് എന്നെ വൈകിട്ട് വിളിച്ച് ഒരു എനിക്കൊരു മെസ്സേജ് വരുന്നു, ചേട്ടാ നവീനാണ് നന്ദമോന്തത്തിലാണ് അമ്പലപ്പുഴ ജോമാർ ചേട്ടനാണ് നമ്പർ തന്നത്, അറിയാൻ കഴിഞ്ഞത് ഒത്തിരി ഒത്തിരി ഭാഗ്യം. അപ്പം ഞങ്ങൾ 8-ാം തീയതി ഫെബ്രുവരി 8-ാം തീയതി മാന്നാർ വെച്ചൊരു മ്യൂസിക് കണക്ട്, അതായത് ഈ ഒരു VIP കട ചെയ്ത പരിപാടിയാണ്, ടിക്കറ്റ് പ്രോഗ്രാമാണ്. അപ്പൊ ചേട്ടനെ ഞങ്ങൾ ആദരിക്കുന്നുണ്ട്, അപ്പൊ ചേട്ടൻ ഞങ്ങളോടൊപ്പം പാടണം, ഞങ്ങൾക്ക് ചേട്ടൻ്റെ കൂടെ പാടണം, ചേട്ടൻ ഞങ്ങളോടൊപ്പം പാടണം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നവീന ഇത് ഞാൻ തിരിച്ച് മെസ്സേജ് അയച്ചു. നാളെ 6-ാം തീയതി ഞങ്ങളുടെ നാട്ടിൽ ചൊനക്കല്ലി പരിപാടി ഉണ്ടല്ലോ, ഇനി വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എന്തായാലും 8-ാം തീയതി ഞാൻ വരാമെന്ന് പറഞ്ഞു. ഇനി പ്രോഗ്രാം ഉണ്ടായിരുന്നു ആയിട്ട്, എങ്കിലും ഞാൻ പ്രോഗ്രാം കഴിഞ്ഞിട്ട് കാണാൻ അവിടെ ചെന്ന്, അവിടെ ചെന്നപ്പോഴാണ് അവര് ഒന്നുരണ്ട് പാട്ട് തുടങ്ങി കഴിഞ്ഞ്. അപ്പൊ ഞാൻ വീടിന്റെ ഏറ്റവും പ്രലക്ഷങ്ങളെ പുറകെ ഞാൻ നിൽക്കുന്നത്. അപ്പൊ അവര് ഇവരുടെ 3-ാമത്തെ മെയിൻ പാട്ടാണ്, അതിൽ പാടാത്ത വേദി അവർക്കില്ല, അവർ 3-ാമത് പാടുന്ന ഈ പാട്ടാണ്. അപ്പം പറഞ്ഞത് ദാരികൻ നമ്മുടെ നന്ദഗോവിന്ദം പിന്നെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നൊരു പാട്ടുണ്ടല്ലോ ദാരികന്റെ ശിരസ് വേദം, എന്നിട്ട് പുള്ളി ദാരികന്റെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ആൾക്കാർ ഏറ്റു പാടാം. അവർ പറഞ്ഞ് ഇതിന് പിന്നിലൊരു കഥയുണ്ട്, ഇത് 20 വർഷങ്ങൾക്ക് മുമ്പ് ബാബുനാരായണൻ എന്ന് പറയുന്ന ചേട്ടൻ ഈ പടയണവട്ട അമ്പലത്തിന് വേണ്ടി എഴുതിയ വള്ളിമത്തെ ഈ പടയണവട്ട അമ്പലത്തിലേക്ക് വേണ്ടി എഴുതിയ പാട്ടാണ്. അപ്പൊ ചേട്ടനെ ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു, അപ്പൊ ചേട്ടൻ പറഞ്ഞു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി അടുത്ത് പറഞ്ഞത് ബാബുചേട്ടനോട് എവിടെയെങ്കിലും ഇപ്പൊ എഴുതിട്ട് നിൽക്കാമെന്ന് ചോദിച്ചു. അപ്പൊ എന്റെ കൂടെ അനു എന്ന് പറഞ്ഞ എന്റെ കൂട്ടുകാരൻ വന്നിട്ടുണ്ട്, എനിക്ക് ഈ പണ്ട് തൊട്ടേ പൊതുവേദിയിലൊക്കെ സംസാരിക്കുന്നത് ചിന്തിക്കുന്നത് ഭയങ്കര ചന്തലാണ്. സഭാകുമ്പോ നമ്മൾ പ്രോഗ്രാമിന് പാടുന്നു അങ്ങനെയുള്ള, അല്ലാതെ നമ്മൾ സംസാരിക്കാൻ പോലും വയ്ക്കാനത് പറ്റത്തില്ല. അങ്ങനെ അനു അവനോടൊപ്പം വെള്ളം വെച്ചിട്ടുണ്ട്, ദാണ്ട് തന്നെ എന്നെ പിടിച്ചു നോക്കി. ഇപ്പൊ എഴുന്നേക്കാൻ പറ്റാത്ത അറിവില്ലാതായി എഴുന്നേറ്റ് ഇരുന്നു. ഞാൻ അത് കഴിഞ്ഞ എന്റെ ബാബുച്ചേട്ടൻ ഒരു കൈയടി കൊടുത്തത് എല്ലാവരും എല്ലാവരും കൈയടിച്ചു ഇരുന്നു. എന്നിട്ട് അവർ പാടി തുടങ്ങി. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ കാണുന്നത് അവിടെ കുറെ കമ്മിറ്റിക്കാർ വന്നിട്ട് ഇലക്ഷങ്ങളെ പ്രതിനിധിയെങ്കിലും വിളിക്കുക, പോകാൻ വഴിയില്ല. അവർ പിന്നെ വഴി ഉണ്ടാക്കിയിട്ട് എന്നെ എൻ്റെ ഇടയ്ക്ക് വിട്ടു. അപ്പോഴത്തെ പാടി തുടങ്ങി. അപ്പൊ ഞാൻ പോകാൻ വേണ്ടല്ലോ, നിങ്ങൾക്ക് രണ്ട് സൈഡിലും ഈ ദാരികൻ്റെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക ആൾക്കാർ, മൊത്തം ആൾക്കാർ. പിന്നെ ഈ ധൈര്യം വന്ന് ബാബുനാരായണൻ എന്ന് പറഞ്ഞ വ്യക്തിയല്ല അവര്, ദാരികൻ്റെ ശിരസുവിത ആ പാട്ടിനെ സ്വീകരിക്കുന്നത്. അപ്പൊ പിന്നെ എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ബാബുനാരായണൻ ഉള്ള ആളിനെ ഞാൻ വിട്ടവിടെ ഉപേക്ഷിച്ച് ആ ദാരികൻ്റെ രചന സംഗീതം ചെയ്ത ആളെന്നുള്ള രീതിയിൽ കയറി വേദി ചെന്നു. അവസാനം ആ പാടി തീർന്നപ്പോഴത്തേക്ക് ഞാൻ നടന്നു പോകുന്ന സമയത്ത് എനിക്ക് എന്തോ രണ്ട് സൈഡിൽ എന്റെ കാതിൽ ഇങ്ങനെ ലക്ഷങ്ങളൊന്നും പാടുമില്ലയോ ദാരികൻ്റെ. അവിടെ ചെന്ന് എനിക്ക് ആ തീർന്നപ്പോഴാണ് പാട്ട് തീർന്ന്. അപ്പൊ എന്നോട് ചോദിച്ച് പാടുന്നോന്ന് ചോദിച്ചു. ഞാൻ എന്നെ നോക്കാന്ന് പറഞ്ഞ് മൈക്ക് കൊണ്ട് മേടിച്ചു.
1: ശരിക്കും ചേട്ടൻ പറഞ്ഞ ഈ ഓരോ മൊമെന്റും ഞാനിങ്ങനെ എന്റെ മനസ്സിൽ കാണുകയായിരുന്നു കേട്ടോ. കാരണം ഈ പറയുന്നത് പോലെ ആർക്കും പെട്ടെന്ന് വിളിക്കുമ്പോ നമുക്കൊരു ചെറിയ പേടിയൊക്കെ തോന്നും, പിന്നീട് ആ പേടി നമ്മളെ വിട്ടങ്ങ് പോകും. പക്ഷെ പിന്നെ ആ ധൈര്യം സംബന്ധിച്ച് ചേട്ടനോട് പോയി നിന്നതും ആ ഒരു പാട്ട് പാടിയതും എന്തായാലും ഇപ്പൊ നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കണം, നമുക്ക് ആ പാട്ടിലേക്ക് ഒന്ന്
0: പോയാൽ.
1: ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷമാണ് കേട്ടോ, കാരണം ആ പാട്ട് എഴുതിയ ആളിന് ഈ ഒരു പാട്ട് എനിക്ക് കേൾക്കാൻ കഴിയാന്ന് പറയുന്നത്, ഞാൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് കേൾക്കാൻ കഴിയാന്ന് പറയുന്നത് എന്റെ ഒരു ഭാഗ്യമാണ്. ഓക്കെ, എന്തായാലും നമുക്ക് പാട്ടിലേക്ക് പോവാം.
0: ഇതിന്റെ പ്രത്യേകത പറഞ്ഞെന്താ, പാട്ട് ഞാൻ അങ്ങനെ ഇതൊരു പാടാത്തൊരു പാട്ടായിരുന്നു. ലോകത്തുള്ള സോപാനക്കാർ ഈ പാട്ട് അന്നേ സോപാന സംഗീത ലോകത്ത് കിട്ടുക, പക്ഷെ ഇവര് പാടിയത് ജനങ്ങളിലേക്ക് എത്തിയത്. പക്ഷെ ഇത് ഈ ഒരു ബഹളം പാട്ടായതുകൊണ്ട് നമ്മുടെ അമ്പലത്തിൽ നടലൊക്കെ എന്ന് പാടുമ്പോൾ നമ്മൾ വളരെ സൈലന്റ് ആയ പാട്ടുകളാണ് പാടുന്നത്. നമ്മൾ ഈ ഭക്തനെ ദേവിയിലോട്ട് അടുപ്പിക്കുന്നതുകൊണ്ട് വളരെ സൈലന്റ് ആയിട്ടുള്ളു. പിന്നെ ദീപാരാധനയ്ക്ക് വല്ലതൊക്കെ അധികം അപൂർവമായിട്ടേ പാടാറുള്ളൂ. പക്ഷെ ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് രാവിലെ ഇത് പാടേണ്ട അവസ്ഥയാണ്. എവിടെ ചെന്ന്
1: പാട്ടൊന്നും
0: എന്നെന്താ.

0: കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻഡ് എം മാളിൽ തുടങ്ങാൻ പോകുന്നു.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എച്ചാൻഡ് എം മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന്, ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻഡ് എം മാളിൽ പോകും പോകും പോകും.
1: താൻ ഒറ്റയ്ക്ക് പോവോ?
0: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം May 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
3: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയുമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
4: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
5: പഴയ പൊന്നു മാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
6: ഓക്കെ, അപ്പൊ വളരെ മനോഹരമായി തന്നെ ചേട്ടൻ ഈ ഒരു പാട്ട് പാടി. ചേട്ടൻ സംഗീതം പഠിച്ചിട്ടുണ്ടോ?
7: ഞാൻ പാട്ടുകാരനൊന്നുമല്ല, ഞാൻ അസാധ്യ പാട്ടുകാരനൊന്നുമല്ല. പിന്നെ സോപാന സംഗീതത്തിൽ പാടുന്നെന്ന് മാത്രമേ ഉള്ളൂ, ഭക്തിയോട് പാടുന്നെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വളരെ കഴിവുള്ള സംഗീതജ്ഞനൊന്നുമല്ല. മ്യൂസിക് ചെയ്യാറുണ്ട്, പാട്ടുകാരനല്ല.
6: പാട്ടുകാരനല്ല പക്ഷെ മ്യൂസിക് ചെയ്യാറുണ്ട്.
7: പഠിച്ചിട്ടുണ്ട്, ചൂരാട് മസാറിന്റെ അടുത്താണ് ഞാൻ സംഗീതം പഠിച്ചത്.
6: എത്രകാലം പഠിച്ചത്? ഇപ്പോഴും പഠിക്കുന്നുണ്ടോ?
7: ഇപ്പൊ പഠിക്കുന്നില്ല, അങ്ങനെ കുറച്ചേ പഠിക്കാൻ പറ്റുള്ളൂ. അത് ഈ 10th class കഴിഞ്ഞപ്പോഴേ ഈ സംഗീതം പഠിക്കണം വലിയ ആഗ്രഹമായിരുന്നു. എവിടെ പോയി പഠിക്കുന്ന ഐഡിയ ഇല്ല. എപ്പോഴാണ് എന്നെ പിന്നെ സ്കൂളിൽ പഠിപ്പിച്ച ഒരു ഭാർഗവ സാറ്, ചാരുമൂട്ടില് ഒരു പാർത്ഥ സാറിൻ പറഞ്ഞു മിസ് സ്കൂളിലെ. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് പിന്നെ ഞാൻ പഠിക്കാൻ ചെന്ന് വെക്കേഷൻ സമയത്ത് അവിടെ ചെന്നപ്പോ ഈ ശൂരനാട് മധു എന്ന് പറയുന്ന അദ്ദേഹത്തിന് ദക്ഷിണ വെച്ചാണ് തുടങ്ങിയത്. അന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യം പറഞ്ഞു ആദ്യമായിട്ട് പാടിയ ശൂരനാട് ഹരികുമാറും അദ്ദേഹത്തിന്റെ ശിഷ്യരാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യർ ഒത്തിരി പ്രകല്ഭരുണ്ട്, അത്ര നല്ല ഗുരുത്തുള്ള മനുഷ്യനെ. അദ്ദേഹത്തിന് പഠിച്ചതെല്ലാം അത് ഏറ്റവും വലിയ അനുഗ്രഹ കഥ. അവിടെ പഠിച്ചതാ, കുറച്ചേ പഠിച്ചുള്ളൂ. പിന്നെ പാർത്ഥസാരി നിൽക്കുമ്പോഴാണ് അവിടെ ഇങ്ങനെ ഒരു മൃതകം കൂടെ പഠിച്ചേക്കുള്ള ആഗ്രഹം. അങ്ങനെ ഇലഞ്ഞിമൽ സുശീൽ കുമാർ, അദ്ദേഹം ഫേമസ് ആണ്, സുശീൽ സാറ്. പിന്നെ അടുത്തുള്ള തിരുമണ തുളസി സാറിന്റെ അടുത്ത് പഠിച്ചു, സുശീൽ സാറിന്റെ വീട്ടിൽ പോയി ഇന്ന് പഠിച്ചു. പിന്നെ അങ്ങനെ പിന്നെ നമുക്ക് നടക്കത്തില്ല, പാട്ട് നമുക്ക് വശമല്ലെന്ന് മനസ്സിലായി. അങ്ങനെ മൃതകം പഠിക്കാൻ തുടങ്ങിയത് പാട്ടുകാരനാകാൻ പറ്റുന്ന മനസ്സിലായി, ഒരു പാട്ടുകാരനാകണമെന്നൊരാഗ്രഹം. അങ്ങനെ 10th class കഴിഞ്ഞപ്പോഴും അന്ന് ഈ പെയിന്റിങ്ങിന് വന്ന പരിപാടിയുണ്ട്, പെയിന്റിങ് ആണ് നമ്മുടെ ഉപജീവന മാർഗം. അങ്ങനെ ഞാൻ ഈ മാതാല ITC കൂടുതൽ ITC പഠിക്കണമെന്ന് ആഗ്രഹം, ടെട്രോളിസിന് പോയി ചേർന്ന് ഫീസ് കൊടുക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ ആഴ്ച 2 ലീവ് എടുക്കുമായിരുന്നു, സാറന്മാർക്കും വലിയ കാര്യമായിരുന്നു. അങ്ങനെയാണ് ഫീസ് കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ അവിടെ കലോത്സവം വന്നു, ITC കലോത്സവം വന്നപ്പോഴത്തേക്ക് ചുമ്മാതെ കയറി ചേർന്നതാണ്. ലളിതഗാനം, ശാസ്ത്രീയ സംഗീതം, മൃദംഗം, കീബോർഡ് ഉണ്ടെന്ന് നാലിലും ബസ്റ്റ് അവിടെ അവിടെ തീർന്നല്ലോ. തമാശയാണ്, സബ് ജില്ലയിൽ പോയി. ആ സബ് ജില്ലയല്ല, അന്ന് ജില്ലയാണ്, സബ് ജില്ല പരിപാടിയില്ല. ജില്ല ചെന്ന് ഇതുപോലെ മൃദംഗം, ശാസ്ത്രീയ സംഗീതം, ലളിതഗാനം, ഇത് അവിടെ അന്ന് വർഷങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരുന്നവരൊക്കെ ഞാൻ ചെന്ന ഭയങ്കര പ്രാക്ടീസാണ്. നമുക്കിതൊന്നും വശമില്ലാത്ത നമ്മൾ തോറ്റ മനുഷ്യരായിട്ട് നമുക്ക് തോക്കുന്ന വിഷയമില്ല, നമ്മൾ ചുമ്മാ ഓടിച്ചാണ് നടക്കുക. പക്ഷെ അവിടെ ഭയങ്കര അസാധ്യം നല്ല കാര്യമൊക്കെ പാടുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല, അതുകൊണ്ട് കേറി സഭാകമ്പം ഒന്നുമില്ല, ചുമ്മാ കയറി തുടങ്ങി. അത് ഞാൻ തന്നെ എഴുതി പാട്ടാ. ആവണി തന്നലെ ആർദ്ര പുഷ്പങ്ങളേ എന്ന സാധനം അത് പാടി എറണി ചെയ്തപ്പം ലളിതാനം ഫസ്റ്റ്, ശാസ്ത്രീയ സംഗീതം ഫസ്റ്റ്, മൃദംഗം ഫസ്റ്റ്, കലാപ്രതിഭ. അവിടുന്ന് വീണ്ടും സ്റ്റേറ്റിൽ പോയി ലളിതഗാനത്തിനും ശാസ്ത്രീയ സംഗീതത്തിനും സെക്കൻഡ്. അങ്ങനെ പിന്നെ വന്ന പിന്നെ ഞാൻ മാതാര വിദ്യാർത്ഥി എത്തിയിരുന്നു അവിടുത്തെ. എന്നെ പിന്നെ ഫ്രീ ആയിട്ട് പഠിപ്പിച്ച് കസ്തൂരിയമ്മയുടെ ഒരു സൈഡില് വണ്ടിക്കകത്ത് എന്നെ കൊണ്ടുപോയി തിരിച്ചു വരുന്നു സ്കൂൾ സ്വാതന്ത്ര്യം. അപ്പൊ എന്നെ കാര്യ സമയത്ത് വിളിച്ച് കാണണമെന്നും പറഞ്ഞു. പെയിന്റ് അടിക്കാൻ പോയി, പറഞ്ഞു പിന്നെ പഠിക്കണ ഫീസ് കൊടുക്കും പെയിന്റ് അടിക്കാൻ പോണ. അങ്ങനെയാണ് ഞാൻ ശൂരനാട് ശിവശങ്കര പണിക്കർ എന്ന് പറഞ്ഞ എന്റെ ആശാന്റെ വീട്ടിൽ പെയിന്റ് അടിക്കാൻ പോയി. അന്നാണ് ഇവിടെ എന്ത് വിശേഷം നടക്കുന്നു. അപ്പൊ ആശാൻ അന്ന് ഈ വെട്ടിക്കോട്ടെ അമ്പലത്തിലെ ജോലിക്കാരനാണ്. അവിടെ സ്വകാര്യ സംഗീതവും പഞ്ചവാദ്യം ഒക്കെ അദ്ദേഹമാണ്. ഉച്ചയ്ക്ക് വന്നിട്ടുണ്ട് നമ്മളവിടെ, ഞങ്ങളൊരു കൂട്ടുകാരെല്ലാം അവിടെ പാട്ടുപാടി അവിടെ അങ്ങ് ആഘോഷമൊക്കെ അവിടെ പെയിന്റിങ്ങിന് പോയാല്. ഞാൻ എന്റെ പ്രദീപ് എന്ന് പറഞ്ഞു കൂട്ടുണ്ട്, അസാധ്യമായിട്ട് പാടും. ഞങ്ങളുണ്ടോടെ പാടിക്കൊണ്ട് പിന്നെ ആശാൻ വന്നിട്ട് ബാബുവേ സോപാന സംഗീതം പഠിച്ചപ്പോ പഠിച്ചാലും ഞങ്ങൾ പിന്നെ ആശാൻ പഠിക്കാമല്ലോ. അങ്ങനെ ആശാൻ ദക്ഷിണ കൊടുത്ത് അച്ഛൻ്റെ കുട്ടി സോപാന സംഗീതം ചെണ്ടൊക്കെ സാധനം ചെയ്തു തുടങ്ങി. അങ്ങനെ പഠിച്ചിട്ടുണ്ട്. അഷ്ടത്തേക്ക് പഠിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ മകൻ എന്താ കലപടത്ത് പഠിക്കും ശിവനാട് ഹരികുമാർ. ഇളവണ്ട് ഗിരീഷ്കുമാറാണ് ഞങ്ങൾക്ക് സാധനം ചെയ്യിക്കുന്നത്. അച്ഛനെ ഇടയ്ക്കൊന്ന് നോക്കും. അങ്ങനെ അച്ഛനോട് പറഞ്ഞു ബാബു ഇതുപോലെ വേലഞ്ചര ഒരു അമ്പലമുണ്ട് അവിടെ ഇങ്ങനെ സോപാന സംഗീതം ചെയ്യുന്നെന്ന് പറഞ്ഞു. ബാബൻ നമുക്കിനോടൊപ്പം നോക്കിയാലോ. ഞാൻ പിന്നെ അച്ഛനെ വരാന്ന് പറഞ്ഞു. ഏറ്റേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ രണ്ടു മാസം ഞങ്ങൾ ഗ്യാപ്പ് കണ്ടുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഞാൻ നാളെയാണ് പോകുന്നത്. ഡേറ്റ് നേരത്തെ പറഞ്ഞു. ഞാൻ വീട്ടിലൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞിട്ടില്ല സംഭവം. ഭയങ്കര പേടിയായി. ഞാൻ അവിടെ നിന്ന് മുങ്ങി. ഞാൻ വീട്ടിൽ നിന്ന് മുങ്ങിയിട്ട് അടുത്തൊരു എൻ്റെ ഈ പറഞ്ഞ പ്രദീപിന്റെ വീട്ടിൽ പോയി പാത്തിരുന്നേ. അച്ഛാ തിരക്കി അവിടെ എല്ലാം തിരക്കിയിട്ട് അവിടെ വന്നു. അവിടെ വന്നിട്ട് അച്ഛനത്ത് ഒത്തിരി വഴക്കുറച്ചു. അച്ഛനെ പറയില്ല അഹങ്കാരം കാണിക്കില്ല അഹങ്കാരം കാണിക്കില്ല. വീട്ടിൽ ചെന്ന് വീട്ടുകാർ പറഞ്ഞിട്ടില്ല. അച്ഛൻ വന്ന് വഴക്ക് പറഞ്ഞിട്ട് അപ്പം എന്നോട് ചോദിച്ചു എന്തോന്ന് ചോദിച്ചു. ഞങ്ങൾ അച്ഛനെനിക്ക് മുണ്ടില്ല അതുകൊണ്ട് അഹരം പറ്റേന്ന്. അപ്പം അച്ഛന് പോയിട്ട് ഈ ഒരു കെട്ട് മുണ്ടെടുത്തുണ്ട് ഒരു കെട്ട് മുണ്ട് എന്നെ വണ്ടി കത്തി ചെന്ന് വീട്ടിൽ ചെന്ന് പറഞ്ഞു എന്നെ കൊണ്ടുപോയെന്ന് പറഞ്ഞു. അങ്ങനെ ശിവനാട് ശിവശങ്കര പണിക്കര എന്ന ഒരു എന്താ പറയുന്നത് ഒരു വിപ്ലവകാരി ഉണ്ടാക്കിയതാണ് ബാബുനാരായണൻ എന്ന് പറഞ്ഞ കലാകാരനെ. അങ്ങനെ ചെറുത്തുന്നത്
6: ശരിക്കും ആ ഒരു നിമിഷം ഒന്ന് ലൈഫിൽ ഇനി എന്തൊക്കെ അച്ചീവ് ചെയ്തെന്ന് പറഞ്ഞാലും അല്ലെ ആ ഒരു കടന്നുപോയ നിമിഷങ്ങളൊന്നും ഒരിക്കലും നമുക്ക് മറക്കാൻ
7: സാധിക്കില്ല. അന്ന് അദ്ദേഹം പറയുന്നത് എനിക്ക് തന്ന ഒരു ഇതുണ്ടായി ബാബു നമ്മൾ എന്തെങ്കിലും ആയി അതായത് നമ്മൾ പഠിച്ചെന്ന് തോന്നില്ല ഞാൻ പഠിച്ചു അല്ലെങ്കിൽ എനിക്ക് അതിനകത്ത് കഴിവുള്ളവനായി എന്ന് തോന്നിയാൽ പിന്നെ അന്നോട് റിവേഴ്സ് ആയിരിക്കും എന്ന് പറഞ്ഞു. നമ്മളതിന് മേൽ കയറി പിന്നെ പിന്നെ ഇറങ്ങാനല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു ഉപദേശം കൂടെ തന്നെയാണ് ആ ജീവിതത്തിൽ നമുക്ക് ഇങ്ങനെ വലിയ
6: ഇപ്പോഴും ഓരോ വേദികളിലേക്ക് പോകുമ്പോഴും അല്ലെ ഓരോ നിമിഷവും അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ചേട്ടൻ ഓർമ്മിക്കുന്നുണ്ടെന്ന് ചേട്ടന്റെ വാക്കുകളിൽ നിന്ന് ചേട്ടന്റെ മുഖത്തിൽ നിന്ന് അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഈ ഒരു സംഗീതം ചേട്ടൻ അധികകാലം പഠിച്ചിട്ടില്ല എന്ന് പറയുന്നത് ദാരികന്റെ എന്നുള്ള പാട്ടാണ്. എനിക്ക് 20 വർഷം അല്ലേ
7: 20 വർഷമായി.
6: അപ്പൊ അതിന് മുമ്പേ ചേട്ടൻ പാട്ട് എഴുതുന്നുണ്ടോ അതിന് ശേഷമാണ് പാട്ട്
7: എഴുതിത്തുടങ്ങി?
6: ഞാൻ പണ്ട് ലീവ് ലെറ്റർ ഒക്കെ എഴുതി
7: കൊടുക്കാറുണ്ട്.
6: കവിത എഴുതി കൊടുത്ത് അവിടെ നിന്നാണ് തുടക്കം.
7: അത് തുടക്കം പറയാൻ പറ്റില്ല. നമുക്ക് അന്ന് ഇവര് പൈസ മേടിക്കണം നമുക്ക് വായി തോന്നി ഓതക്ക് പോയിട്ട് അവർക്ക് എന്റെ വലിയ കാര്യമായിരിക്കും. നമുക്ക് എന്തെങ്കിലും എഴുതി കൊടുക്കും.
6: ഒരു നിമിഷ കവിയാണ്, പെട്ടെന്ന് തന്നെ എഴുതും.
7: പെട്ടെന്ന് എഴുത്ത് വളരെ പെട്ടെന്നാണ്.
6: എങ്ങനെയാണ് വായനയൊക്കെ ഉണ്ടോ? എങ്ങനെയാണ് ഈ എഴുത്ത്
7: വായന? നമ്മുടെ വീക്കുന്ന സാധനം പത്രം കിട്ടിയാൽ ഈ പത്രം മൊത്തം എനിക്ക് വേണ്ടത് വേറെ ആരും വായിക്കുന്ന ഇഷ്ടമല്ല. അന്നെങ്കിൽ രണ്ടു മൂന്ന് പേര് വരത്തേക്ക് ഇരിക്കുന്നു പത്രം വായിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. മൊത്തം വായിച്ചിട്ട് പരസ്യം വരെ വായിച്ചിട്ട് കൊടുക്കത്തുള്ളൂ.
6: അങ്ങനെയൊക്കെ കേട്ടോ. അതുപോലെ ഈ പാട്ടുകളിലെ വരികൾ, ഈ ദാരികന്റെ ആ ഒരു പാട്ടുകളിലെ വരികളൊക്കെ തന്നെയും നമ്മളെ വല്ലാതെ അട്രാക്ട് ചെയ്യുന്ന വരികളാണ്. എങ്ങനെയാണ് ഈ വാക്കുകളൊക്കെ ഇങ്ങനെ മനസ്സിൽ നിന്ന് അത് ഒഴുകി ഇങ്ങനെ വരുന്നതാണോ?
7: അതെങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ കളവെഴുത്ത് പാട്ട്, തോറ്റം പാട്ട് ഇങ്ങനെയുള്ള ഈ പ്രാകൃത കലകളുണ്ടല്ലോ, അതിനെനിക്ക് കേൾക്കുന്നത് ഭയങ്കര
6: ഹരവാണ്.
7: അതിനകത്ത് പല പദങ്ങളും ഞാൻ അതിനകത്തിൽ ചകഞ്ഞെടുക്കുന്നത്. പുതിയതൊക്കെ നമ്മൾ ഇനി ഒത്തിരി ഒത്തിരി എഴുതിയിട്ടുണ്ട്. 2000 പാട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്, സിനിമാ പാട്ട് ഉൾപ്പെടെ.
6: നാടൻ
7: പാട്ടായാലും ഇന്നല്ല ദേശഭക്തിയാണ്, പിന്നെ ഗ്രൂപ്പ് സോങ്, ലളിത ഗാനങ്ങള്, ഭരതനാട്യ പദങ്ങള്, മോഹിനിയാട്ട പദങ്ങള്, അങ്ങനെ കുറേ എന്തൊക്കെയുണ്ടോ പരിപാടിയായിട്ടെല്ലാം എഴുതിയിട്ടുണ്ട്.
6: ഞാൻ കൈവെക്കാത്ത മേഖല ഒന്നുമില്ല. അപ്പൊ ചേട്ടൻ പറയണ്ടായി, ചേട്ടൻ ഒരു സിനിമാ പാട്ടിന്റെ കാര്യം പറയണ്ടായി. എന്താണ് സിനിമാ പാട്ട്, എങ്ങനെയാണ് സിനിമയിലേക്ക് പാട്ട് എഴുതാൻ അവസരം കിട്ടിയത്?
7: ഞാൻ ആദ്യമായിട്ട് എഴുതിയൊരു അരുൺരാജ് പുത്രൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ സിനിമയില് ഒരു പാട്ട് ഞാൻ തന്നെ എഴുതി, ഞാൻ തന്നെ മ്യൂസിക് ചെയ്ത്. ആരോ പറഞ്ഞു നീ എന്റെ ഇതെന്ന്, പിള്ളാരം കല്ലേ നീ എന്റെ ഇത്. എംജി സാറാണ് പാടിക്കുന്നത്, മനോഹരായ പാട്ടാ. അത് ഗംഭീരട്ട് അദ്ദേഹം പാടിത്തന്നു. പിന്നെ പിന്നെ അദ്ദേഹം തന്നെ ഒരു ഉയിരുവെക്കും വരെ തമിഴ് സിനിമയില് പാടിയിട്ടുണ്ട്.
6: ചേട്ടനിപ്പോ പരിഗണന എഴുതിയ പാട്ടുണ്ടല്ലോ, ആ പാട്ട്
7: നാലുപേരെ ഒന്ന് പാടാം.

0: കവിതകൾക്കായാലും സോപാൻ സംഗീതത്തിലെ പ്രണയം കൂടെ നിൽക്കുന്നത്
1: പ്രണയിച്ചുള്ള വിവാഹമായിരുന്നു.
0: അല്ലല്ല, അത് ഞാൻ തീരുമാനം എടുത്തു. അങ്ങനെ പ്രണയത്തിൽ കല്യാണം കഴിക്കത്തില്ല.
1: അല്ല,
0: എനിക്ക് നമുക്ക് നമ്മുടെ സൗന്ദര്യത്തെ വലിയ വിശ്വാസമായതുകൊണ്ട് സ്കൂളിൽ പോലും ഞാൻ പറയാനായിരുന്നല്ലോ. നമുക്ക് എന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആർക്കൊന്നും അറിയത്തില്ല. പക്ഷെ ഇപ്പഴും എന്റെ കൂട്ടുകാരെല്ലാം വിളിച്ചിട്ട് എന്താ ഞങ്ങളുടെ അഭിമാനമാണെന്ന് പറഞ്ഞ അവര് വിളിക്കും. എല്ലാരും വിളിക്കാറുണ്ട് എന്റെ
1: കൂട്ടുകാർ
0: മൊത്തം. അന്ന് അന്ന് നമുക്ക് ഈ പറഞ്ഞ ദാരിദ്ര്യത്തിന്റെ കഥ പറഞ്ഞല്ലോ, നമുക്ക് അന്ന് ഈ ഇത്തിരി കുറവൂടെ നിൽക്കുന്ന ആയതുകൊണ്ട് നമുക്ക് പല മേഖലകളിലും എത്തിപ്പെടാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. നമ്മള് പലപ്പോഴും സ്കൂളിൽ പോകാതിരിക്കാനാണ് നോക്കുന്നത്. ഞാനൊരു കൂട്ടുകാരൻ അനിൽ എന്ന് പറഞ്ഞു, ഞങ്ങൾ ഉണ്ടോ സ്കൂളിൽ പോകാൻ. അദ്ദേഹം ഇപ്പം അറിയപ്പെടുന്ന ചിത്രകാരനാണ്. ഞങ്ങളുണ്ട് സ്കൂളിൽ പോകാതിരിക്കും, എങ്ങനെ പോകാതിരിക്കാം. മഴയെന്ന് കണ്ടെങ്കിൽ ഞങ്ങൾ മഴ ആസ്വദിക്കുക എന്നുള്ളത്. ഞങ്ങൾ ഞങ്ങളുടെ വീടിന്റെ വരത്തെയും അന്ന് മണ്ണ് കുഴച്ചിട്ട് കട്ട ഉണ്ടാക്കിയിട്ട് സിനിമ തിയേറ്റർ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ബൾബൊക്കെ വെച്ച് വെള്ളം ഒഴിച്ചിട്ട് ഫിലിമ കാണിച്ച് ഞങ്ങള് സിനിമ തിയേറ്റർ കൊണ്ടൊക്കെ കൊടുത്തില്ല.
1: അപ്പോ ചേട്ടനിപ്പോ പ്രണയത്തെ കുറിച്ച് പറഞ്ഞു. ഫാമിലി വീട്ടിൽ ആരൊക്കെ?
0: ഇട്ട് രണ്ടു മോളുമാര്. മൂത്താള് അനക പ്ലസ് ടു പഠിക്കുന്നു, ഇളയാള് അനുജ എട്ടാം ക്ലാസ്സില്, വൈഫ് ബിന്ദു
1: വീട്ടിലാണ്. അപ്പൊ ഇവരെല്ലാവരും ഒരുപാട് സപ്പോർട്ട് ആയിരിക്കും. മക്കളൊക്കെ പാട്ട് പാടുമോ?
0: ഒരാള് പാടും, ഒരാൾ
1: എഴുതും.
0: പോയി പ്രൈസ് വാങ്ങിക്കാറുണ്ട്. അതായത് സബ് ജില്ലാ കലോത്സവത്തിന് ജില്ല, അതായത് യു പി ക്ക് സബ് ജില്ല വരെ ഉള്ളു, ജില്ല വരെ ഉള്ളു, എൽ പി ക്ക് സബ് ജില്ല വരെ. അവിടെ എല്ലാവരും ഒന്നാം സ്ഥാനം മേടിച്ചിട്ടുള്ളവരാ ഗ്രൂപ്പ് സോങ്ങിനെ പോയിട്ട്. ഇനിയിപ്പം ഹൈസ്കൂളിലായിട്ടുണ്ട്, ഇനി ഒരു സീറ്റ് കൊണ്ടുപോകണം.
1: തീർച്ചയായിട്ടും എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ. എങ്ങനെയാണ് ചേട്ടന്റെ ഇപ്പോ സോപാന സംഗീതത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, ആ സോപാന സംഗീതത്തിലേക്ക് എത്തിപ്പെട്ട കാര്യവും പറഞ്ഞു. വീട്ടിൽ ആരെങ്കിലും ഒക്കെ പാട്ട് പാടും ഇതുപോലെ?
0: ഞങ്ങളുടെ വീട്ടിലും പാട്ടില്ല, ഞങ്ങളുടെ അയൽത്തേക്കും പോലും ഇല്ല പാട്ടാണ്.
1: എങ്കിലും ആ വാർഡിൽ ആകെയുള്ളൊരു പാട്ടുകാരനാണ്. ഓക്കേ, ഇപ്പോ ഈ സോപാന സംഗീതം മാത്രമല്ലാതെ ഇപ്പൊ തമിഴ് പാട്ടിന്റെ കാര്യം ചേട്ടൻ പറഞ്ഞു. മലയാളത്തില് പാട്ട് എഴുതിയിട്ടുണ്ട്, അതിന് മ്യൂസിക് നൽകിയിട്ടുണ്ട് സിനിമയിലേക്ക്. തമിഴിലൊരു പാട്ട് പാടിയിട്ടുണ്ട് പറഞ്ഞു, അത് എങ്ങനെയാണ്?
0: അത് ഞാനത് മ്യൂസിക് ചെയ്തായിരുന്നു. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞില്ലേ വലിയ പാട്ടുകാരല്ലെന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് ഈ കേൾക്കാത്ത വോയിസ് ആയി പറഞ്ഞു ഇഷ്ടമാണ്. അപ്പൊ അവര് പറഞ്ഞു ആ വോയിസ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പാടിയത്. അതിങ്ങനെ തെങ്ക

കൂറവാ ഫീമെയില് രാസാ ഉണ്ണത്ത മനസ് തേടത് ലൈസാ പൂ പോല പറക്കത്തോണത് അടയെന്നോട മാമ ദിനന്നു.

0: മലയാളം പാടിയതിനേക്കാളും തമിഴാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. കറക്റ്റ് ആ ഒരു എന്താ പറയുന്നത്, കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ഒക്കെ പോലെ കറക്റ്റ് ആയിട്ട് നന്നായിട്ട് തന്നെ പാടുന്നുണ്ട് കേട്ടോ ചേട്ടാ.
1: മലയാളത്തിനെ പാട്ടുണ്ട്,
0: മലയാളത്തില്
1: പാടിയിട്ടുണ്ട്,
0: മലയാളത്തില് പാടിയിട്ടുണ്ട്.
1: സിനിമ കേത്തില്
0: ആ പാട്ട് പാടാം നമുക്ക്.
1: ആ പാട്ടിന്റെ കാര്യം രസം, നമ്മൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു
0: പാട്ടായിപ്പോ
1: അത്. ഇന്നലെ പ്രസിദ്ധമായ കുടിയന്മാരുടെ ദേശീയ ഗാനമാണ് പാട്ട്. ഇതുപോലൊരു സാധനമുണ്ടോ

0: ഞാനും
1: ഒരു കാസറ്റായിട്ട് ആദ്യം ചെയ്തു ചുമല്ല പിന്നെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പൊ അത് ഞാനും മത്തേടെ പാട്ടിരിക്കുന്നത്. അപ്പൊ സിനിമയിൽ വന്നപ്പോ എന്റെ വോയിസ് മാത്രമേ എടുത്തുള്ളൂ.
0: പക്ഷേ ചേട്ടൻ അപ്പൊ ഒരു സംഭവം തന്നെയാണ്. നമ്മളെല്ലാവരും ഈ എന്താ പറയുക, ദാരികന്റെ ആ ഒരു പാട്ടിലൂടെയാണ് ചേട്ടനെ അറിയുന്നത്. പക്ഷെ അതിനുമൊക്കെ ആഴത്തിൽ എന്തൊക്കെയോ ഭയങ്കര സംഭവം തന്നെയാണ് ചേട്ടന്.
1: ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലെ ഈ കവികൾക്ക് എല്ലാവരും ആദരവ് വെച്ചു. അപ്പൊ എന്നെ മാത്രം വിളിച്ചില്ല. മ്യൂസിക് ഡയറക്ടർ അറിയപ്പെടുന്നത്. ഞാൻ മ്യൂസിക് ഡയറക്ടർ അല്ലെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ സംഗീതജ്ഞനല്ല. പിന്നെ ഈ നമ്മുടെ കൂട്ടുകാരുടെ സമ്മർദ്ദം കൊണ്ട് അവർക്ക് എന്തോ ഞാൻ ചെയ്യുന്ന മ്യൂസിക് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും. അവര് നീ ചെയ്താമെന്ന് പറഞ്ഞ എന്നെ കൂടെ ചെയ്യും കേട്ടോ. അല്ല നമ്മുടെ ചെയ്ത പാട്ടുകൾ ചിലർ വിളിച്ച് നീ ചെയ്ത പാട്ടല്ലേ നിങ്ങൾ വിളിച്ചു ചോദിക്കാറുണ്ട്. അപ്പൊ ഇത് വെച്ചപ്പോഴും അവിടെ നമ്മുടെ ഒരു വേണുകാല ഗ്രൂപ്പ് സാറുണ്ട്. അതേപോലെ എല്ലാം നമ്മുടെ ബാബുനാഥൻ നല്ല എഴുത്ത് തന്നെ. ഓ സാറിന് അദ്ദേഹം എഴുതുമോ? സംഗീതജ്ഞനല്ലേ, സോപാന സംഗീതം ചെയ്യുന്നതല്ല. അല്ല നിങ്ങൾ അദ്ദേഹത്തെ അറിയാത്തോണ്ട്. അങ്ങനെ ആ വേദിയിൽ പോയപ്പോഴും ഞങ്ങളുടെ നാട്ടുകാർ പോലും ഞാൻ എഴുത്തുകാരെ. അപ്പൊ നമ്മുടെ കവിത പാടുണ്ടായോ? കവിയാണെന്ന് പറയുമ്പോ നമ്മുടെ കവിത പാടും. ഞാൻ ഇത്ര കവിത എഴുതിട്ടുണ്ട്
0: കേട്ടോ. ചേട്ടനെ എഴുതാത്ത എന്തെങ്കിലും അല്ലെങ്കിൽ ചെയ്യാത്ത കാര്യം എന്തെങ്കിലും ഉണ്ടോ?

0: കുട്ടി.
1: പാടുമ്പോ ഇങ്ങനെ കേട്ടിരിക്കാൻ ഒരു പ്രത്യേക രസമാണ്, ഒരു പ്രത്യേക സുഖമാണ്. കാരണം ഞാൻ പറയില്ലേ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഈ വരികളുടെ ഒരു ഭംഗി, ആ വാക്കുകളുടെ ഒരു ഭംഗി, എനിക്ക് തോന്നുന്നു അത് ചെണ്ട ഒരു സ്പെഷ്യൽ ആണെന്ന് തോന്നുന്നു.
0: അതെ, നമ്മളെ ഞാൻ ഈ വലിയ ഈ സാഹിത്യത്തിനൊന്നും പ്രാധാന്യം കൊടുക്കാറില്ല. നമ്മുടെ ജീവിതത്തിൽ അനുഭവ സമ്പത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ മഴ നനഞ്ഞവനെ മഴയെ കുറിച്ച് കറക്റ്റ് എഴുതാൻ പറ്റത്തുള്ളു പറഞ്ഞിട്ടുണ്ട്. ഈ ഓലക്കൂടിലൊക്കെ നമ്മളൊക്കെ പറഞ്ഞ് ദാരിദ്ര്യം പറയുന്ന വിചാരിച്ചത്, അതെ, ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ ഞങ്ങൾ ഈ ഓലപ്പരിക്കകത്ത് വെള്ളം വീഴുന്ന പാത്രമൊക്കെ കഴിച്ച് കിടന്ന് തിരിഞ്ഞു മതി കിടന്ന് ഉറങ്ങിട്ട് കൂടുതലുള്ളു. അപ്പൊ നമുക്ക് ഇതിന്റെ നോവും അറിയാം, സുഖവും അറിയാം മഴയുടെ. നമ്മുടെ മഴ ശരിക്കും അനുഭവിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് പറഞ്ഞിട്ടില്ലേ, ഈ മുത്തുച്ചിപ്പിയുടെ അസഹ്യമായ വേദന ഉളവാക്കുന്ന അകക്കണ്ടീരന്റെ കരരൂപമാണ് മുത്തെന്ന് പറയത്തില്ലേ. അത്രയും വേദന എടുക്കുന്നുണ്ട് ആ സാധനത്ത് തിളങ്ങുന്ന തന്നെ തിരുമുത്ത് അങ്ങനെ വരുന്നത്. അതുകൊണ്ട് നമുക്കിത് അതുകൊണ്ടെല്ലാം ഞാൻ അനുഭവ സമ്പത്തിന് കൂടുതൽ എഴുതാറുണ്ട്. ഈ വാക്കുകൾ വലിയ ആവശ്യമില്ലാത്ത വാക്കുകളൊന്നും കുത്തിക്കേറ്റാറില്ല. ഒരു സാധാരണക്കാരൻ എങ്ങനെ മനസ്സിലാവും, അങ്ങനെയാണ്. അതുകൊണ്ടല്ലേ മഴ

0: പോലും പ്രവാസികളൊക്കെ എന്നെ ഒത്തിരി വിളിച്ചു പറയാം, അവിടെ നിന്ന് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല.
1: അപ്പൊ ചേട്ടൻ എഴുതിയ കവിതയുടെ കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇത് കൂടാതെ ചേട്ടൻ എത്രത്തോളം പാട്ടുകൾക്ക് സംഗീതം നൽകിയിട്ടുണ്ട്?
0: ഒരു 400 പാട്ടുകൾ സംഗീതം
1: ചെയ്തിട്ടുണ്ട്. സിനിമയിൽ അടക്കം ആണോ? അത് മലയാളത്തിൽ മാത്രമാണോ അതോ?
0: അല്ല, മലയാളം, ഹിന്ദി
1: ചെയ്തിട്ടുണ്ട്.
0: ഹിന്ദിയിലും ചെയ്തിട്ടുണ്ട്. ഡയറക്ടർ ചെയ്യുന്നത് മലയാളത്തില് ഒരു പാട്ട് ചെയ്യുന്നുണ്ട്. മലയാളത്തിൽ ഒരു ഫിലിം, രണ്ട് പാട്ട്. അത് ഈ സരസ്വതി ഫിലിംസിന്റെ അതിന്റെ ബാനറല്ല, അത് പിന്നെ മധുകായ കൃഷ്ണൻ പറഞ്ഞ പുള്ളി സംവിധാനം ചെയ്തിരിക്കുന്നത്, മധു സാറ്. പിന്നെ അതുപോലെ ബിജോയ് കൊല്ലമാണ് നിർമ്മാണം അതിന്റെ. ഉടനെ ഇറങ്ങാൻ പറ്റിയ സെൻസറിംഗ് എല്ലാം കഴിഞ്ഞു, ഉടനെ ഇറങ്ങുന്നുണ്ട്. മലയാളത്തിൽ പേറ്റെടുത്ത് ഇറങ്ങാൻ പോകുന്നത് താമസമുണ്ട്.
1: ആ ഒരു മൂവിയിലേക്കുള്ളൊരു എൻട്രി എങ്ങനെയാണ്, ഒരു ക്ഷണം എങ്ങനെയായിരുന്നു?
0: അത് ഞാൻ പറഞ്ഞില്ല, ഈ ആരോ പറഞ്ഞു എന്നുള്ള പാട്ട് പുള്ളി കേട്ടിട്ടാണ് എന്നെ തിരക്കിടുന്നത്. വിളിച്ചത് അതിനകത്ത് തന്നെ ഈ പറഞ്ഞ പോലെ കല്യാണപ്പെട്ട അന്നെ അറിയാലോ, ജില്ലൻ ജില്ലയിലൊക്കെ പാടി അടങ്ങാറ്റ് അദ്ദേഹങ്ങളുടെ പാട്ടുകൾ ജുഗ്നൂരൊക്കെ പാടി അദ്ദേഹത്തിന്. ഇതിനകത്തിൽ പാട്ടെന്ന് പറയുന്നത് പൂവമ്പൻ അമ്പയ്യാനുന്നമ്പയും, പൂവമ്പൻ അമ്പയ്യാനുന്ന

അങ്ങനെ നന്ദറിന്റെ തന്നെ അവരെ പത്തേക്കർ എന്ന ബാൻഡിന്റെ പേര് എൻവർസാദത്തിന്റെ അവരുടെ മെയിൻ പാട്ട് ഞാൻ നടൻ പാട്ട് വേണ്ടി ചെയ്ത സാധനം അദ്ദേഹം പാടിയിരിക്കുന്നത് അദ്ദേഹം അവരുടെ ബാൻഡിന്റെ പാട്ടാക്കി. പാറക്കട വീലപ്പെണ്ണേ ഏതൊക്കെ ചായക്കടയിലപ്പെണ്ണേ, പാറക്കട വീലപ്പെണ്ണേ ഏതൊക്കെ ചായക്കടയിലപ്പെണ്ണേ, പാലപ്പൊന്ത എന്റെ പൊന്നേ ഘട്ടം കാപ്പിയാലത്തന്റെ കണ്ണേ.

0: ശിവം വേണം പള്ളിക്കേലപ്പൂ ഉന്തോ തല്ലോ ഒന്നോടുന്തിയ പള്ളിക്കേലത്ത പള്ളിക്ക് ഇങ്ങനെ ഉണ്ട്. അല്ലാതെ ഇതിന്റെ വായത്താരികളാ പള്ളിക്ക് പോണേ പകലെ പോണെന്ന്. അതിന്റെ ബാക്കി നമ്മൾ ചൂട് കുറച്ച് കുറെ വരികളൊക്കെ ചേർത്ത്.
1: അപ്പോ ഇങ്ങനെ കൊറേ പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മള് തുടങ്ങിയത് തന്നെ ഈ നന്ദഗോവിന്ദ ഭജൻസിന്റെ ആ ഒരു പാട്ടിലൂടെ തന്നെയാണ് ചേട്ടന് എല്ലാവരിലേക്ക്, ചേട്ടന്റെ പാട്ടും ചേട്ടനും കുറച്ചുകൂടി ജനങ്ങളിലേക്ക്, ആ ഒരു നാടിന്റെ ചുറ്റുവട്ട ആ നാട്ടിൻപുറം വിട്ട് കുറച്ചും കൂടി വൈഡായിട്ട് അല്ലെ ഇത്രയും ഒരു ഇടങ്ങളിലേക്ക് ചേട്ടൻ എത്തിപ്പെട്ടത്. അവരുമായിട്ട് പിന്നീട് എന്തെങ്കിലും പ്രോജക്ട്സിന് ചേട്ടൻ കൈ കൊടുത്തിട്ടുണ്ടോ?
0: ഞങ്ങള് കുറെ ചേർന്ന് നന്ദഗോവിന്ദോട് ചേർന്നിട്ട് പ്രോജക്ട് ചെയ്യണം ചേട്ടാ പറഞ്ഞിട്ടുണ്ട്. ചില ആൾക്കാരെ സംസാരിച്ച് വെച്ചിട്ടുണ്ട്, താമസം അദ്ദേഹം നല്ലോട്ട് എത്തുന്നുണ്ട്, അപ്പൊ നമുക്ക് ഇരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ഇപ്പൊ ടാസ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഒരു പഠിച്ച് പാടിയില്ല. സ്വാഭാവിക അപൂർവ ആൾക്കാർ മാത്രം പാടിയിട്ടുള്ളതാണ്. അതിന് ഈ പ്രാസം വെച്ചൊരു പാട്ട് ചെയ്തായിരുന്നു, ദ്വിതീയക്ഷര പ്രാസം തുടങ്ങിയിട്ട് പിന്നെ പദപ്രാസമായി, ചില പദങ്ങളിൽ ഒരുപോലെ തോന്നുന്നു പദപ്രാസം പോലെ തോന്നും, അല്ലെങ്കിൽ ദ്വിതീയക്ഷര പ്രാസം, അതായത് തക്കിട്ട തക്ക് ഇത് തക്കിട്ട തക്കിട്ട തക്ക തക്കിട്ട തക്കിട്ട തക്ക തക്ക ഇങ്ങനത്തെ ആളത്തിലാണ് പാട്ട് എഴുതിയിരിക്കുന്നത്. ഞാൻ എഴുതി ചില പാട്ടാണ് പാട്ടിരിക്കുന്നത്. ഞാനും ചൂനാട് ഹരികുമാറും ശ്യാമൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പാട്ട് അതൊന്ന് പാടി കേൾക്കുക ചേട്ടാ, മറ്റേ പഠിച്ചില്ലേ.
1: അല്ല, നമ്മൾ പിന്നീട് അവർ പാടുമ്പോൾ കേൾക്കുമ്പോൾ അറിയാമല്ലോ ഇത് അന്നത്തെ ടാസ്ക് ആണ് എന്ന് നമുക്ക്
0: മനസ്സിലാവും. അതെ, ആ പാട്ട് കളിയിക്കശ്ശേൽ എന്ന് പറഞ്ഞ അടുത്തൊരു അമ്പലമുണ്ട്, കളിയിക്കശ്ശേൽ അവിടെ അമ്പലത്തിന് വേണ്ടി ചെയ്ത പാട്ടാണ്. അവിടെ കിരൺ എന്ന് പറഞ്ഞത് അദ്ദേഹമാണ് നമ്മൾ ചെയ്ത് പാട്ട് ഇങ്ങനെയാണ്.

0: ಸಕಡನ ಗಮನ ತನ ತನಿಮ ತದನು ನಮ ತನರಗಿದೆ ಶಮನ ಶಮನ ಶಿವ ತನಯ ಭುವನ ಜನ ದುರಿತ ಶಮನ ಪರಿಪಾಲಯ ಮಾಟ.
1: ഇത് കൊള്ളാട്ടോ, ഇത് ശരിക്കും ഒരു ടാസ്ക് തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പറഞ്ഞതുപോലെ പ്രാസം പ്രാസം ഒപ്പിച്ച് പാടുക എന്ന് പറയുന്നത് ഒരിച്ചിരി ടാസ്ക്കാണ്.
0: അത് ഒന്ന് പാടാൻ പ്രയാസം, കുട്ടി പാടുന്ന അവസ്ഥ
1: ശരിയാണ്.
0: അതുകൊണ്ടായിരുന്നു എനിക്ക് സ്വകാര്യത്തിൽ അധികാരത്തിൽ പാടിയിട്ടില്ല. ഞങ്ങൾ രണ്ടു മൂന്നോ പേര്, ഞാൻ ഹരികുമാർ, ഹരികുമാറിന്റെ അനിയൻ ഗിരീഷ് കുമാർ.
1: സോപാന സംഗീതത്തിൽ തന്നെ ഒരുപാട് പാട്ടുകളുണ്ട് അല്ലേ?
0: ഒരു 80 പാട്ട്, 80 കൂടുതലുണ്ടെന്ന് ദശാവതാരം കീർത്തനങ്ങൾ ചെയ്തു വെച്ചിരിക്കുക. ഒരു സാധാരണ ഈ ദശാവതാരം അല്ലാതെ ഒരെണ്ണത്തില് 10 പാട്ട് എഴുതിച്ചിരിക്കുക. അതിനകത്ത് ഈ ദാരികന്റെ കൂട്ടം തന്നെ ഈ നരസിംഹത്തിന്റെ ഒരു പാട്ടുണ്ട്, അതേ റേഞ്ച് നിൽക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ പുറത്ത് വന്നിട്ടില്ല സാധനം. അത് ഈ ദാരികന്റെ അതേ റേഞ്ച് നിൽക്കുന്ന ഒരു പാട്ടാണ്. പദങ്ങൾ കൊണ്ട് തന്നെ ഞാൻ പഠിക്കുകയായിരിക്കും.

0: എത്ര മനോഹരമാണ് ശരിക്കും ഇങ്ങനെ കേട്ട് കേട്ടിരുന്നു കഴിഞ്ഞാൽ പറയാനായിട്ട് കേൾക്കാനായിട്ട് പാട്ട് ഒരുപാട് പാട്ടുകളുമുണ്ട്, ഇതിനു പിന്നിൽ ഒരുപാട് കഥകളുണ്ട് അല്ലേ ചേട്ടാ?
1: ഒരേ പാട്ടും ഇവിടെ എസ് കെ സിനിഹോം എന്ന് പറഞ്ഞാൽ ഒച്ചറലി ഒരു സജ്ജീകരണം ഉണ്ടായിരുന്നു എസ് കെ സിനിഹോം. അദ്ദേഹത്തിന് അടുത്ത് ഞാൻ കുറെ പാട്ട് എഴുതിയിട്ടുണ്ട്. എന്റെ ഒച്ചറ ഒരു 100 പാട്ടാണ് തോന്നുന്നു പുള്ളി എഴുതിയിട്ടുണ്ട്. അവിടെ സോപാന സംഗീതം ഉണ്ട്, ഞാൻ ഹരികൂടെ പഠിക്കുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ജോലി എന്ന് വെച്ചാൽ നമ്മള് സ്ഥിരം എഴുത്താ, ചിലപ്പോൾ ഒരു 10 പാട്ടൊക്കെ ഒരുമിച്ച് ഞാൻ എഴുതിയിരിക്കുന്നത്. നമ്മുടെ പ്രോഗ്രാം പുള്ളി വിളിക്കും, മോനെ അവിടെ പാടാനാണ് നിൽക്കുന്നത്, എങ്ങനെയാണ് പാട്ട് എഴുതിയിട്ട്? ഇപ്പൊ നമ്മള് വണ്ടി ഇരുന്ന് അവിടെ സീർത്തവറോ എന്തോ ഒരു എടുത്തോ അവിടെ നിന്നുണ്ട് എഴുതി കൊടുക്കുന്നു. അന്നേരം പുള്ളി ആയത്തവരെയൊക്കെ പുള്ളി അന്ന് എന്താ കവറടിക്കുമായിരുന്നു. പുള്ളി നേരെ ഓം നമശിവായ, അല്ലെങ്കിൽ ശംഭോ മഹാദേവ, ഹരനെ ശരണം, ഇവിടെ പാട്ടിന്റെ ഫസ്റ്റ് വരെ ഇങ്ങനെ അടിയാണ്ട് നീ അവിടെ നിന്ന് തുടങ്ങി. പിന്നെ ഈ പലപ്പോഴും ഞാൻ ഈ പാട്ട് എഴുതി വെച്ചെടുക്കും, മറന്നു സ്റ്റുഡിയോ പോകുമ്പോൾ എഴുതി വിട്ടാൻ പോകും പാടിക്കാൻ നേരം. പിന്നെ അവിടെ നിന്ന് പക്ഷെ അത് നല്ല ഭയങ്കര എക്സ്പീരിയൻസ് ആയ സംഭവം കേട്ടോ. അങ്ങനെ എഴുതാതെ പോലും ഞാൻ പാട്ട്
0: പഠിച്ചിട്ടുണ്ട്,
1: സ്റ്റുഡിയോ ആളിനെ കേട്ടിട്ട് പറഞ്ഞു കൊടുത്ത് പാടിച്ചിട്ടുണ്ട്
0: പാട്ടുകൾ.
1: അങ്ങനെ അവരേട്ടാ ആ പാട്ട് ചെയ്ത കണ്ണനമുണ്ണി കണ്ണനമുണ്ണി കണ്ണിറയെ കണ്ടു തൊഴാമെന്റെ പൊന്നുണ്ണി.
0: ചേട്ടൻ ഇത്രയും പാട്ട് എഴുതിയതിനകത്ത് ചേട്ടന് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു പാട്ടേതാണ്?
1: ഇഷ്ടമായിട്ട് കുറെ പാട്ടുണ്ട്, എനിക്ക് ഈ സ്വഭാവത്തിൽ പാടുന്ന പാട്ടുകളാണ്. ലാഭത്തിന് മാത്രം ലളിത ഇതൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. എങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് പാടുന്ന ഇഷ്ടപ്പെടുത്തില്ല, മരണത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന പാട്ടുകളെ. എന്റെ പുസ്തകത്തിന് പോലും പേരിട്ട് ഞാൻ ആദരാഞ്ജലികൾ പൂക്കുന്ന പൂക്കൾ ഇറങ്ങിയില്ല. അത് എന്റെ കവിത എല്ലാം വന്നെങ്കിൽ ആ മരണത്തിൽ വന്നിരിക്കുന്നത്
0: ശരിക്കൊരു പരമമായ സത്യമാണല്ലോ, ജീവിതത്തിൽ നമ്മൾ നേരിടേണ്ട ഒരു സത്യമാണല്ലോ. അപ്പൊ ആ ഒരു പാട്ട് ചേട്ടന് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് എപ്പോഴും ഉള്ള ഒരു
1: പാട്ടേതാണ്? ഓണം വരുന്നുണ്ട് പെണ്ണ എന്നൊക്കെ പറയുന്ന കഥകളൊക്കെ ഉണ്ട്, പലർക്ക് ഇഷ്ടപ്പെട്ട പല പാട്ടുകൾ, ഓരോരുത്തർക്ക് അവരുടെ ഇഷ്ടം നമ്മുടെ ഇഷ്ടമായി തീരുന്നത്. ഓണം വരുന്നുണ്ട് പെണ്ണയുണ്ട് കുറെ ഉണ്ട്. ഇനി എത്ര

0: സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ? ഇനി പേടി വേണ്ട, ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഫിറ്റ്നസ് നേടാം. അതെ, കേരളത്തിൽ ആദ്യമായി ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക് വിഭാഗം ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് 2:30 സിനിമാ താരം ശ്രീ നരേൻ നിർവഹിക്കുന്നു.
1: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ചെങ്ങന്നൂർ.
2: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ KG മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
3: എയർ കണ്ടീഷൻ KG വിങ്ങിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ KG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
2: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
4: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
5: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻജി മാളിൽ തുടങ്ങാൻ പോകുന്നു.
4: അപ്പൊ പഴയ ചോയ്സോ?
5: വിലക്കുറവിൽ 1st നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
4: എച്ചാൻജി മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
5: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
4: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
5: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
4: എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജയ മാളിൽ പോകും പോകും പോകും.
5: താൻ ഒറ്റയ്ക്ക് പോവോ?
4: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം May 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
6: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരെ പാർഡൻസ്, ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
7: ഇത്രയും നേരം കേട്ട പാട്ട് പോലെ അല്ലാട്ടോ, എന്താ വല്ലാതെ വിഷമിപ്പിച്ച ഈ ഒരു പാട്ട്.
8: ഭക്തിയുടെ ഈ ഗതകളുടെ ഇപ്പം അത് വളരെ കഠിനമായിട്ട് ഒരു ഭയങ്കര ഒരു ആവേശപൂരിതല്ലേ, വളരെ സൈലന്റ് ആയിട്ട് മധുരകളി നേരിട്ട് കാണാവുന്ന ഒരു പാട്ടുണ്ട്.
7: നമ്മളെപ്പോഴും
8: പക്ഷേ ഈ ഘോര രൂപം എന്ന് വെച്ചാൽ നമ്മളെ വേറെ രൂപത്തിൽ നമ്മൾ കൊണ്ടത് പാട്ടുണ്ട്.

0: ഏത് സമയം ഇങ്ങനെ ആ ഒരു ഭക്തി വായത്തിൽ ഇങ്ങനെ ഒരു ഫീല്.
1: ധാരികന്റെ
0: കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ളൊരു
1: പാട്ടാണ്,
0: കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ടുള്ളൊരു പാട്ടാണ്, കുറച്ചുകൂടി സോഫ്റ്റ്.
1: എന്താ നമുക്ക് തൊഴാൻ വന്ന് നിൽക്കുന്ന സമയത്ത് ഭക്തനെ അല്ല ദൈവത്തിന്റെ ഭക്തന് ഇടയ്ക്ക് നിൽക്കുന്ന ആളാണ്, അവരെ ഭക്തരെ ദൈവത്തിനോട് അടുപ്പിക്കുന്നുള്ളതാണ്. അവിടെ നമ്മൾ വെള്ളം വെക്കുമ്പോഴേ അതുകൊണ്ട് ഞാൻ അന്നോട്ട് പാടായിരുന്നു. ഇതിപ്പോ ദിവസം രാവിലെ പാടേണ്ട അവസ്ഥ വന്നേ ഉദരത്തെ മൊത്തം ഫസ്റ്റിലെ കഥ ആയിരുന്നു പാടാൻ പറഞ്ഞത്. നമ്മൾ ലാസ്റ്റ് പാടാൻ വെക്കുന്ന പാട്ടാണ്.

0: ഒത്തിരി പാട്ടുണ്ട്,
1: ഒരുപാട് പാട്ടുണ്ട്. അപ്പൊ ചേട്ടൻ ഇത്രയും പാട്ട് എഴുതി ലൈഫിൽ ഒരുപാട് പല ഘട്ടങ്ങളിലൂടെ കടന്ന് ഇപ്പൊ ഈ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുന്നു. അപ്പൊ ഇത്രയും ലൈഫിനിടയ്ക്ക് ചേട്ടന് കിട്ടിയ ഒരു അംഗീകാരം, മറക്കാനാവാത്തൊരു അംഗീകാരം എന്താണ്?
0: മറക്കാനാവാത്ത 2022 രവീന്ദ്രൻ മാഷ് അവാർഡിലെ ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ അവാർഡ്, 23 കേരള ഫോക്ലോർ അക്കാദമി അവാർഡ്
1: കിട്ടിയിട്ടുണ്ട്.
0: അതിലുപരി ഇദാരികൻ എന്ന പാട്ട് ലോകമൊത്തം അന്യ രാജ്യങ്ങളിലൊക്കെ ഒത്തിരി പേര് വിളിക്കാറുണ്ട്. നമുക്ക് രാത്രി അവരുടെ പറഞ്ഞില്ല, ഒത്തിരി ഒത്തിരി ആൾക്കാര് വിളിക്കാറുണ്ട്. പഴയ ഒത്തിരി സൗഹൃദങ്ങള്, പുതിയ സൗഹൃദങ്ങള്. ജീവിത ദാരികൻ എന്ന് പറഞ്ഞ പാട്ട് വന്നോടി ജീവിതം കമന്ന് നടന്ന ഈ പിള്ളേർ തിരിച്ചിടുന്ന പറഞ്ഞില്ല. ജീവിതം ജീവിതത്തിൽ അതുപോലെ മാറ്റം വന്നിട്ടുണ്ട്.
1: കച്ചേരിയാലും
0: പാടുന്നില്ലെങ്കിൽ കേൾക്കാൻ പോകും, കഥകളി പദങ്ങളും കേൾക്കാൻ പോകും.
1: അപ്പോ ചേട്ടാ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ, ഇനിയും ഒരുപാട് പാട്ടുകൾ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയട്ടെ. ഇതുപോലെയുള്ള ഹിറ്റ് ഗാനങ്ങൾ ഇനിയും ഒരുപാട് ചേട്ടൻ എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ ഇത്രയും സമയം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ദാരികന്റെ എന്ന, വീണ്ടും പറയാണ്, ദാരികന്റെ എന്ന പാട്ട് എഴുതിയ ബാബു നാരായണൻ ചേട്ടനാണ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. ഒരുപാട് സന്തോഷം. താങ്ക് യു.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ഹായ് ഹലോ, ഗുഡ് ഈവനിംഗ്. എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. അപ്പോൾ ഇതാ ഈ ഒരു മെയ് മാസത്തിലെ ലാസ്റ്റ് മൺഡേ ആണ് അല്ലേ. വളരെ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരുപാട് ദിവസങ്ങളിലൂടെയാണ് നമ്മളിങ്ങനെ കടന്നു പോയത്. അപ്പോൾ ഇന്നും ഈ ഒരു ദിവസത്തിനും എന്തൊക്കെയോ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടാകാം. കടന്നു പോകുന്ന ഓരോ ദിവസവും നമുക്ക് വളരെയധികം സ്പെഷ്യലായി തീരുന്നത്. ആ ദിവസം നമുക്ക് എന്തെങ്കിലുമൊക്കെ മറക്കാൻ കഴിയാത്ത ഓർമ്മകൾ കിട്ടുന്നത് കൊണ്ടാകാം അല്ലേ. തീർച്ചയായിട്ടും ഇപ്പോൾ ദേ കുട്ടികൾക്കുള്ള വെക്കേഷൻ ടൈമാണല്ലേ. മഴ ഇങ്ങനെ പെയ്യാനായിട്ട് കാത്തു നിൽക്കുകയാണ് കേട്ടോ. എന്തായാലും ഒരു മഴയ്ക്ക് മുമ്പ് തന്നെ ഒരുപാട് പാട്ടുകൾ നമുക്ക് കേൾക്കാൻ ബാക്കിയുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ വിളിക്കേണ്ട നമ്പർ 9544700912 എന്ന നമ്പറിലേക്കാണ്. സെയിം നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയക്കാം. വാട്സപ്പ് ആക്റ്റീവ് ആണ്. അപ്പോൾ വേഗം വേഗം വിളിച്ചോളൂ, മെസ്സേജ് ചെയ്തോളൂ. ഒട്ടും ടൈം വേസ്റ്റ് ആക്കേണ്ട. പിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് കരുതിയിട്ട് ആരും വിഷമിക്കേണ്ട. ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ആക്റ്റീവ് ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ വേഗം വിളിക്കുക, മെസ്സേജ് ചെയ്യുക. നല്ല അടിപൊളി പാട്ടുകളോടുകൂടി നമുക്ക് തുടങ്ങാം.

0: വെൽക്കം ബാക്ക് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹബി ഹോം ഗാനമഞ്ജരി. ഞാൻ ഗോപിക്കാണ് കൂടെയുള്ളത്. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, വെക്കേഷനൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന കുട്ടികളോടാണല്ലേ. അപ്പോൾ അവരുടെ പർച്ചേസിംഗ് ഒക്കെ ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം, പലരുടെയും പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവാം അല്ലേ. എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങാനായിട്ട് ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അല്ലേ. അവർ ആവശ്യപ്പെടുന്ന പോലെയുള്ള ബാഗ്, ബുക്സ്, കുടകൾ അല്ലേ. അപ്പോൾ ചില കുട്ടികളൊക്കെ ഉണ്ട് ഇപ്പോഴും പഴയ ബാഗ് തന്നെ വീണ്ടും കഴുകിയെടുത്ത് സൂക്ഷിച്ച് ആ ബാഗ് തന്നെ വീണ്ടും സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കുട്ടികളുണ്ടോ? ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇനിയൊരു പാട്ട് വരുന്നത് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്ന കേട്ടോ. എന്തായാലും ദേ നമ്മുടെ ഫസ്റ്റ് കോളർ ലൈനിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്. ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാ വിളിക്കുന്നത്? അജി ചേട്ടാ, എന്നാ ഉണ്ട് വിശേഷം? ഒക്കെ മഴയൊക്കെ ഉണ്ടോ?
1: മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴയാ. ഇന്നലെ നല്ല ഇടിയായിരുന്നു.
0: അതെ, ഇന്നലെ ആ ഒരു ഇടി സമയത്ത് ശരിക്കും പേടിച്ചു പോയി ഞാനും.
1: ആ പിന്നെ നമ്മളവിടുത്തെ ഒരു ലൈറ്റ് ഒക്കെ അടിച്ചു പോയി.
0: ആണോ?
1: ആ നല്ല ഇടിയായിരുന്നു. നല്ല ഇടി.
0: അതെ അതെ അതെ.
1: അമ്മയായിട്ട് മുറിക്കത്തിരുന്ന സമയത്ത് ആ ഇടി വന്ന.
0: ഓക്കേ, അപ്പൊ ഇന്നും മഴയ്ക്ക് കാത്തിരിക്കാണോ?
1: ഇത് മഴഞ്ഞാത്തിരിക്കുന്നത് എന്റെ പണി. നമ്മുടെ അമ്പലത്തിൽ ഇന്ന് ഗാനമേള.
0: ഓക്കെ, അപ്പോ ആഘോഷം നടക്കട്ടെ. ഇനി ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് കലാഭവൻമണിയുടെ രാജിച്ചന്റെ ആരാരോ മഴ പെയ്താൽ കുഞ്ഞുങ്ങൾ എന്തോ ഇനി എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ.
0: ഓക്കെ, നമുക്ക് കേൾക്കാട്ടോ.
1: ഓക്കെ,
0: വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. കൂടെ തന്നെ മറ്റൊരു റിക്വസ്റ്റ് നമുക്ക് എത്തിയിട്ടുണ്ട്. ഗുഡ് ഈവനിങ് എന്റെ റേഡിയോ. ഇന്നത്തെ എന്റെ റേഡിയോ ഗാനമഞ്ചരിയിൽ ഒരു പഴയ ബോംബ് കഥ എന്ന സിനിമയിലെ ആലേ ഹാലേ ചിരി കണ്ടാൽ ആലേ ഈ ഒരു ഗാനം അൻസർ കരുനാഗപ്പള്ളി, ആനന്ദൻ തിലാനൂർ, ജയങ്കർ ഫോർട്ട് കൊച്ചി, ഷീബ കുമരകം, റാണി വർഗീസ് ചേരാനല്ലൂർ, ശ്രീധരൻ അവണ്ണൂർ മറ്റെല്ലാവർക്കും വേണ്ടി കേൾപ്പിക്കുക എന്ന് പറഞ്ഞ് പി വി മുഹമ്മദ് എന്ന ചേട്ടനാണ് വടക്കേ വാവണ്ണൂരിൽ നിന്ന് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും പ്രിയപ്പെട്ട ഗാനത്തിനായി വിളിക്കാം, മെസ്സേജ് ചെയ്യാം 9544700912 എന്ന നമ്പറിലേക്ക്. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻഡ് മാളിൽ തുടങ്ങാൻ പോകുന്നു.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എച്ചാൻഡ് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജയ മാളിൽ പോകും പോകും പോകും.
1: താൻ ഒറ്റയ്ക്ക് പോകുമോ?
0: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം മെയ് 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
4: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
5: ഇനി പേടി വേണ്ട, ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഫിറ്റ്നസ് നേടാം. അതെ, കേരളത്തിൽ ആദ്യമായി ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക് വിഭാഗം. ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് 2:30 സിനിമാ താരം ശ്രീ നരേൻ നിർവഹിക്കുന്നു.
6: ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം. ഗാനം അഞ്ജലി, ഞാൻ ഗോപിയാണ് കൂടെയുള്ളത്. നമുക്ക് ദേ കോളർ എത്തിയിട്ടുണ്ട് ലൈനിൽ, ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ഈവനിങ്. സജി, എന്ത് ചെയ്യുന്നു ചേട്ടാ? ഓക്കേ, അപ്പോ ഇത് മഴ ആയതുകൊണ്ട് പോയില്ലേ? മഴ ഈ ഒരു ജോലിക്ക് നല്ല പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടല്ലേ. ഓക്കേ, ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
8: എനിക്ക് കനൽക്കാറ്റ് എന്ന സിനിമയിലെ സ്വാന്തനം കാർത്തിക രാത്രിയിൽ തുടങ്ങുന്ന വിശ്വാസി പറയ പാട്ട്.
7: കനൽക്കാറ്റ് എന്ന മൂവിയിലെ പാട്ട്?
8: അതെ അതെ.
7: ഓക്കെ, നമുക്ക് കേൾക്കാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ കേൾക്കാൻ വേഗം വിളിച്ചോളൂ. 9544700912 എന്ന നമ്പറിലേക്ക് നമുക്ക് ദേ അടുത്തൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹായ് ഗോപിക, ഞാൻ കൊല്ലത്ത് നിന്ന് ബിനുവാണ്. എനിക്ക് ഇത് ഞങ്ങളുടെ കഥ എന്ന മൂവിയിലെ സ്വർണ്ണമുഖിലേ സ്വർണ്ണമുഖിലേ എന്ന സോങ് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാം കേട്ടോ. അപ്പോൾ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്കായി കേട്ടിട്ട് തിരികെ എത്താം.

0: സമയം അങ്ങനെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം, വിഷസ് അറിയിക്കാം. വേഗം വിളിച്ചോളൂ, 9544704091 എന്ന നമ്പറിലേക്ക്. എൻ്റെ റേഡിയോ 91.2 രശ്മി ഹബി ഹോം ഗാനമഞ്ജരിയുമായി ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. അപ്പൊ ദേ നമുക്ക് അടുത്ത കോളർ ലൈനിലുണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്. അസീസ്, എന്തെയ്യുന്നു ചേട്ടാ? ഇപ്പൊ വീട്ടിലാണോ?
1: വീട്ടിലാണ്.
0: ഏത് പാട്ടാ വേണ്ടത്?
1: നമ്മളെ ചെറുമോളെ ഇന്ന് ബെറ്റിലെ 6 വയസ്സായ ദിവസമാണ് മോളെ.
0: ആണോ?
1: ആ, അവള് അയാളെ പാട്ടിമാന്ന് അയാളുള്ള പാട്ടിമാന്നുള്ള പാട്ട്
0: വേണം. നമുക്ക് കേൾക്കാട്ടോ.
1: ആ ശരി, നോക്കാം.
0: കൂടെ തന്നെ നമുക്ക് അടുത്ത റിക്വസ്റ്റിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും കുറേയേറെ റിക്വസ്റ്റ് നമുക്ക് എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് റിക്വസ്റ്റ് നമുക്ക് അയച്ചിരിക്കുന്നത്, ഹായ് ഗോപിക, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. സുഖമാണോ? എന്നും ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് ചെയ്തിരിക്കുന്നത് നെപ്പോളിയൻ ആണ്. അങ്ങാടി തെരു എന്ന മൂവിയിലിരുന്ന് അവൾ അപ്പടി ഉണ്ടൊരു മഴക്കില്ല എന്ന സോങ് വെച്ച് തരാമോ? ഈ പാട്ടിന് ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഗോപികയ്ക്ക് വേണ്ടി എന്നാണ്. താങ്ക് യു, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഡെഡിക്കേഷൻ ആൻഡ് വിഷസ്. അപ്പോ നമുക്ക് മനോഹരമായി ഈ പാട്ട് കേട്ടിട്ട് തിരികെ. Stay tuned, 91.2 End Radio.

0: പൊന്നേ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻഡ് എം മാളിൽ തുടങ്ങാൻ പോകുന്നു.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എച്ചാൻഡ് എം മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജയ മാളിൽ പോകും പോകും പോകും.
1: താൻ ഒറ്റയ്ക്ക് പോവോ?
0: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം മെയ് 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്. ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: വീണ്ടും സ്വാഗതം എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക്. ഞാൻ ഗോപിയാണ് കൂടെയുള്ളത്. പ്രിയപ്പെട്ട പാട്ടുകൾ നമ്മളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. സമയം കാത്തു നിൽക്കാതെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴിതാ നമുക്ക് അടുത്ത മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഷിയാസ് ആണ് കായംകുളത്ത് നിന്ന് നമുക്ക് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. ധഡ്ക്കൻ എന്ന ഹിന്ദി മൂവിയിലെ ദിൽനെ യഹ് കഹാ ഹേ എന്ന സോങ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് പാട്ട് കേൾക്കാം. കൂടെ നമ്മുടെ കോളിലേക്കും പോകണം. അതിനു മുൻപ് നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടിനായി വിളിക്കുക, മെസ്സേജ് ചെയ്യുക. നമ്പർ ഇതാണ് 9444705092. ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാണ്? എന്തുണ്ട് വിശേഷം? കുറേ നാളായല്ലോ വിളിച്ചിട്ട്. ഓക്കെ, എങ്ങനെയുണ്ട് മഴയും കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട് ഇപ്പോ? ചൂടെല്ലാം മാറി. ഇന്ന് ഏത് പാട്ടാ വേണ്ടത്? ഓക്കെ, നമുക്ക് കേൾക്കാട്ടോ. അപ്പൊ മണിച്ചേട്ടന്റെ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്.
6: എല്ലാവർക്കും വേണ്ടി പാട്ട്
5: തീർച്ചയായിട്ടും എല്ലാവർക്കും വേണ്ടിട്ട് കേൾക്കാം. താങ്ക് യു. എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പാട്ട് ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന, കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് ഏതാണ്? വേഗം വിളിച്ചോളൂ, ആവശ്യപ്പെട്ടോളൂ.

0: ചെയ്യാലോ. എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
1: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എസികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എസികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
2: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻജെ മാളിൽ തുടങ്ങാൻ പോകുന്നു.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എച്ചാൻജെ മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ടേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
4: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
3: എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജെ മാളിൽ പോകും പോകും പോകും.
4: താൻ ഒറ്റയ്ക്ക് പോവോ?
3: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
5: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
6: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
7: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
8: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി 3 സ്മാൾ കുട്ടിയത്തിൽ. ലുലു ബാക് ടു സ്കൂൾ, അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
9: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
0: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

പത്ത് നിൽക്കാതെ സമയം കടന്നു പോയിരിക്കുകയാണ്. 5 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആണ് പിന്നിട്ടിരിക്കുന്നത്. എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയുമായി ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകളൊക്കെ നമ്മളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇനി ഇതേ നമുക്കൊരു റിക്വസ്റ്റ് എത്തിയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടിനാണ് കേട്ടോ റിക്വസ്റ്റ് വന്നിരിക്കുന്നത്. ഹായ് ഗോപിക, സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. ചാത്തന്നൂരിൽ നിന്ന് രാജീവാണ് നമുക്ക് ഈ മെസ്സേജ് ചെയ്തിരിക്കുന്നത്. വേണ്ട പാട്ട് ഫാൻറ്റം എന്ന ചിത്രത്തിലെ ദാസേട്ടൻ പാടിയ സുനമിത് വാറെ. അടിപൊളി പാട്ടാണല്ലേ. എത്ര കാലം കഴിഞ്ഞാലും ഈ പാട്ടിന്റെ അല്ലെങ്കിൽ ഈ ഒരു മൂവിയിലെ പാട്ടുകളുടെ ഫാൻസ് ഒന്നും അങ്ങനെ കുറഞ്ഞു പോകില്ല. അത്രയ്ക്ക് സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള പാട്ടുകളാണ് ഈ ഒരു മൂവിയിലുള്ളത്. അപ്പോ നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. കൂടെ തന്നെ ഒരു കോളിലേക്കും പോകണം. 9544700912 ഇതാണ് നമ്പർ. വേഗം വിളിക്കുമല്ലോ അല്ലേ. ഇത് നമ്മുടെ അടുത്ത കോളർ ഉണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്. ഇത് ആരാ വിളിക്കുന്നത്? കോള് ഡ്രോപ്പ് ആയി പോയിരിക്കുന്നു. സാറില്ല, നമുക്ക് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകാം. ഗുഡ് ഈവനിങ് ഗോപിക, നമസ്തേ. എനിക്ക് കാശ്മീർ എന്ന ചിത്രത്തിലെ പോരു നീ വാനിളം ചന്ദ്രലേഖ എന്ന പാട്ട് വെച്ച് തരുമല്ലോ. ഈ ഗാനം എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. സ്നേഹത്തോടെ ചേരാവള്ളി ശിവൻ, കായംകുളത്ത് നിന്നാണ് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാം കേട്ടോ. അപ്പോൾ പാട്ടുകൾ ബാക്ക് ടു ബാക്ക് ആയി കേട്ടിട്ട് തിരികെ എത്താം. സ്റ്റേ ട്യൂൺഡ്. 91.2 എൻ്റെ റേഡിയോ.

0: ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻഡ് മാളിൽ തുടങ്ങാൻ പോകുന്നു.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എച്ചാൻഡ് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജയ മാളിൽ പോകും പോകും പോകും.
1: താൻ ഒറ്റയ്ക്ക് പോവോ?
0: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം May 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
3: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
2: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റുക, നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
4: പഴയ പൊന്നു മാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻഡ് മാളിൽ തുടങ്ങാൻ പോകുന്നു.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എച്ചാൻഡ് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജയ മാളിൽ പോകും പോകും പോകും.
1: താൻ ഒറ്റയ്ക്ക് പോവോ?
0: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം May 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
5: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

അടിപൊളി ഒരു പാട്ട് കേട്ടിട്ടാണ് നമ്മൾ തിരികെ എത്തിയിരിക്കുന്നത്. നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ട് ഏതാണ്? മനസ്സിൽ കേൾക്കാൻ കൊതിക്കുന്ന പാട്ടുകൾ വേഗം തന്നെ നമുക്ക് ആസ്വദിക്കാട്ടോ. വിളിക്കേണ്ട നമ്പർ അറിയാലോ. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ കാലാവസ്ഥ വകുപ്പ് ഒരു അറിയിപ്പ് തന്നിട്ടുണ്ട്. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. അപ്പൊ ബാക്കി ജില്ലകളിൽ മഴയില്ല എന്നല്ലാട്ടോ, ഈ ജില്ലകളിൽ പ്രത്യേക മുന്നറിയിപ്പ് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കോളർ ഇങ്ങനെ ലൈനിന്റെ വെയിറ്റ് ചെയ്യാണ്, നമുക്ക് കോളിലേക്ക് പോകാം. ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാ വിളിക്കുന്നത്? എന്തുണ്ട് വിശേഷം? ഒക്കെ സുഖമായിട്ടിരിക്കുന്നോ? ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥാ മാറ്റത്തില് എല്ലാവർക്കും പനിയും ജലദോഷവും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാം ഉണ്ട്. ഹോസ്പിറ്റലിലൊക്കെ പോയോ? ഓക്കെ, ഇനി ഏത് പാട്ട് വേണം? അതെ, ചിന്നത്തമ്പിയിലെ നല്ലൊരു പാട്ട് കേൾക്കാട്ടോ. അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ചിന്നത്തമ്പി മൂവിയിലെ നല്ലൊരു പാട്ട് പ്ലേ ചെയ്ത് കൊടുക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കേൾക്കാലോ, തീർച്ചയായിട്ടും നമുക്ക് പ്ലേ ചെയ്ത് തരാം. കൂടെ തന്നെ നമുക്ക് മറ്റു റിക്വസ്റ്റിലേക്കും പോകാം. എം ജി ശ്രീകുമാർ സാറിന്റെ ജന്മദിനമാണ് ഇന്ന്. അതുകൊണ്ട് വിഷ്ണുലോകം എന്ന ചിത്രത്തിലെ കസ്തൂരി എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിക്കണം. ബാബുരാജൻ ചേട്ടനാണ് ആശ്രാമത്തിൽ നിന്ന് നമുക്ക് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഗോപികയെ എവിടെയായിരുന്നു ശബ്ദം കേട്ടിട്ട് ഒരുപാട് ദിവസമായി. ഗോപികയുടെ പിറന്നാളാണോ ഇന്ന് എന്ന് ചോദിച്ചിരിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു, അപ്പോൾ മറ്റ് വർക്കിലൊക്കെ ആയതുകൊണ്ട് ഗാനമഞ്ചരിയിൽ നിന്ന് തൽക്കാലം ഒന്ന് പിറകോട്ട് മാറി നിന്നു എന്നേ ഉള്ളൂ. എങ്കിലും ദേ ഇടയ്ക്കൊക്കെ ഇതുപോലെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നെൻ്റെ പിറന്നാൾ തന്നെയാണ്. താങ്ക്സ് ഫോർ യുവർ വിഷസ്. അപ്പോൾ പാട്ട് കേൾക്കാം. കേട്ടുകൊണ്ടിരിക്കും എൻ്റെ റേഡിയോ 91.2.

0: നമുക്ക് വാട്ടർ ഫിൽട്ടർ വാങ്ങട്ടെ?
1: പിന്നെ തീർച്ചയായും വാങ്ങണം.
0: എവിടെ നിന്ന് വാങ്ങാനാ?
1: എന്താ സംശയം? 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയേഴ്സ് ഉണ്ടല്ലോ, അവിടെ ആകുമ്പോ നമ്മുടെ വെള്ളവും ടെസ്റ്റ് ചെയ്ത് ഫിൽട്ടർ വെക്കാം.
0: അത് ശരിയാ. വെള്ളത്തിലടങ്ങിയിരിക്കുന്ന രാസജൈവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അവിടെ അത്യാധുനിക വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറിയും ഉണ്ട്.
1: മാത്രമല്ല, നല്ല പ്രാഗൽഭ്യമുള്ള ടെക്നീഷ്യന്മാരും ഉണ്ട്. ജീവന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ആൻഡ് ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽട്ടറുകൾ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
2: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
3: ഇനി പേടി വേണ്ട, ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഫിറ്റ്നസ് നേടാം. അതെ, കേരളത്തിൽ ആദ്യമായി ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക് വിഭാഗം ഉദ്ഘാടനം 2:30 സിനിമാ താരം ശ്രീ നരേൻ നിർവഹിക്കുന്നു.
4: ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ KG മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
6: എയർ കണ്ടീഷൻ KG റിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ KG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
5: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
0: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111-82-8081.
7: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8, സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-76684. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.

0: തിരികെ എത്താൻ വേണ്ട റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയിലേക്ക് ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. അപ്പോൾ ഇത്ര നമുക്കൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്, ശരിക്കും ഒരു കഥ പോലെ ഇത്രയും ലോങ് ആയിട്ടുള്ളൊരു മെസ്സേജ് തന്നെയാണ് കേട്ടോ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. നമസ്കാരം ഗോപിക, നമസ്കാരം. ഇന്നെൻ്റെ വിവാഹ വാർഷിക ദിനമാണ്. വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിക്കുന്നു. ഞങ്ങളുടെ ഈ മനോഹരമായ പ്രണയയാത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇത്രയും മനോഹരമായി നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന സർവശക്തനായ ദൈവത്തിന് ആദ്യമേ നന്ദി സമർപ്പിക്കുന്നു. പരസ്പരം താങ്ങായി തണലായി ജീവിതാവസാനം വരെ ഒന്നിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെയുള്ള മനോഹരമായ ഓർമ്മകൾക്കും ഇനി വരാനിരിക്കുന്ന നല്ല നാളുകൾക്കുമായി ഇന്ന് 18-ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായ നേർപാതി ലീനയ്ക്കും പിന്നെ എനിക്കുമായി വിവാഹ വാർഷിക ആശംസകളോടെ ഒരു ഗാനം സമർപ്പിക്കുമല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ലവ് സ്റ്റോറി എന്ന ചിത്രത്തിലെ ഒരു കടലോളം സ്നേഹം തന്നു പ്രിയ സഖിയായി നീ എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് ഷൈബി മാത്യൂസ് ആണ്, മേതല പെരുമ്പാവൂരിൽ നിന്നും. ശരിക്കും ഈ ഒരു മെസ്സേജ് ഞാൻ വായിച്ചപ്പോൾ ഒരു പ്രണയലേഖനം വായിക്കുന്ന ഒരു ഫീലൊക്കെ എനിക്ക് തോന്നി കേട്ടോ, അത്രയ്ക്ക് മനോഹരമായിരുന്നു. എനിവേ, ഒരിക്കൽ കൂടി വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിക്കുകയാണ്. മാത്രമല്ല ഇനിയും ഒരുപാട് കാലം സന്തോഷത്തോടുകൂടി ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. പാട്ട് വരുന്നുണ്ട്, വിജയിച്ചിരിക്കും ഈ ഒരു വിഷസ് അറിയിച്ചേക്കാം കേട്ടോ. അപ്പൊ കൂടെ നമ്മുടെ കോളർ ഇങ്ങനെ കട്ട വെയിറ്റിംഗ് ആണ്, ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ഈവനിങ്, ഇത് ആരാ വിളിക്കുന്നത്?
1: ഹലോ, ഇത് ലക്ഷ്മിയാണ്.
0: ലക്ഷ്മി, എന്തുണ്ട് വിശേഷം? മഴയൊക്കെ ഉണ്ടോ?
1: മഴയൊക്കെ ഉണ്ട്. ഇങ്ങനെ സുഖമായിട്ട് പോകുന്നു, കുഴപ്പമൊന്നുമില്ല.
0: അവിടെ
1: എന്തുണ്ട് വിശേഷം ഗോപിക?
0: എവിടെ സുഖമായിട്ട് പോകുന്നു, പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഏത് പാട്ടാണ് ലക്ഷ്മിക്ക് വേണ്ടത്?
1: ഗോപിക, ഇന്ന് എന്റെ മോളുടെ ഡാൻസ് ടീച്ചറിന്റെ കല്യാണമായിരുന്നു. രാഖി എന്നാണ് പേര്, സപ്തലയിലെയാണ്. സപ്തലയ സ്കൂൾ ഓഫ് ഡാൻസിലെ ഡാൻസ് ടീച്ചറുടെ കല്യാണമായിരുന്നു. അപ്പൊ രാഖിക്ക് വേണ്ടിയിട്ടും
0: നല്ലൊരു പാട്ട് കേൾക്കാം കേട്ടോ. ഒരുപാട് സന്തോഷം. അപ്പൊ നമുക്ക് പാട്ട് കേട്ടിട്ട് തിരികെ എത്താം. സ്റ്റേ ട്യൂൺ 91.2.

0: പഴയ പൊന്നുമാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
3: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറണ്ടിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
2: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
4: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
5: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

0: തമിഴ് റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക് ഞാൻ ഗോപിയാണ് കൂടെയുള്ളത്. ഇഷ്ടമുള്ള പാട്ടിനായി വേഗം തന്നെ വിളിച്ചോളൂ. 9544700091 എന്ന നമ്പറിലേക്ക് നമുക്ക് നെക്സ്റ്റ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹായ് ഗോപിക, എന്റെ പേര് സന്ധ്യ അനൂപ്. ഇന്ന് എന്റെ ഫ്രണ്ട് ഗോപികയുടെ ബർത്ത്ഡേ ആണ്. സോ അവൾക്ക് വേണ്ടി ഒരു നല്ല പാട്ട് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, തീർച്ചയായിട്ടും നല്ലൊരു പാട്ട് പ്ലേ ചെയ്ത് തരാം കേട്ടോ. അപ്പോ പാട്ട് ഏത് പ്ലേ ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. എന്തായാലും പാട്ട് കേൾക്കാം, ബിക്കോസ് ഈ ഒരു പാട്ടിന്റെ ഡെഡിക്കേഷൻ എനിക്ക് വേണ്ടിയിട്ടുള്ളതാണല്ലോ. അപ്പൊ സന്ധ്യ സ്പെഷ്യലായിട്ട് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ മെസ്സേജ് വായിക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മെസ്സേജ് വായിച്ചിട്ടുണ്ട്, പാട്ട് ഞാൻ പ്ലേ ചെയ്തേക്കാം കേട്ടോ. താങ്ക്സ് ഫോർ യുവർ വിഷസ്. ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാ വിളിക്കുന്നത്?
1: എന്റെ പേര് പൂജ.
0: പൂജ, എവിടെ നിന്ന് വിളിക്കുന്നു? എന്തൊക്കെയുണ്ട് പൂജ വിശേഷങ്ങൾ? ഒന്നുമില്ല, മഴയാ തണുപ്പൊക്കെ ആയിട്ട് ഉറക്കം ഇതുവരെ കഴിച്ചില്ലെന്ന് തോന്നല്ലോ. ഓക്കെ, പൂജ എന്ത് ചെയ്യാണ്?
1: ഞാൻ പ്ലസ് വൺ കഴിഞ്ഞു.
0: ഓക്കെ, അപ്പൊ ഇനി ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്ക് പള്ളിച്ചട്ടമ്പിക്കാത്ത കാട്ടുചമ്പകം പോത്തിൽ.
0: തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാട്ടോ. വിളിച്ചത് ഒരുപാട് സന്തോഷം. ബൈ. പൂജ ആയിരുന്നു നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. കാട്ടുചമ്പകം എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്, നമുക്ക് കേൾക്കാം.

0: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻജെ മാളിൽ തുടങ്ങാൻ പോകുന്നു.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എച്ചാൻജെ മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന്, ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജെ മാളിൽ പോകും പോകും പോകും.
1: താൻ ഒറ്റയ്ക്ക് പോവോ?
0: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം മെയ് 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
3: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
4: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
5: Don't worry, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം up to 50% off ഓടെ ലുലു ഡെയിലി 3 സ്മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പൊ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
2: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081.
6: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
7: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ട്.

അപ്പോ ഇന്ന് മനോഹരമായ ഒരു ഡേ ആയിരുന്നു. ഇടയിൽ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും പ്രതീക്ഷയോടെ ഇങ്ങനെ മുന്നോട്ട് പോവുക. അപ്പോൾ ഇഷ്ടഗാനങ്ങളുമായി ഇനി നാളെ കൃത്യം 4 മണിക്ക് നമുക്ക് കേട്ടുമുട്ടാം. ഇന്ന് ബർത്ത്ഡേ വിഷസ് അറിയിച്ച, മെസ്സേജ് അയച്ച, വിളിച്ച എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ സന്തോഷത്തോടെ ടാറ്റ ബൈ ബൈ ഫ്രം ഗോപിക ആൻഡ് സ്റ്റേ ട്യൂൺ ആൻഡ് റേഡിയോ 91.2. ആസ്വദിക്കും.

0: കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാഞ്ചേ മാളിൽ തുടങ്ങാൻ പോകുന്നു.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എച്ചാഞ്ചേ മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജയ മാളിൽ പോകും പോകും പോകും.
1: താൻ ഒറ്റയ്ക്ക് പോകുമോ?
0: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം May 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
3: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള വിഷയങ്ങൾ വയോജന വകുപ്പിന്റെ കീഴിൽ ഉൾപ്പെടുത്താനും തീരുമാനം. എറണാകുളം മലയിടം തുരുത്ത് നിവാസികളെ കോടതി ഉത്തരവ് ലഭിച്ചാൽ പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഭൂമിയൊഴിപ്പിക്കൽ പ്രശ്നപരിഹാരത്തിന് 2 ആഴ്ച സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കാൻ PSC യോഗ തീരുമാനം. സംസ്ഥാനത്ത് +2 VHSE പരീക്ഷാഫലം നാളെ. അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിലെ 12 പ്രതികളുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തി ഹൈക്കോടതി. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. 66 പുരസ്കാരങ്ങളാണ് ഇന്ന് വിതരണം ചെയ്തത്. കേരളത്തിൽ നിന്നും വനമുത്തശ്ശി ദേവകിയമ്മ പത്മശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. നിയമസഭാ ചീഫ് വിപ്പായി അബു ജോൺ ജോസഫിനെ നിയമിച്ചതായി തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവെ മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. ഹൈക്കോടതി അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി KC വിൻസെന്റിനെ നിയമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള വിഷയങ്ങൾ പുതിയതായി രൂപീകരിക്കുന്ന വയോജന വകുപ്പിന്റെ കീഴിൽ ഉൾപ്പെടുത്താനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. എറണാകുളം മലയിടം തുരുത്തിലെ നിവാസികളെ കോടതി ഉത്തരവ് ലഭിച്ചാൽ പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മഴക്കാല മുന്നൊരുക്കങ്ങൾക്കുള്ള തുക എല്ലാ ജില്ലകൾക്കും കൈമാറിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു.
5: കോടതി ഉത്തരവ് നടപ്പാക്കിയാൽ ആ 8 കുടുംബങ്ങൾ വഴിയാധാരമാകില്ല, അതാണ് തീരുമാനം. അതിലവരോട് ഞങ്ങൾ ഒരു പ്രൊപ്പോസൽ വെച്ചു, പകരം സ്ഥലവും പകരം വീടും തന്ന് അവരെ ഞങ്ങൾ പുനരധിവസിപ്പിക്കും, അവരെ തെരുവിലേക്ക് വിടില്ല.
6: പിന്നെ നമ്മൾ മൺസൂൺ വരികയാണ്, മഴക്കാലത്തിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള പണമൊക്കെ ജില്ലകളിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും ബന്ധപ്പെട്ട മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ജില്ലാ കളക്ടർമാരുടെ യോഗം ബുധനാഴ്ച രാവിലെ ഓൺലൈനായി 10 മണിക്ക് ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്.
4: മലയിടം തുരുത്തിലെ ഭൂമിയൊഴിപ്പിക്കൽ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ 2 ആഴ്ച സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. ഭൂമിയൊഴിപ്പിക്കലിലെ ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടി എറണാകുളം റൂറൽ SP നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. കോടതി വിധിയെ ബഹുമാനിക്കുന്നുവെന്നും ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സമാധാനപരമായ രീതിയിൽ ശ്രമം തുടരുമെന്നും സമരക്കാർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ന് മുതൽ ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിച്ചു. നവംബർ 30 വരെ നീട്ടാൻ ഇന്ന് ചേർന്ന PSC യോഗമാണ് തീരുമാനിച്ചത്. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ സ്മരണയിൽ സപ്ലൈകോ പുറത്തിറക്കുന്ന നോട്ടുബുക്കുകളുടെ പ്രകാശനം ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് നാളെ നിർവഹിക്കും. എറണാകുളത്ത് നടക്കുന്ന ചടങ്ങിൽ ആലിന്റെ മാതാപിതാക്കളെ ആദരിക്കും. ലോക ക്ഷീരദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം June 1 മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. രാവിലെ 11:30 നടക്കുന്ന പരിപാടിയിൽ മന്ത്രി ബിന്ദു കൃഷ്ണ അധ്യക്ഷയാകും. സെലിബ്രേറ്റിംഗ് വിമൻ ഫാമേഴ്സ് എന്നതാണ് ഈ വർഷത്തെ ലോക ക്ഷീരദിന പ്രമേയം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മൃഗസംരക്ഷണ വകുപ്പ്, മിൽമ, KLDB, കേരള ഫീഡ്സ്, ക്ഷീര സഹകരണ സംഘങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. ചലച്ചിത്ര താരം മമ്മൂട്ടിക്ക് മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ആദരവ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റ് സമ്മാനിച്ചു. ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ പങ്കെടുത്തു. നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ ആവർത്തിച്ചുള്ള വീഴ്ചകളിൽ സുപ്രീംകോടതി ആശങ്ക പ്രകടിപ്പിച്ചു. നേരത്തെയുണ്ടായ ചോദ്യപേപ്പർ ചോർച്ചാ വിവാദത്തിൽ നിന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഒരു പാഠവും പഠിക്കാത്തത് ദുഃഖകരമാണെന്ന് കോടതി നിരീക്ഷിച്ചു. കേന്ദ്ര സർക്കാർ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, സിബിഐ എന്നിവരിൽ നിന്നും പരമോന്നത കോടതി പ്രതികരണം തേടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
7: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
4: അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിൽ കുറ്റക്കാരായ 12 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച് ഹൈക്കോടതി. വിചാരണ കോടതി ഇവർക്ക് 7 വർഷത്തെ തടവാണ് വിധിച്ചിരുന്നത്. എന്നാൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ കർശനമായ വകുപ്പുകൾ കൂടി ചുമത്തിയാണ് ഹൈക്കോടതി ഇവരുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തിയത്. ഇതിനു പുറമെ പ്രതികൾ 2 ലക്ഷം രൂപ വീതം പിഴയും ഒടുക്കണം. പ്രതികളിൽ നിന്ന് ഈടാക്കുന്ന പിഴത്തുകയിൽ നിന്നും 30 ലക്ഷം രൂപ മരിച്ച മധുവിന്റെ അമ്മയ്ക്ക് നൽകാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. വിചാരണ കോടതി ശിക്ഷിച്ച 1-ാം പ്രതി ഹുസൈനെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു. സംസ്ഥാനത്ത് 2-ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3-ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത്. അതേസമയം പ്ലസ് വൺ പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഇന്നു മുതൽ സമർപ്പിക്കാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. കണ്ണൂർ സർവകലാശാലയുടെ പരീക്ഷാ സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി തപാൽ വകുപ്പിന്റെ ബുക്ക് നൌ പേ ലേറ്റർ പദ്ധതിക്ക് തുടക്കമായി. പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിന്ന് ഉത്തരക്കടലാസുകൾ ഇതിലൂടെയായിരിക്കും ശേഖരിക്കുക. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
8: ഈ സംവിധാനത്തിലൂടെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിന്നും ഉത്തരക്കടലാസുകളുടെ സുരക്ഷിതവും ചെലവ് കുറഞ്ഞതും സമയബന്ധിതവുമായ നീക്കം ഉറപ്പാക്കാനാണ് സർവകലാശാല ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ കൂടുതൽ കാര്യക്ഷമതയോടെയും വേഗതയിലും പൂർത്തിയാക്കാൻ സാധിക്കും. മൂല്യനിർണയ നടപടികൾ വേഗത്തിലാക്കി ഫലപ്രസിദ്ധീകരണം കൂടുതൽ സമയബന്ധിതമാക്കാനും സാധിക്കുമെന്ന് സർവകലാശാല പബ്ലിക് റിലേഷൻ ഓഫീസർ അറിയിച്ചു.
4: കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ എന്നീ 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പാലക്കാട് ജില്ലയിൽ 1-ാം വിള നെൽകൃഷിക്കായി കീടരോഗ കാലാവസ്ഥാ കലണ്ടർ തയ്യാറാക്കി. സ്റ്റേറ്റ് സീഡ് ഫാമിന്റെ നേതൃത്വത്തിൽ ഐഐടിയുടെ സഹകരണത്തോടെയാണ് കലണ്ടർ തയ്യാറാക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
9: നെല്ലിന്റെ ഉൽപാദനക്ഷമത നിർണ്ണയിക്കുന്നതിൽ കാലാവസ്ഥ പ്രധാന പങ്കുവഹിക്കുന്ന സാഹചര്യത്തിൽ അതിനനുസൃതമായി വിത്തിറക്കുന്നതിനും വളം പ്രയോഗിക്കുന്നതിനുമെല്ലാം കലണ്ടർ കർഷകരെ സഹായിക്കും. സൂപ്പർ എൽനിനോ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ 1-ാം വിളയ്ക്ക് ജലലഭ്യത കുറയാനുള്ള സാധ്യത കലണ്ടർ തയ്യാറാക്കുമ്പോൾ കണക്കിലെടുത്തിട്ടുണ്ട്. ഇതിനനുസൃതമായ വിത്തുകൾ തെരഞ്ഞെടുക്കാനാണ് കർഷകർക്ക് കാർഷിക കലണ്ടർ നിർദ്ദേശം നൽകുന്നത്.
4: ബക്രീദ് പ്രമാണിച്ചുള്ള അവധിയിൽ മാറ്റം വന്നതിനെ തുടർന്ന് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന്റെ പരിധിയിലുള്ള വഴുതക്കാട്, നെയ്യാറ്റിൻകര, കൊല്ലം എന്നിവിടങ്ങളിലെ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾക്ക് മെയ് 27 പ്രവൃത്തി ദിനമായിരിക്കും. ആറ്റിങ്ങൽ, പത്തനംതിട്ട എന്നിവിടങ്ങളിലെ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾക്കും ഇത് ബാധകമാണ്. അവധി മെയ് 28 അന്നേ ദിവസത്തേക്ക് ബുക്ക് ചെയ്തിട്ടുള്ള എല്ലാ അപ്പോയിന്റ്മെന്റുകളും മെയ് 27 പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ സാംസ്കാരിക നവോത്ഥാനത്തിന്റെ പിതാവാണ് P.N. പണിക്കരെന്ന് ഉപരാഷ്ട്രപതി C.P. രാധാകൃഷ്ണൻ. P.P. സത്യൻ രചിച്ച ലൈബ്രറി മാൻ ഓഫ് ഇന്ത്യ, ദി ട്രൂ സ്റ്റോറി ഓഫ് P.N. പണിക്കർ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ന്യൂഡൽഹിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി, രാജ്യസഭ മുൻ ഉപാധ്യക്ഷൻ P.J. കുര്യൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 1074 പോയിന്റ് ഉയർന്ന് 76489, നിഫ്റ്റി 312 പോയിന്റ് ഉയർന്ന് 24032 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി, പവന് 240 രൂപ വർദ്ധിച്ച് 116880 രൂപയാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള വിഷയങ്ങൾ വയോജന വകുപ്പിന്റെ കീഴിൽ ഉൾപ്പെടുത്താനും തീരുമാനം. എറണാകുളം മലയിടം തുരുത്ത് നിവാസികളെ കോടതി ഉത്തരവ് ലഭിച്ചാൽ പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി B.D. സതീശൻ. ഭൂമിയൊഴിപ്പിക്കൽ പ്രശ്നപരിഹാരത്തിന് 2 ആഴ്ച സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കാൻ PSC യോഗ തീരുമാനം. സംസ്ഥാനത്ത് +2 VHSE പരീക്ഷാഫലം നാളെ. അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിലെ 12 പ്രതികളുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തി ഹൈക്കോടതി. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്.

0: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
1: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങൾ എല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
0: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻഡ് എം മാളിൽ തുടങ്ങാൻ പോകുന്നു.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എച്ചാൻഡ് എം മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജയ മാളിൽ പോകും പോകും പോകും.
3: താൻ ഒറ്റയ്ക്ക് പോവോ?
2: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം May 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
4: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
5: ഇനി പേടി വേണ്ട, ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഫിറ്റ്നസ് നേടാം. അതെ, കേരളത്തിൽ ആദ്യമായി ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക് വിഭാഗം. ഉദ്ഘാടനം 4 ഉച്ചയ്ക്ക് 2:30 സിനിമാ താരം ശ്രീ നരേൻ നിർവഹിക്കുന്നു.
6: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
1: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081. ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻഡ് മാളിൽ തുടങ്ങാൻ പോകുന്നു.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എച്ചാൻഡ് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജയ മാളിൽ പോകും പോകും പോകും.
1: താൻ ഒറ്റയ്ക്ക് പോവോ?
0: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം May 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
3: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
4: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
5: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
6: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161618.
7: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് ഇന്റർ റേഡിയോ 91.2.

0: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻഡ് എം മാളിൽ തുടങ്ങാൻ പോകുന്നു.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എച്ചാൻഡ് എം മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജയ മാളിൽ പോകും പോകും പോകും.
1: താൻ ഒറ്റയ്ക്ക് പോവോ?
0: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം May 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
3: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
4: ഇനി പേടി വേണ്ട, ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഫിറ്റ്നസ് നേടാം. അതെ, കേരളത്തിൽ ആദ്യമായി ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക് വിഭാഗം. ഉദ്ഘാടനം 2:30 സിനിമാ താരം ശ്രീ നരേൻ നിർവഹിക്കുന്നു.
5: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ചെങ്ങന്നൂർ.
6: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

0: പൊന്നുമാറ്റവും പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
1: Stay tuned, Radio 91.2.

0: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
1: ഇനി പേടി വേണ്ട, ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഫിറ്റ്നസ് നേടാം. അതെ, കേരളത്തിൽ ആദ്യമായി ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക് വിഭാഗം ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് 2:30 സിനിമാ താരം ശ്രീ നരേൻ നിർവഹിക്കുന്നു.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ചെങ്ങന്നൂർ.
3: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
1: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യൻ പ്രവൃത്തി ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവനാണ്. പുതിയത് പുതിയത് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ടവനാണ്. പുതിയത് പുതിയത് കണ്ടെത്താൻ ചുമതലപ്പെട്ടവനാണ്. നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഓരോ നിമിഷങ്ങളും നമുക്ക് ആവർത്തനമാണെന്ന് തോന്നുമെങ്കിലും അതെല്ലാം പുതിയതാണ്. കാരണം ആ ദിവസത്തിൻ്റെ ആ സമയത്തിൻ്റെ ഒരു നിമിഷം പിന്നീട് ഒരിക്കലും ഉണ്ടായതിൻ്റെ ആവർത്തനമോ അല്ല, ഇനി ഒരിക്കലും ആവർത്തിക്കുന്നതുമല്ല. അതേ ഇഷ്ടത്തോടെയും സന്തോഷത്തോടെയും ആ നിമിഷത്തെ നാം സ്നേഹിക്കേണ്ടതുണ്ട്. നമ്മൾ സാധാരണ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു പരാതിയാണ്, എന്തുകൊണ്ടാണ് നീ പ്രവർത്തിക്കാത്തത് ചെയ്യാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അത് ചെയ്താൽ ശരിയാവുമോ, തെറ്റുപറ്റൂലേ, ഞാൻ ചെയ്താൽ ശരിയാവില്ല, ഇങ്ങനെയൊക്കെയുള്ള മറുപടികൾ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ തെറ്റുപറ്റുക എന്നത് നാം മുന്നോട്ട് സഞ്ചരിക്കുന്നതിൻ്റെ ഒരു സൂചികയാണ്. നാം മുന്നോട്ട് സഞ്ചരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അപ്രതീക്ഷിതമായ പല നിമിഷങ്ങളെയും പല സംഭവങ്ങളെയും തരണം ചെയ്യേണ്ടി വരുന്നത്. ഒരാൾ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാതെ ഒറ്റ കിടത്തയിലാണെങ്കിൽ പിന്നീട് അയാൾക്കൊരു മിസ്റ്റേക്ക് സംഭവിക്കില്ല, കാരണം അയാൾ മുന്നോട്ട് ചലിക്കുന്നതേയില്ല. ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലും തെറ്റുകൾ സംഭവിക്കുന്നത് സഞ്ചരിക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ തെറ്റുകൾ കൂടുതലുണ്ടായാൽ അതിൻ്റെ അർത്ഥം ഞാൻ ആ മേഖലയിലൂടെയൊക്കെ കൂടുതൽ സഞ്ചരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ്. തിരുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണെങ്കിലും ഒരിക്കലും പിഴവ് സംഭവിക്കുമെന്നോർത്ത് അതിൻ്റെ പരാതി ഭയന്ന് നാം ആഗ്രഹിക്കുന്ന ചിലതൊക്കെ ചെയ്യാതിരിക്കുന്നത് മോശമാണ്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.

ശുഭദിന ചിന്തകൾ. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

Monica!

0: പൊന്നുമാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: വിശുദ്ധയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
2: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
1: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
3: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
4: ഇനി പേടി വേണ്ട, ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഫിറ്റ്നസ് നേടാം. അതെ, കേരളത്തിൽ ആദ്യമായി ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക് വിഭാഗം ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് 2:30 സിനിമാ താരം ശ്രീ നരേൻ നിർവഹിക്കുന്നു.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
6: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
7: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറണ്ടിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
6: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476-2-6-3-6-9-1. വെബ്സൈറ്റ് KRDA Community എൻ്റെ റേഡിയോ 91.2, KRDA കോംപ്ലക്സ്, KS പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476-2-6-3-6-9.

6 4 3 6 9 1 വെബ്സൈറ്റ് KRDA കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 KRDA കോംപ്ലക്സ് KS പുരം കരുനാഗപ്പള്ളി കൊല്ലം ഫോൺ 0476 2